പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാം ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത.

ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറയും. ആവശ്യക്കാരനെ അറിയൂ, അവരുടെ ആവശ്യം അത്യാവശ്യമാണോ എന്ന്. ആവശ്യക്കാരനെ മനസ്സിലാക്കാതെ നമ്മൾ ഔചിത്യമില്ലായ്മയെക്കുറിച്ച് പറയും. അത്യാസന്നമോ ആപദ്ഘട്ടമോ ആകാം, ഒരാളുടെ നിസ്സഹായാവസ്ഥയാകാം, അഭിമാനത്തെ പണയപ്പെടുത്തുന്ന അവസ്ഥ വരെ ഉണ്ടാകാം. അവർക്കേ അറിയൂ ആവശ്യമുന്നയിക്കുന്നത് ഔചിത്യമാണോ എന്ന്. അങ്ങനെ ചിന്തിക്കാനുള്ള അവസ്ഥ പോലും ഉണ്ടാകണമെന്നില്ല. നമ്മളും അത്തരം അത്യാവശ്യവുമായി നിൽക്കുമ്പോഴേ അറിയൂ ഏതൊരാവശ്യവും അതൊരു അനൌചിത്യമാണോ ഔചിത്യമാണോ എന്ന്. ആർക്കും ഏതൊരവസ്ഥയും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ഇടയ്ക്ക് ഇത്തരം ഓർമ്മപ്പെടുത്തൽ സ്വയം തോന്നേണ്ടതല്ലേ?

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം.

അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ ഒളപ്പമണ്ണയുടെ മലമ്പുഴ എന്ന കവിത, ആലാപനം അഥർവ, തുടർന്ന് ചരിത്രപഥം വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. ഇതിൽ വത്സസ്തേയം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു പ്രീത രമേശ് തളിപ്പറമ്പ. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിൽ സൈനിക സേവനാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു കല്ലേരിക്കരയിലെ ശ്രീ പുരുഷോത്തമൻ സി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി, ഇതിൽ ചെമ്മീനിനെ കുറിച്ച് കൂടുതൽ അറിയാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ. 8:00 ഓണം ഗാനോത്സവത്തിൽ തന്റെ ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ ബാലഗോപാലൻ തമ്പി. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം

0: ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 ഓണം ഗാനോത്സവത്തിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ ജി ശ്രീറാം തന്റെ ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പര പുനഃപ്രക്ഷേപണം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9 ഓണം ഗാനോത്സവത്തിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ ബാലഗോപാലൻ തമ്പിയും 10 ചലച്ചിത്ര പിന്നണി ഗായകൻ ജി ശ്രീരാമും തങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വളപ്പമണ്ണയുടെ മലമ്പുഴ എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നു അഥർവ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഒളപ്പമണ്ണയുടെ മലമ്പുഴ എന്ന കവിത, ആലപിച്ചത് അഥർവ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ഓഗസ്റ്റ് 20. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 20 വർഷത്തിലെ 230 ദിനമാണ്. ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനമായി ആചരിക്കുന്നത്. 1897 ബ്രിട്ടീഷ് ഡോക്ടർ സർ റൊണാൾഡ് റോസ് പെൺകൊതുകുകളാണ് മലേറിയ മനുഷ്യരിൽ പരത്തുന്നത് എന്ന് കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടുത്തം എന്നും ഓർത്തിരിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെയൊരു ദിനാചരണം നിലവിലുണ്ടായത്. രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 20 സദ്ഭാവനാ ദിനമായും രാജീവ് ഗാന്ധി അക്ഷയ ഊർജ ദിനമായും ആചരിക്കുന്നു. ഓഗസ്റ്റ് 20 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1828 രാജാറാം മോഹൻ റോയിയുടെ നേതൃത്വത്തിൽ ബ്രഹ്മസമാജം രൂപം കൊണ്ടു. 1897 മലേറിയ വാഹകർ അനോഫിലസ് കൊതുകുകളാണെന്ന് റൊണാൾഡ് റോസ് കണ്ടെത്തിയത്. 1921 മലബാർ കലാപം ആരംഭിച്ചു. 1953 ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചതായി സോവിയറ്റ് യൂണിയൻ പരസ്യപ്പെടുത്തി. 1960 സെനഗൽ മാലിയിൽ നിന്നും സ്വതന്ത്രമായി. 1975 നാസ വൈക്കിംഗ് 1 വിക്ഷേപിച്ചു. 1977 അമേരിക്ക വോയേജർ 2 വിക്ഷേപിച്ചു. 1980 ഇറ്റാലിയൻ പർവ്വതാരോഹകനായ റെയിൻഹോർഡ് മെസ്നർ ആദ്യമായി ഒറ്റയ്ക്ക് എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. 1988 8 വർഷത്തെ ഇറാൻ ഇറാഖ് യുദ്ധത്തിന് വിരാമമിട്ട വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടു. 1991 എസ്തോണിയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വതന്ത്രമായി. 1995 ഫിറോസാബാദ് തീവണ്ടി ദുരന്തം നടന്നത്. 2000 ഇടുക്കിയിലെ കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്തു. 2014 ജപ്പാനിലെ ഹിരോഷിമ പ്രീഫെക്ചറിൽ ഒരു മാസത്തെ മഴമൂലമുണ്ടായ മണ്ണിടിച്ചിലിൽ 72 പേർ കൊല്ലപ്പെട്ടു. ആധുനിക ഭാരതം കണ്ട ഏറ്റവും വലിയ തത്വചിന്തകനും മഹാനായ സന്യാസിവര്യനും കേരള നവോത്ഥാന ചരിത്രത്തിലെ അതുല്യനായ സാമൂഹിക പരിഷ്കർത്താവുമായ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനവും 1905 രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയ ജർമ്മൻ രസതന്ത്ര ശാസ്ത്രജ്ഞനായ

0: അഡോൾഫ് വോൺ ബെയറിന്റെ ചരമദിനവും ഓഗസ്റ്റ് 20-ന്.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: വചനാമൃതം. എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ്. മഹാത്മാഗാന്ധി.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
4: അച്ഛനെന്ന എത്ര സന്തോഷോ. ഹാള് കിട്ടിയാ?
5: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
6: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
5: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
6: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
7: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ, ബൊട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം. CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാട് കേസിൽ ED നിർണായക വെളിപ്പെടുത്തൽ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ TVീണ ദുബായിലേക്ക് 3.49 ലക്ഷം ദിർഹം, ഏകദേശം 85 ലക്ഷം രൂപ മാറ്റിയെന്ന കുറിപ്പ് കണ്ടെത്തിയതായി ED പറയുന്നു. ഇതിനൊപ്പം 20.05 കോടി രൂപയുടെ ഇന്ത്യൻ കറൻസിയിലുള്ള ഇടപാട് നടന്നതായും വീണയുടെ കൈപ്പടയിലുള്ള കുറിപ്പിൽ ഉണ്ട്. ഇന്റർനെറ്റ് കോളുകൾക്കായി വീണ മറ്റൊരാളുടെ സിം ഉപയോഗിച്ചെന്നും ED പത്രക്കുറിപ്പിൽ പറയുന്നു. രേഖകൾ പരിശോധിച്ച ശേഷം PA മുഹമ്മദ് റിയാസ് MLA സുഹൃത്തുക്കളെയും ED ചോദ്യം ചെയ്യും. പരീക്ഷാ നടത്തിപ്പിൽ വൈദഗ്ധ്യം ആർജിച്ച UPSC NTA മാതൃകയാക്കാവുന്നതാണെന്ന് കേന്ദ്രത്തോട് സുപ്രീംകോടതി. പരീക്ഷാ നടത്തിപ്പുകൾ പരിഷ്കരിക്കാൻ കെ രാധാകൃഷ്ണൻ, നന്ദൻ നിലേകനി എന്നിവരുടെ സമിതികൾ നൽകിയ ശുപാർശകൾ എത്രത്തോളം നടപ്പാക്കിയെന്ന് ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും ജീവനോടെ ചുട്ടുകൊന്ന കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന

മുഖ്യപ്രതി ദാരാസിംഗിന്റെ ജയിൽ മോചന അപേക്ഷയിൽ തീരുമാനമെടുക്കാതെ ഒഡീഷ സർക്കാരിനെ വിമർശിച്ച് സുപ്രീംകോടതി. നിങ്ങൾ തീരുമാനമെടുത്തില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യുമെന്നും ജസ്റ്റിസ് മനോജ് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. ഓഗസ്റ്റ് 19-നകം തീരുമാനമെടുക്കാൻ ജൂലൈ 14-ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു. കോഴിക്കോട് കൊടുവള്ളിയിൽ വാച്ച് മോഷ്ടിച്ചെന്നാരോപിച്ച് കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിഴക്കോത്ത് 12-വയസ്സുകാരനായ വിദ്യാർത്ഥിക്കു നേരെ ബന്ധുക്കളുടെ ക്രൂരപീഡനം. കൈകാലുകൾ കൂട്ടിക്കെട്ടി ക്രൂരമായി മർദ്ദിച്ച ശേഷം മുറിവുകളിലും സ്വകാര്യ ഭാഗങ്ങളിലും മുളക് പുരട്ടുകയും കണ്ണിൽ മുളകുവെള്ളമൊഴിക്കുകയുമായിരുന്നു. ഓഗസ്റ്റ് 6-നായിരുന്നു സംഭവം നടന്നത്. സംഭവം കോഴിക്കോട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ റൂറൽ SP നിർദ്ദേശം നൽകി. കുട്ടിക്കും കുടുംബത്തിനും കൌൺസിലിംഗ് നൽകിയ ശേഷം കുട്ടിയെ DWC താൽക്കാലിക സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. നീറ്റ് പരീക്ഷാ സംവിധാനം പഴുതടച്ചുള്ളതാണെന്നും ഒട്ടേറെ മോഡറേറ്റർമാർ ചേർന്നാണ് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതെന്നും ചോദ്യക്കടലാസിന്റെ ഏത് ഭാഗമാണ് തയ്യാറാക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ലെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. ചോദ്യചോർച്ചാ സംഭവങ്ങൾ നിലവിൽ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് ബെവറേജസ് കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് ഓണത്തിന് ബോണസ് എക്സ്ഗ്രേഷ്യ ഇനത്തിൽ 1.05 ലക്ഷം രൂപ നൽകാൻ തീരുമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ 2,500 രൂപയുടെ വർധന. മുൻകൂർ ഇനത്തിൽ 50,000 രൂപ നൽകും. ബീഹാറിൽ സ്കൂളിൽ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ഉപ്പിന് പകരം അബദ്ധത്തിൽ സോപ്പ് പൊടിയിട്ടതിനെ തുടർന്ന് 40 വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. ബീഹാറിലെ നാളന്ദ ജില്ലയിൽ പരസി മിഡിൽ സ്കൂളിലാണ് സംഭവം. അഹമ്മദാബാദിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ചോദ്യം ചെയ്യുന്നതിനിടെ വിദേശ പൌരൻ കുഴഞ്ഞുവീണ് മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നിന്നുള്ളയാളാണ് എന്ന് സംശയിക്കുന്ന 45-കാരനാണ് മരിച്ചത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും ഇടത് സംഘടനകളുടെയും സമരപരിപാടികളിൽ വിദ്യാർത്ഥികൾ പങ്കാളികളാകുന്നത് തടയുന്നതിന് ഏകോപിത നടപടി വേണമെന്നാവശ്യപ്പെട്ടുള്ള തമിഴ്നാട് സർക്കാരിന്റെ ഉത്തരവ് പ്രതിഷേധം ഉയർന്നപ്പോൾ പിൻവലിച്ചു. സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിന് VD സവർക്കറെക്കുറിച്ച് ചോദ്യം തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട് അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടി ഹൈക്കോടതി 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. കേരളത്തിൽ കാട്ടാനയാക്രമണങ്ങൾ കൂടുതലുള്ള 214 വില്ലേജുകളുടെ പട്ടിക തയ്യാറായി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രോജക്ട് എലിഫന്റ് വിഭാഗവും വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ചേർന്നാണ് പട്ടിക തയ്യാറാക്കിയത്. പരീക്ഷാ ചോർച്ചകൾക്ക് പിന്നാലെ സുരക്ഷ കൂട്ടാൻ തീരുമാനിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ആസ്ഥാനം ഡൽഹി നഗരമധ്യത്തിലേക്ക് മാറ്റുന്നു. നിലവിൽ തെക്കുകിഴക്കൻ ഡൽഹിയിലെ ഓഖ്ലയിലാണ് NTA ആസ്ഥാനം. ജാർഖണ്ഡിൽ വിവിധ സർക്കാർ തസ്തികകളിലേക്കുള്ള നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ ഉദ്യോഗാർത്ഥികൾ നടത്തിവന്ന 26-ദിവസത്തെ സമരം താൽക്കാലികമായി നിർത്തിവച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനങ്ങളിൽ ഒന്നായ മുറീദ് കെ വ്യോമത്താവളം തകർത്ത ഇന്ത്യൻ നീക്കത്തിൽ വ്യോമസേനയുടെ യുദ്ധവിമാനം പറത്തിയത് വനിതാ ഫൈറ്റർ പൈലറ്റെന്ന് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ വ്യോമസേന തകർത്ത 9 പാക് വ്യോമത്താവളങ്ങളിൽ പ്രധാനമായിരുന്നു മുറീദ് കെ. ഭീകരസംഘത്തലവൻ വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങൾ അടക്കമുള്ള 3 ഒഴിവുകൾ നികത്താൻ സർക്കാർ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. ഇതിനായി 6 ആഴ്ച അനുവദിച്ചു. കരുവാറ്റയിൽ 8-ാം ക്ലാസ്സുകാരിയുടെ ക്വട്ടേഷനിൽ അടുത്ത ബന്ധുവിനെ 3 കൌമാരക്കാർ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ പോലീസ് ശ്രമം തുടങ്ങി. 16-നും 18-നും മധ്യേ പ്രായമുള്ളവർ കൊലപാതകം ഉൾപ്പെടെയുള്ള ക്രൂരകൃത്യങ്ങളിൽ ഉൾപ്പെട്ടാൽ അവരെ മുതിർന്ന കുറ്റവാളികളായി പരിഗണിച്ച് നിയമ നടപടി സ്വീകരിക്കാൻ കഴിയും. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ അനുമതിയോടെയാണ് നടപടിക്രമം. ജമ്മുകശ്മീർ യാത്രയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ കർശന മുന്നറിയിപ്പുകൾ പുനഃപരിശോധിക്കുമെന്ന് ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോർ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരും കശ്മീരിൽ സുരക്ഷിത അന്തരീക്ഷം ഒരുക്കാൻ മികച്ച നടപടികൾ കൈക്കൊണ്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമെന്ന് US സ്ഥാനപതി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉയർന്ന തീരുവകൾക്കിടയിലും ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി വിപണിയായി അമേരിക്ക തുടരുന്നു. തുടർച്ചയായുള്ള സ്വർണവില വർധനയ്ക്ക് താൽക്കാലിക ആശ്വാസം. സംസ്ഥാനത്ത് ഇന്നലെ പവന് 680 രൂപ കുറഞ്ഞ് 1,13,640 രൂപയായി. 7.5 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ജെമിനി സർക്കസിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് തുടക്കമായി. ചടങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിച്ചു. സർക്കാർ സ്പോൺസർഷിപ്പിൽ വിദേശത്തെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും വിദ്യാർത്ഥികൾ

0: വിദ്യാർത്ഥികൾ കേരളത്തിൽ കോളേജ് പഠനത്തിന് എത്തുമെന്ന് റിപ്പോർട്ട്. ഇതിനായി ലോകം കേരളത്തിലെ ക്യാമ്പസിലേക്ക് എന്ന പേരിലുള്ള പഠന പരിപാടിയുടെ പണിപ്പുരയിലാണ് സർക്കാർ. കുട്ടികൾ കുറഞ്ഞതിനെ തുടർന്ന് സ്കൂളുകളിൽ അധ്യാപകരുടെ തസ്തിക നഷ്ടം രൂക്ഷമായതോടെ നിലവിൽ അസാധുവായ ആധാർ സാധുവാക്കി ആ കുട്ടികളുടെ വിവരങ്ങൾ കൂടി സമർപ്പിക്കാൻ വീണ്ടും സമയം അനുവദിച്ചു. 6 പ്രവൃത്തി ദിനത്തിൽ ആധാർ അസാധുവായത് സാധൂകരിച്ച് സമന്വയ പോർട്ടലിൽ സമർപ്പിക്കാൻ 24 വരെ സമയം അനുവദിച്ചാണ് സർക്കാർ ഉത്തരവ്. സ്വാശ്രയ പ്രൊഫഷണൽ കോളേജുകളിലെ പ്രവേശന മേൽനോട്ടവും ഫീസ് നിർണയവും നടത്തുന്നതിനുള്ള സമിതി പുനഃസംഘടിപ്പിച്ചു. ഹൈക്കോടതിയുടെ മുൻ ജഡ്ജി ജസ്റ്റിസ് കെ പി ബാലചന്ദ്രനാണ് അധ്യക്ഷൻ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെ വ്യാപിപ്പിക്കാൻ സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഓണം സ്പെഷ്യൽ അരിവിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് വനവൃക്ഷാവരണം വർദ്ധിപ്പിക്കാനും അതിന്റെ ഗുണനിലവാരം ഉയർത്താനുമായി 2014 മുതൽ നടപ്പാക്കിയ ഹരിത ഇന്ത്യ മിഷനിൽ കേരളത്തിലുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് 22,960 ഹെക്ടർ വനാവരണം ഉയർത്താനാണ് ലക്ഷ്യമിട്ടതെങ്കിലും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കണക്കിൽ കേരളത്തിൽ കൂടിയത് 12,297 ഹെക്ടർ മാത്രമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 72 നെഹ്റു ട്രോഫി വള്ളംകളി 22 പുന്നമടക്കായലിൽ നടക്കും. 22 ചുണ്ടൻ വള്ളം ഉൾപ്പെടെ 71 വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. രാവിലെ 11 മണി മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം നടക്കും. മയ്യഴിയിൽ സൌജന്യ റേഷനരി വിതരണം ഇന്നു മുതൽ. പുതുച്ചേരി സർക്കാർ സിവിൽ സപ്ലൈസ് ആന്റ് കൺസ്യൂമർ അഫയേഴ്സ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മയ്യഴി മേഖലയിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വിതരണം ആരംഭിക്കും. തലശ്ശേരി പോസ്റ്റൽ ഡിവിഷൻ കണ്ണൂർ ഡിവിഷനോട് ചേർത്ത് ഇല്ലാതാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് ഷാഫി പറമ്പിൽ MP കേന്ദ്ര കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു. തലശ്ശേരി വ്യാപാരി വ്യവസായി വെൽഫെയർ സഹകരണ സംഘത്തിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിയെ തലശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. മാങ്ങാട്ടിടം പഞ്ചായത്തിന്റെ കോയിലോട്ടെ സ്മൃതി ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. ഇന്നു മുതൽ ശ്മശാനത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കും. ശ്രീകണ്ഠപുരം ചെങ്ങളായി പഞ്ചായത്തിലെ ചുഴലി പടിഞ്ഞാറേ മൂലിയിൽ പുലിയിറങ്ങിയെന്ന സംശയമുള്ളതിനാൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. പ്രദേശവാസികളിൽ ആശങ്കയുള്ളതിനാൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സജീവ് ജോസഫ് MLA മന്ത്രി ഷിബു ബേബി ജോണിന് കത്തു നൽകിയിരുന്നു. ഇരിട്ടി പടിയൂർ പഞ്ചായത്തിലെ കുയിലൂരിൽ 8 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രോഗം ബാധിച്ച 8 പേരിൽ ഒരാൾ ഒരാഴ്ചയിലധികമായി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണൂർ ജില്ലയിലെ മികച്ച ഹൈസ്കൂളിനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പെർഫോമൻസ് പുരസ്കാരം ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചു. സ്കൂളിലെ വിവിധ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരം. പഴശ്ശി കനാൽ തകർച്ചയുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളിലുണ്ടായ ആശങ്ക അകറ്റണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു. മട്ടന്നൂർ നഗരസഭാ കുടുംബശ്രീയുടെ ഓണക്കെറ്റ് വിതരണം തുടങ്ങി. കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തിയാണ് കുടുംബശ്രീയുടെ ഓണക്കെറ്റ് നൽകുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊട്ടിയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് ലഹരിമുക്ത കൊട്ടിയൂർ കാമ്പയിൻ തുടങ്ങി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ തലശ്ശേരി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട നടപടി ഹൈക്കോടതി 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. ദേവസ്വം കമ്മീഷണർ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് പിരിച്ചുവിട്ടത്. മലയാള സിനിമയിലെ ആദ്യകാല വിതരണ കമ്പനികളിലൊന്നായ ജിയോ പിക്ചേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന നിർമ്മാതാവ് NG ജോൺ അന്തരിച്ചു. ദീർഘകാലം ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഭാരവാഹിയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് തീരദേശ സുരക്ഷയും കടൽ രക്ഷാപ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കാനും കടൽ മത്സ്യസമ്പത്ത് നിലനിർത്താനുമായി 9.5 കോടി രൂപയുടെ പദ്ധതികളുമായി ഫിഷറീസ് വകുപ്പ്. ഓണക്കാലത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തോടെയുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ ഭക്ഷ്യ പാനീയ വിതരണ സ്ഥാപനങ്ങളിൽ സംയുക്ത സ്ക്വാഡ് പരിശോധന തുടങ്ങി. ജലഗുണനിലവാര സർട്ടിഫിക്കറ്റോ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡോ ഇല്ലാതെ വൃത്തിഹീനമായി പ്രവർത്തിച്ച പയ്യന്നൂർ കാടാച്ചിറ ഇരിട്ടി മേഖലകളിലെ 4 ഭക്ഷ്യ വിതരണ സ്ഥാപനങ്ങൾ പൂട്ടാൻ നിർദ്ദേശം നൽകി. 111 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. കേരള ക്രിക്കറ്റ് ലീഗ് 3rd സീസണ് ഇന്ന് തുടക്കമാകും. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തൃശൂർ ടൈറ്റൻസും തമ്മിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 ആദ്യ മത്സരം. 1st ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയം. ശ്രീലങ്കയെ 165 റൺസിന് തോൽപ്പിച്ചു. മാനവ് സുത്തറിന് 2nd ഇന്നിംഗ്സിൽ 6 വിക്കറ്റ്, 2 ഇന്നിംഗ്സുകളിലുമായി 10 വിക്കറ്റ്. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കുക.

0: ും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
2: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

നന്ദന്റെ ഭവനത്തിൽ യശോദ ഒരു കുഞ്ഞിന് ജന്മം നൽകി. യശോദ പറഞ്ഞു, വേദന വന്നത് ഞാൻ ഓർക്കുന്നു, പിന്നെ ഒന്നും അറിയുവാൻ കഴിഞ്ഞില്ല. അമ്പാടിയിൽ ആനന്ദം ആറാടി. വൃദ്ധന്മാർ നന്ദഗോപനോട് പറഞ്ഞു, നീ ഭാഗ്യവാനാണ്, നമ്മുടെ രക്ഷകനാണ് പിറന്നത്, കാത്തിരിപ്പിന് പ്രയോജനമുണ്ടായി. എന്തൊരൈശ്വര്യമാണ് ആ മുഖത്ത്! ഈ സമയം മധുരയിൽ ഭവനത്തിലെത്തിയ കംസന് ഉറക്കമുണ്ടായില്ല. സ്വസ്ഥത കിട്ടാതെ മനസ്സുമായി മുറിയിൽ ഉലാത്തുകയാണ്. അശരീരി ശരിയല്ലാതെ വരുമോ? ഒരിക്കലുമില്ല. പക്ഷെ ദേവകിയുടെ എട്ടാമത്തെ കുട്ടി പെണ്ണു തന്നെയായിരുന്നു. എന്നാൽ അവൾ പറഞ്ഞത് തന്റെ അന്തകൻ ജനിച്ചുവെന്ന് തന്നെയാണ്. എങ്കിൽ അത് മധുരയിലോ പരിസരത്തോ ആവാതെ തരമില്ല. കംസൻ പൂതനയെ കണ്ടു. പൂതനെ, നമ്മുടെ അന്തകനാകാൻ പിറന്ന ശിശു മധുരയിലോ പരിസരത്തോ ഉണ്ടാകാനിടയുണ്ട്. അങ്ങനെയെങ്കിൽ അത് വളരാൻ പാടില്ല. 10 ദിവസത്തിന് മുമ്പ് ജനിച്ചിട്ടുള്ള സകല കുഞ്ഞുങ്ങളെയും നശിപ്പിക്കുക. ഏൽപ്പിച്ച ജോലി നിർവഹിക്കുവാൻ പൂതന പുറത്തേക്ക് പോയി. അമ്പാടിയിൽ ഗർഗാചാര്യൻ എഴുന്നള്ളി. യശോദയുടെ കരപിടത്തിൽ കയാമ്പൂ പോലെ ശോഭിക്കുന്ന ശ്യാമളനെ

കണ്ടപ്പോൾ ആചാര്യന്റെ കണ്ണുകൾ ആനന്ദബാഷ്പത്താൽ പൂർണമായി. ആചാര്യൻ പറഞ്ഞു, ഘനശ്യാമളനാണ് ഇവന്റെ നാമം കൃഷ്ണൻ എന്നാവുന്നതാണ് ഭംഗി. ഇവൻ നമ്മുടെ രക്ഷകൻ തന്നെ. ദേവകിയും വസുദേവനും നിശബ്ദരാണ്. എന്തൊരു വിധിയാണ് തങ്ങളുടേത്! വേദന മാത്രമാണ് കൈമുതൽ. അവസാനം പ്രസവിച്ച കുട്ടിയും തങ്ങളുടേതല്ലാതായി. കണ്ടില്ലെങ്കിലും വേണ്ടില്ല, അവൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ആ അറിവ് തന്നെ തങ്ങൾക്ക് ധാരാളം. ഗർഗാചാര്യൻ നാമകരണം കഴിഞ്ഞ് നേരെ വന്നത് ദേവകിയുടെ ഭവനത്തിലേക്കാണ്. ആചാര്യൻ എല്ലാ കാര്യങ്ങളും വിസ്തരിച്ചു പറഞ്ഞു. കൃഷ്ണൻ, ആ പേര് ദേവകി എത്ര പ്രാവശ്യം ആവർത്തിച്ചു. കൃഷ്ണന്റെ മാതാപിതാക്കളാണ് നിങ്ങൾ. ലോകത്തിൽ ആർക്കും കിട്ടാത്ത പദവിയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാത്തിനും ഒരവസാനമുണ്ടാകുമെന്ന് കരുതി അവർ കാത്തിരുന്നു. കംസന്റെ വാക്കുകൾ കർത്തവ്യമായി കരുതിയ രാക്ഷസനാരി പൂതന ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഒരു ഗോപാല പെൺകുടിയായി അണിഞ്ഞൊരുങ്ങി കുട്ടികളുടെ ഭവനത്തിൽ പരിചിതഭാവത്തിലെത്തി അവരെ ഓമനിച്ചും ലാളിച്ചും വശത്താക്കും. എന്നിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് മുല നിൽക്കും. അവൾ കടന്നുപോയി ക്ഷണനേരത്തിൽ ശിശു മരിക്കും. അടുത്ത കാലത്തായി ജനിച്ച കുട്ടികൾ മധുരയിൽ ഇല്ലാതായി തുടങ്ങി. ജനങ്ങൾ ഭയന്നു. പരിചയമില്ലാത്തവർ കടന്നുവന്നാൽ പൂമുഖവാതിൽ തുറക്കാതെയായി. ഒരു ദിവസം കംസന് ചാരന്മാർ ഒരു വാർത്ത അറിയിച്ചു. ദേവകി പ്രസവിച്ച നാളിൽ അമ്പാടിയിൽ നന്ദഗോപന് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ആൺകുഞ്ഞ്. നന്ദഗോപന് മകനോ? കംസന് സംശയമായി. പ്രായമേറെയായ മനുഷ്യനാണ് നന്ദൻ, യാദവരിൽ പ്രമുഖൻ. കംസൻ പൂതനയെ വിളിച്ചു പറഞ്ഞു, അമ്പാടിയിലേക്ക് പോയിക്കൊള്ളൂ, ഏറ്റ ജോലി ഭംഗിയായി ചെയ്തു തീർക്കണം. പൂതന അമ്പാടിയിലെത്തി. പല ഭവനങ്ങളിലും അവൾ കയറിയിറങ്ങി. ആരെയും ആകർഷിക്കുന്ന വേഷമായിരുന്നു അവൾക്ക്. പൂതന നന്ദന്റെ ഭവനത്തിലും എത്തി. യശോദ കുഞ്ഞിന് മുല നൽകി തൊട്ടിലിൽ കിടത്തി. സുന്ദരിയായി ഭവനത്തിലേക്ക് കയറി വരുന്ന പൂതനയെ കണ്ട് യശോദ ക്ഷണിച്ചു. കാച്ചിയപ്പാൽ കുടിക്കുവാൻ കൊടുത്തു. എവിടെ കുഞ്ഞ്? യശോദയോട് പറഞ്ഞു, മോനെ ഞാനെടുക്കാം, നീ വീട്ടുപണി നോക്കിക്കൊള്ളൂ. പൂതന മോനെ എടുത്തു. അപ്പോൾ കള്ളക്കണ്ണന്റെ കരച്ചിൽ മാറി. പൂതനയെ നോക്കി അവൻ പുഞ്ചിരിച്ചു. പൂതനയിൽ ഒരു നിമിഷം മാതൃഭാവം തളിരിട്ടു. വന്ന കാര്യം മറന്ന് അവൾ കൃഷ്ണനെ ചുംബിച്ചു. പൂർവജന്മത്തിന്റെ കഥ ഒരു നിമിഷം അയവിറക്കി. കണ്ണൻ വീണ്ടും കരയുവാൻ തുടങ്ങി. പൂതന ആ തക്കത്തിൽ വിഷം തേച്ച മുലക്കണ്ണ് ഉത്തരീയമുയർത്തി കുഞ്ഞിന്റെ വായിലേക്ക് തിരുകി. കുഞ്ഞിനെയും കൊണ്ട് മുറ്റത്തേക്കിറങ്ങി. ഉണ്ണിക്കണ്ണൻ മുല വലിച്ചു കുടിക്കുകയാണ്. പൂതനയ്ക്ക് വേദനിച്ചു. നെഞ്ച് വലിഞ്ഞു മുറുകുന്നത് പോലെ തോന്നി. മുലകുടി അവസാനിപ്പിക്കാൻ പൂതന കണ്ണനോട് പറഞ്ഞു. പക്ഷേ കണ്ണനുണ്ടോ വിടുന്നു. അവതാരകൃത്യങ്ങൾ യഥാക്രമം അനുഷ്ഠിക്കുവാൻ ഒരുങ്ങുന്ന ശ്രീകൃഷ്ണൻ അല്പം കൂടെ അമർന്നിരുന്ന് പാലു വലിച്ചു കുടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവിടെ ഒരു അപരിചിതൻ ഓടിവന്നു. ഞാൻ അക്രൂരന്റെ സമീപത്തുനിന്നും വരികയാണ്, ഒരു കാര്യം അത്യാവശ്യമായി അറിയിക്കുവാനുണ്ട്. യശോദ അപ്പോഴാണ് കുഞ്ഞിന്റെ കാര്യം ഓർത്തത്. ആ സ്ത്രീ കുഞ്ഞിനെ എടുത്ത് എവിടെയാണ് പോയത്? ആ നിമിഷം ഭീകരമായ ഒരലർച്ചയും ശബ്ദവും അവർ കേട്ടു. നന്ദഗോപന്റെ ഭവനത്തിലുള്ളവർ ഭയന്നു വിറച്ചു. അവിടെ കണ്ട കാഴ്ച അവരെ ഭയചകിതരാക്കി. ഭീകരിയായ ഒരു രാക്ഷസി നിലത്തു വീണ് കിടക്കുന്നു. ചന്ദ്രക്കല പോലെ വെളുത്തവളഞ്ഞ ദംഷ്ട്രകൾ. അവളുടെ ഭീതിതമായ നെഞ്ചിലിരുന്നപ്പോഴും പാൽ കുടിക്കുന്ന ഉണ്ണിക്കണ്ണനെ ആരോ വലിച്ചെടുത്തു. അപ്പോഴേക്കും നന്ദഗോപൻ ഓടിയെത്തി. രാക്ഷസിയായ പൂതനയാണിവൾ. ശിശുക്കളെ കൊല്ലുന്നത് വിനോദമാക്കിയ ദുഷ്ടത്തി. അമ്പാടിയിൽ വന്നിട്ടുണ്ടെന്ന് പറയുവാൻ അക്രൂരനയച്ച ദൂതനാണ് ആ അപരിചിതൻ. വാർത്ത അമ്പാടിയിൽ എല്ലായിടത്തും പരന്നു. വിവരം ദേവകിയും അറിഞ്ഞു. കണ്ണന്റെ സാമർത്ഥ്യത്തിൽ അഭിമാനം കൊണ്ടെങ്കിലും ഭയം കൂടി വന്നു. പൂതനയുടെ മരണം കംസനും അറിഞ്ഞു. കംസൻ ശകടാസുരനെ വിളിച്ചു. നന്ദഗോപനും യശോദയും അമ്പലത്തിൽ പോയ ദിവസം രാവിലെ തന്നെ അമ്പാടിയിലെത്തിയ ശകടൻ കണ്ണനെ വധിക്കുന്നതിനുള്ള ഉപായങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവിടെ നിർത്തിയിരുന്ന ഒരു കാളവണ്ടിയിലേക്ക് അവൻ ആവേശിച്ചു. അതോടെ അസുരൻ കാളവണ്ടിയായി. അത് വേഗത്തിൽ കുഞ്ഞിന്റെ നേർക്ക് ഓടിച്ചെന്നു. കുട്ടികൾ ഭയന്നു മാറി. വണ്ടിചക്രം ശിശുവിന്റെ ഗളഭാഗത്തിന് കുറുകെ ഉരുണ്ടുവന്നു. ശകടം അടുത്തെത്തിയപ്പോൾ കൃഷ്ണൻ കുഞ്ഞിക്കാലുയർത്തി അതിനെ ചവിട്ടു നിർത്തി. വണ്ടിചക്രം അനക്കുവാൻ കഴിയുന്നില്ല. ഭഗവാൻ വലത്തേക്കാലുകൊണ്ട് വണ്ടിയിൽ ഒരു തട്ടുവെച്ചു കൊടുത്തു. ഉഗ്രമായൊരു ശബ്ദത്തോടെ വണ്ടി പൊട്ടിച്ചിതറി. ചക്രങ്ങൾ രണ്ടുപാടും ഉരുണ്ട് ഛിന്ന ഭിന്നമായി. ഭീകരമായ ശബ്ദവും കുട്ടികളുടെ കരച്ചിലും കേട്ട് യശോദ ഓടി വന്നു. ആ വണ്ടി അപകടം വരുത്താൻ വന്നതാണ്. ദൈവമഹത്വം കൊണ്ട് അതൊഴിഞ്ഞുപോയി. ഇനിയെങ്കിലും സൂക്ഷിക്കുന്നതാണ് നല്ലത്. ശകടന്റെ പരാജയം

0: ഭാരവും പതനവും കംസനറിഞ്ഞു. വിശ്വസ്തനും മന്ത്രിമുഖ്യനുമായ പ്രലംബനെ വിളിച്ചു വരുത്തി കൃഷ്ണനെയും നന്ദഗോപന്റെ കുടുംബത്തെയും നശിപ്പിക്കുവാനുള്ള ഉപദേശം തേടി. പ്രലംബൻ പറഞ്ഞു, യാദവർ ഏറെക്കാലമായി നമ്മോട് ശത്രുതയിലാണ്. തന്ത്രപൂർവം അവരെ ഒതുക്കുകയാണ് വേണ്ടത്. യശോദ കണ്ണനെ കുളിപ്പിച്ച് ചന്ദനം കൊണ്ട് ഗോപിക്കുറി ചാർത്തി. എത്ര ഒരുക്കിയിട്ടും യശോദക്ക് മതിവരുന്നില്ല. അപ്പോൾ പെട്ടെന്നൊരു മൂളൽ കേട്ടു. എന്താണെന്നറിയുവാൻ യശോദ ചുറ്റും നോക്കി. ഒന്നുമില്ല, യമുനയിലെ കാറ്റ് ചൂളം കുത്തിയതാവാം. പെട്ടെന്നാണത് സംഭവിച്ചത്. ഹുങ്കാരത്തോടെ ഒരു ചുഴലിക്കാറ്റ്. ഭയന്നു വിറച്ച് യശോദ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. കേശവൻ യശോദയുടെ കയ്യിൽ നിന്നും കുതിച്ചു ചാടി. ഭീകരമായ ശബ്ദവും അലർച്ചയും പൊട്ടിച്ചിരിയും അവർ കേട്ടു. കൃഷ്ണനെ കാണാനില്ല. യശോദ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ചുറ്റുപാടും ഓടി നടന്നു. അപ്പോൾ ഗോപസ്ത്രീകൾ ഓടി വന്നു പറഞ്ഞു, കൃഷ്ണന് ഒന്നും പറ്റിയില്ല. നമ്മുടെ ഗ്രാമത്തിന് പുറത്ത് ഭയങ്കരനായൊരു രാക്ഷസൻ ചത്തുകിടപ്പുണ്ട്. അവന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് കൃഷ്ണൻ. ഭീകരനായ രാക്ഷസന്റെ അടുത്ത് ഒരു യോഗി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവന്റെ പേര് തൃണാവർത്തൻ എന്നാണ്. കൊടുങ്കാറ്റിന്റെ രൂപത്തിലാണ് ഇവന്റെ സഞ്ചാരം. നന്ദഗോപനും സുഹൃത്തുക്കളും വലിയ ആഴിക്കൂട്ടി തൃണാവർത്തന്റെ ദേഹം ദഹിപ്പിച്ചു.
1: കൃഷ്ണകഥാമൃതം 4-ാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-4000, 7225-900-18.
3: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
4: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
3: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026
4: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846-765-216.
5: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
6: 916-BASHUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
5: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
6: ഫോൺ നമ്പർ 9656-120-022.
7: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ, ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497-697-664.
8: ഓണം വരവായി, പൂക്കളം മുരുങ്ങി, ഇനി നാവൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
9: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
8: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
9: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം രുചിയോടെ ആഘോഷിക്കാം.

0: ഓണം ആഘോഷമാക്കാം.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത്. കീമോതെറാപ്പിക്ക് പകരം അർബുദരോഗ ചികിത്സയ്ക്ക് പുതിയ മരുന്ന് വികസിപ്പിച്ചതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. ഓണക്കാലത്ത് തിരക്ക് പരിഗണിച്ച് KSRTC വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ചുവപ്പ് ജാഗ്രത. നെതർലാൻഡ്സിൽ FIH ഹോക്കി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. വാർത്തകൾ വിശദമായി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ചേരും. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് സതേൺ സോണൽ കൌൺസിൽ. ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും അഡ്മിനിസ്ട്രേറ്റർമാരും യോഗത്തിൽ പങ്കെടുക്കും. കാവേരി ഉൾപ്പെടെ അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങൾ, ലോക്സഭാ മണ്ഡല പുനർനിർണയവും ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ പ്രാതിനിധ്യവും സംസ്ഥാന അതിർത്തികളിലെ ക്രമസമാധാനം, ലഹരി മാഫിയക്കെതിരായ സംയുക്ത നീക്കങ്ങളും സുരക്ഷാ സഹകരണവും അടിസ്ഥാന സൌകര്യ വികസനം, സാമ്പത്തിക സഹകരണം തുടങ്ങിയവ സോണൽ കൌൺസിൽ യോഗത്തിൽ ചർച്ചയാകും. നാലാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് സിംഗപ്പൂരിൽ തുടക്കമാകും. ഇരു രാജ്യങ്ങളും തമ്മിലെ സാമ്പത്തിക തന്ത്രപര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘമാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: ഡിജിറ്റലൈസേഷൻ, അത്യാധുനിക നിർമ്മാണം, കണക്ടിവിറ്റി, ആരോഗ്യം, നൈപുണ്യ വികസനം, സുസ്ഥിരത എന്നിവ കേന്ദ്രീകരിച്ചാണ് വട്ടമേശ സമ്മേളനത്തിന്റെ ചർച്ചകൾ. കഴിഞ്ഞ സെപ്റ്റംബറിൽ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ച് നടത്തിയ ചർച്ചയുടെ ഭാഗമായ തീരുമാനങ്ങൾ സമ്മേളനത്തിലുണ്ടാകും. നിലവിലെ സംരംഭങ്ങളുടെ പുരോഗതി ഇരുപക്ഷത്തെയും നേതാക്കൾ അവലോകനം ചെയ്യും. ഇന്നലെ സിംഗപ്പൂരിലെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലെ സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം എങ്ങനെ കൂടുതൽ ആഴത്തിലാക്കാം എന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായ ചർച്ചകൾ നടത്തി.
1: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കൊയ്സൂമിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലെ തന്ത്രപര വിശ്വാസവും സഹകരണവും വർദ്ധിപ്പിക്കുക, ഇന്തോ പസഫിക് മേഖലയിൽ സ്ഥിരതയും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നിവയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. ശരീരകോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്താതെ അർബുദരോഗ ചികിത്സയ്ക്ക് പുതിയ മരുന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം വികസിപ്പിച്ചു. RK251 എന്ന് നാമകരണം ചെയ്ത മരുന്ന് കീമോതെറാപ്പിക്ക് പകരമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ സയൻസ് ആൻഡ് ടെക്നോളജിയിലെയും ഗുവാഹത്തി IIT വിദഗ്ധരുടെ സഹായത്തോടെയാണ് മന്ത്രാലയം മരുന്ന് വികസിപ്പിച്ചെടുത്തത്. ഓണക്കാലത്ത് തിരക്ക് പരിഗണിച്ച് KSRTC വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ദീർഘദൂര ബസ്സുകളും മറ്റ് അധിക സർവീസുകളും പ്രത്യേകമായി ഉണ്ടാകും. നാളെ മുതൽ ഈ മാസം 25 വരെയും ആഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 3 വരെയും പ്രതീക്ഷിക്കുന്ന തിരക്ക് കണക്കിലെടുത്താണ് കൂടുതൽ ബസ്സുകളുടെ സർവീസ്. യാത്രക്കാർക്ക് മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്യുന്ന സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 2 വരെ ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കും തിരിച്ചും പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ ഉണ്ടാകുമെന്ന് KSRTC അറിയിച്ചു. തിരുവനന്തപുരത്തു നിന്ന് എറണാകുളത്തേക്കും തിരിച്ചും എക്സിക്യൂട്ടീവ് ക്ലാസ് സർവീസ് ഇന്ന് ആരംഭിക്കും. സുഗമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതായി KSRTC വ്യക്തമാക്കി. ഓണാഘോഷത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശുഭയാത്ര, സുരക്ഷിതയാത്ര എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി ഈ മാസം 30 വരെ RPFമായി ചേർന്ന് പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. സംസ്ഥാനത്തെ പൊതുമേഖലാ സഹകരണ ടെക്സ്റ്റൈൽ സ്പിന്നിംഗ് മില്ലുകളിലെ തൊഴിലാളികൾക്ക് ഈ വർഷത്തെ അറ്റൻഡൻസ് ഇൻസെന്റീവ് ഇരട്ടിയായി നൽകാൻ ധാരണയായി. മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശത്തെ തുടർന്ന് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തൊഴിലാളികൾക്ക് നിയമാനുസൃത നിരക്കിൽ ബോണസ് ഈ വർഷവും നൽകും. ബോണസിനും ഫെസ്റ്റിവൽ അലവൻസിനും അർഹത നേടിയ എല്ലാ തൊഴിലാളികൾക്കും അറ്റൻഡൻസ് ഇൻസെന്റീവിന് അർഹതയുണ്ടാകും. ഈ മാസം 24 മുതൽ 29 വരെ ഇവ വിതരണം ചെയ്യും. നല്ല തിയേറ്ററുകൾ ഉൾപ്പെടെ നാടകത്തിന് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ഒ മാധവൻ ഫൗണ്ടേഷൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്ന ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും.

0: യായിരുന്നു മന്ത്രി. ചലച്ചിത്ര താരം ഇന്ദ്രൻസ്, നാടകപ്രവർത്തകരായ ശൈലജ, കണ്ണൂർ വാസുട്ടി എന്നിവർക്ക് ചലച്ചിത്ര സംവിധായകൻ കമൽ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ റോഡ് കണക്ടിവിറ്റി LDF വൈകിപ്പിച്ചെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖത്തിന്റെ 100% പ്രവൃത്തിയും നടന്നത് LDF ഗവൺമെന്റിന്റെ കാലത്താണെന്ന് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. CMR ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ 9 സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്കിടെ നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തതായും നിർണായക വിവരങ്ങൾ ലഭിച്ചതായും ED വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വീണാ വിജയൻ വരുമാന സ്രോതസ്സുകൾക്ക് അതീതമായ തുകകൾ കൈകാര്യം ചെയ്തെന്ന് പിടിച്ചെടുത്ത രേഖകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ED വ്യക്തമാക്കി. SFIO 2025 April 3 ഫയൽ ചെയ്ത കേസിലാണ് ED അന്വേഷണം തുടങ്ങിയത്. വീണയുടെ കമ്പനിയായ എക്സാലോജി കൺസൾട്ടൻസി സേവനം എന്ന പേരിൽ CMRൽ നിന്ന് 2,78,00,000 രൂപ വാങ്ങിയെന്നാണ് കേസ്. ബംഗ്ലാദേശിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. ഭരണകക്ഷിയായ BNP മുതിർന്ന നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീറും 11 കക്ഷികൾ ഉൾപ്പെട്ട പ്രതിപക്ഷ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ കേണൽ ഒലി അഹമ്മദും തമ്മിലാണ് പ്രധാന പോരാട്ടം. 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബംഗ്ലാദേശിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടത്തുന്നത്. പുതിയ പ്രസിഡന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: തീരദേശ മേഖലകളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് വൈകിട്ട് 5.5 മണി വരെ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ചോമ്പാല രാമനാട്ടുകര, വളപട്ടണം ന്യൂമാഹി, കുഞ്ചത്തൂർ കോട്ടക്കുന്ന്, കാപ്പിൽ പൊഴിയൂർ, ചെല്ലാനം അഴീക്കൽ ജെട്ടി, മുനമ്പം മറുവക്കാട്, ആറ്റുപുറം കൊടുങ്ങല്ലൂർ എന്നീ മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: നെതർലാൻഡ്സിൽ FIH ഹോക്കി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. 3-5 ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചത്. ഇന്ത്യക്ക് വേണ്ടി ഹർമൻപ്രീത് സിംഗും ഹാർദിക് സിംഗും 2 ഗോളുകൾ നേടിയപ്പോൾ അഭിഷേക് 1 ഗോളും നേടി. വനിതകളുടെ മത്സരത്തിൽ ഇന്ത്യയും ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വാഗ്നർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ചൈനയുടെ വാങ്ഷിയെയും പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ഇന്തോനേഷ്യയുടെ അൽവി ഫർഹാനെയും നേരിടും. അർജുന അവാർഡ് ജേതാക്കളായ അത്ലറ്റ് മുഹമ്മദ് അജ്മൽ, ബാഡ്മിന്റൺ താരം ട്രീസ ജോളി എന്നിവരെ മന്ത്രി OJ ജനീഷ് അഭിനന്ദിച്ചു. മുഹമ്മദ് അജ്മലിനെ തിരുവനന്തപുരം കാര്യവട്ടത്തെത്തിയാണ് മന്ത്രി അനുമോദിച്ചത്. ഡൽഹിയിൽ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ട്രീസ ജോളിയെ വീഡിയോ കോളിൽ വിളിച്ചാണ് മന്ത്രി അനുമോദനം അറിയിച്ചത്. 2 ദിവസത്തെ അർമേനിയൻ സന്ദർശനം പൂർത്തിയാക്കി രാജ്യരക്ഷാ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്ത്യ അർമേനിയ പ്രതിരോധ സൈനിക സാങ്കേതിക സഹകരണം കൂടുതൽ ശക്തമാക്കുക ലക്ഷ്യമിട്ടായിരുന്നു സന്ദർശനം. ലക്നൌവിൽ വന്യജീവി കള്ളക്കടത്ത് സംഘത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. അനധികൃത ആനക്കൊമ്പ് കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന സംഘമാണ് പിടിയിലായത്. രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ ആദരവും അംഗീകാരവും നൽകിയ പ്രസ്ഥാനം BJP മുൻ ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. പുതിയ ദേശീയ ഭാരവാഹി പട്ടിക വന്നപ്പോൾ മാധ്യമങ്ങൾ തന്നെ ഒഴിവാക്കിയെന്ന തരത്തിൽ ചർച്ചകൾ സംഘടിപ്പിച്ചത് വേദനാജനകമാണെന്ന് അദ്ദേഹം അറിയിച്ചു. കോഴിക്കോട്ടെ വിവിധ പത്രങ്ങളിലെ ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ കൂട്ടായ്മയായ കാലിക്കറ്റ് ഫോട്ടോ ജേർണലിസ്റ്റ് ഫോറം സംഘടിപ്പിച്ച ബിയോണ്ട് വേർഡ്സ് വാർത്താചിത്ര പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ലോക ഫോട്ടോഗ്രാഫി ദിനമായ ഇന്നലെ ഗ്രേറ്റ് ബോംബെ സർക്കസിലെ കലാകാരന്മാരായ തുളസീദാസ് ചൌധരി, പപ്പു താക്കൂർ, അജയ് നായിക് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. 5 ദിവസത്തെ പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത്. കീമോതെറാപ്പിക്ക് പകരം അർബുദരോഗ ചികിത്സയ്ക്ക് പുതിയ മരുന്ന് വികസിപ്പിച്ചതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് KSRTC വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ചുവപ്പ് ജാഗ്രത. നെതർലാൻഡ്സിൽ FIH ഹോക്കി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വനിതാ കോളേജിൽ ഒന്നാം വർഷ BSc ഫിസിക്സ്, കെമിസ്ട്രി, ഗണിതം ബിരുദ പ്രോഗ്രാമുകളിലും ഇക്കണോമിക്സ് ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമിലും സീറ്റൊഴിവ്. കൂടിക്കാഴ്ച ഇന്ന് രാവിലെ 10 മണിക്ക്. വിശദ വിവരങ്ങൾക്ക് 0497274175 നമ്പർ ഒരിക്കൽ കൂടി 0497274175. കണ്ണൂർ സർവകലാശാലയുടെ BSc വുഡ് ആൻഡ് ബാംബു ടെക്നോളജി കോഴ്സിൽ തത്സമയ പ്രവേശനം തുടങ്ങി. വിശദ വിവരങ്ങൾക്ക് 8138983817 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 8138983817. സർവകലാശാല സംഗീത പഠന വകുപ്പിലെ MA മ്യൂസിക് പ്രോഗ്രാമിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. അപേക്ഷകർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി ഇന്ന് രാവിലെ 11:30 വകുപ്പ് മേധാവി മുൻപാകെ എത്തണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0497280604 അല്ലെങ്കിൽ 9562042439. പയ്യന്നൂർ ക്യാമ്പസിലെ ഫിസിക്സ് പഠന വകുപ്പിൽ MSc ഫിസിക്സ് അഥവാ അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ഒഴിവുള്ള സീറ്റുകളിലേക്ക് തത്സമയ പ്രവേശനം നടത്തും. യോഗ്യരായവർ ഇന്ന് രാവിലെ 11:00 പഠന വകുപ്പിലെത്തണം. വിശദ വിവരങ്ങൾക്ക് 0497280604401 അല്ലെങ്കിൽ 9497725752. കണ്ണൂർ ജില്ലയിലെ പരിസ്ഥിതി, വനം, വന്യജീവി, ജൈവ വൈവിധ്യ മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള വനമിത്ര അവാർഡിനുള്ള അപേക്ഷ ക്ഷണിച്ചു. September 10 അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, കണ്ണോത്തുംചാൽ, താണ PO, കണ്ണൂർ എന്ന വിലാസത്തിൽ അപേക്ഷ നൽകണം. വിശദ വിവരങ്ങൾക്ക് 0479270505 അല്ലെങ്കിൽ 8547603826. മറ്റൊരു നമ്പർ 8547603829 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. കണ്ണൂർ എളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST, മാത്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജൂനിയർ അറബിക് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 3 September രാവിലെ 10:00 നടക്കും. കണ്ണൂർ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST ഇംഗ്ലീഷ് അഭിമുഖം 3 September രാവിലെ 10:00 നടക്കും. നിരുവമ്പ്രം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കോളേജിൽ BCOM കോ ഓപ്പറേഷൻ, BCOM വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ്, BA ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. വിശദ വിവരങ്ങൾക്ക് 9605228016 അല്ലെങ്കിൽ 8547005059. കണ്ണൂർ അഴീക്കോട് വൻകുളത്ത് വയലിലെ ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലിലെ ഒഴിവുള്ള വനിതാ വാർഡൻസ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. താൽപര്യമുള്ളവർ അപേക്ഷ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ആധാർ കാർഡ് പകർപ്പ് എന്നിവ സഹിതം ഈ മാസം 29

0: തീയതി രാവിലെ 10 മണിക്ക് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. ഫോൺ 9188920086. നമ്പർ ഒരിക്കൽ കൂടി 9188920086. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം.

0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. ബ്രഹ്മകുമാരീസ് രക്തദാന ക്യാമ്പ് നാളെ രാവിലെ 9 മണി മുതൽ 1 മണി വരെ തലശ്ശേരി ബ്രഹ്മകുമാരീസ് രാജയോഗ സെന്ററിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് 8547617448 നമ്പർ ഒരിക്കൽ കൂടി 8547617448. ഹനുമാൻ ദേവസ്ഥാനമായ സന്മാർഗ ദർശന സഹോദര ആശ്രമത്തിൽ ബാലരാമസ്വാമിയുടെ 24th സമാധി വാർഷിക ദിനം ശനിയാഴ്ച ആചരിക്കും. രാവിലെ 8 മണിക്ക് ഗുരുപാദപൂജ, തുടർന്ന് പയ്യാമ്പലം സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, നാരായണീയ പാരായണം. വൈകിട്ട് 6 മണിക്ക് വിശേഷാൽ പൂജ, ശ്രീഗുരു അഷ്ടോത്തര ശതമാനാർച്ചന, സമൂഹനാമജപം, തുടർന്ന് ആശ്രമ ഭക്തസംഘത്തിന്റെ ഭജന എന്നിവയുണ്ടാകും. കൂത്തുപറമ്പ് മാങ്ങാട്ടിടം സർവീസ് സഹകരണ ബാങ്ക്, സഹകരണ ഓണച്ചന്ത അയ്യപ്പൻതോട് മെയിൻ ബ്രാഞ്ചിലും 3rd പീടിക ബ്രാഞ്ചിലും പ്രവർത്തനം ആരംഭിച്ചു. 13 സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ 15 ഭക്ഷ്യ ഉൽപ്പന്നങ്ങളടങ്ങിയ കിറ്റാണ് വിപണി വിലയേക്കാൾ വില കുറച്ച് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. ടെക്നീഷ്യൻസ് ആൻഡ് ഫാമേഴ്സ് കോ ഓർഡിനേഷൻ സൊസൈറ്റി തേനീച്ച പരിപാലനത്തിൽ പ്രായോഗിക പരിശീലനം സംഘടിപ്പിക്കും. സെപ്റ്റംബർ 28 രാവിലെ 10 മണി മുതൽ പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ അരവഞ്ചാൽ സാംസ്കാരിക നിലയത്തിലാണ് പരിശീലനം. തേനീച്ച പരിപാലനത്തിലും പരിശീലനമുണ്ട്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9895415790. നമ്പർ ഒരിക്കൽ കൂടി 9895415790. പീലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഹൈബ്രിഡ് തെങ്ങിൻ തൈകളും കവുങ്ങിൻ തൈകളും വിൽപ്പനയ്ക്ക് ലഭ്യമാണെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അറിയിച്ചു. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ കേന്ദ്രത്തിൽ നിന്ന് തൈകൾ വാങ്ങാം. വിശദവിവരങ്ങൾക്ക് 8547891632 നമ്പർ ഒരിക്കൽ കൂടി 8547891632. നാട്ടുവിശേഷമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ,
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
6: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
5: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hutik, Vox Lanit.
6: Phone 9496420880
5: 8111933600.
6: CM Vistara.
5: CM Vistara Nilluni.
7: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
8: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
9: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്നേഹസ്വാഗതം. ജയ് ജവാനിൽ ഇന്ന് 18 വർഷക്കാലം ഇന്ത്യൻ സേനയിൽ സേവനമനുഷ്ഠിച്ചു വിരമിച്ച മട്ടന്നൂർ കല്ലേരിക്കരയിലെ ശ്രീ പുരുഷോത്തമൻ സിയുടെ സൈനിക സേവനാനുഭവങ്ങൾ റേഡിയോ മലബാറിലൂടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു.
1: നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ജയ് ജവാനിലുള്ളത്. സാറിന്റെ പേര് പറഞ്ഞ് തുടങ്ങാം.
2: ഞാൻ പുരുഷോത്തമൻ സി, സി മീൻസ് ചെക്കിയോടൻ. കല്ലേരിക്കരയാണ് താമസിക്കുന്നത്. എയർപോർട്ട് ബസ് സ്റ്റേഷന് താഴെ.
1: എത്ര വർഷമായി ജോലിയിലേക്ക് കയറിയിട്ട്?
2: 1976. ആർമിയില് ഡ്രൈവറായിട്ടാണ് കയറുന്നത്.
1: ആർമിയില് എത്രാം വയസ്സിലാ കയറിയത്?
2: എനിക്ക് 18-ാമത്തെ വയസ്സ്. കറക്റ്റ് 18. അത് 18 തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡോക്യുമെന്റിൽ ഒരു വയസ്സ് അധികമായിരുന്നു. 17 വയസ്സിലാണ് ഞാൻ പട്ടാളത്ത് കയറുന്നത്. പട്ടാളം എന്തെന്ന് കാര്യമായിട്ട് അറിയില്ല. ലീവില് വരുന്നവര് കൊണ്ടിരുന്ന ആ മണമുള്ള വെട്ടി തുറക്കുന്ന അനുഭവം വെച്ചിട്ടാണ്. അല്ലാണ്ട് ഒന്നും അറിയില്ല.
1: പട്ടാളത്തിൽ ചേരാൻ വേണ്ടി
2: നാട്ടില് നമുക്ക് വേറൊരു ജോലി കിട്ടാൻ സാധ്യതയില്ല. ആരോഗ്യമുണ്ട്. അപ്പൊ എല്ലാവരും പറയും എനിക്ക് പട്ടാളത്തിൽ പോയി ചേരരുതോ. നിങ്ങളുണ്ട്, അത്യാവശ്യത്തിന് വെയിറ്റും ഉണ്ട്. നാടൻ പണികളല്ലാതെ വേറെ ഒന്നും ഇവിടെ കിട്ടത്തില്ല. പോലീസാണെങ്കിൽ PSC ആയിട്ടില്ല. പിന്നെ പോലീസ് അപ്പൊ റെക്കമെൻഡ് ഉള്ളവർക്ക് കയറാൻ പറ്റും, അല്ലെ നേതാക്കന്മാരെ ആർക്കും കയറാനൊക്കെ പറ്റും. അപ്പൊ നമുക്ക് സാധ്യതയുള്ളത് ആകെ നമ്മളെ കഴിവ് കൊണ്ട് പട്ടാളത്തിൽ കയറി. 18-ാം വയസ്സിൽ 2-3 അറ്റംപ്റ്റ് നടത്തി, അങ്ങനെയാണ് കിട്ടിയത്. പരിശ്രമം കുറെ എല്ലാ റിക്രൂട്ട്മെന്റും പോവും. ആദ്യമൊക്കെ പറഞ്ഞിട്ട് പോവും, പിന്നെ ആള് പറയാതെ പോയി ക്യൂവിൽ നിൽക്കും. അങ്ങനെ പട്ടാളത്തിൽ കിട്ടി. അപ്പം പട്ടാളത്തിനെ പറ്റി ഒന്നും അറിയില്ല, ഏത് ട്രേഡ് നല്ലത്. അപ്പോ അന്ന് ഞങ്ങളൊരു 7 പേരെ എടുത്തു. ആർട്ടിലറി സെന്റർ ഇതാണെന്ന് പറഞ്ഞു. അപ്പോ അന്നത്തെ ഡേറ്റ് കഴിഞ്ഞ് 30-ാം തീയതി നിങ്ങൾ വന്നാൽ ക്ലറിക്കൽ പോസ്റ്റ് നിങ്ങൾക്ക് തരും. SLC പാസ് ആണല്ലോ, ക്ലറിക്കൽ പോസ്റ്റ് തരാം. അപ്പൊ ഞങ്ങൾ കരുതി റെക്കമെൻഡ് ഉള്ളവർക്കേ കിട്ടും, അല്ലെങ്കിൽ ആരും ഇല്ലാതെ കൊണ്ടിരിക്ക ആ പോസ്റ്റ് ഒന്നും കിട്ടത്തില്ല. നമുക്ക് കിട്ടുന്ന പോസ്റ്റ് മതി, ഞങ്ങൾ പോയിക്കൊള്ളാം, ബാർബർ ആയാലും പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു പോവാ. ജോലി അത്യാവശ്യമാണ്.
1: 18-ാം വയസ്സ്
2: ഒന്നും അറിയില്ല നമുക്ക് ജോലി. ഇനി വീട്ടിലേക്ക് ജോലി ഇല്ലാന്ന് പറഞ്ഞിട്ട് മടങ്ങി പോവാൻ കഴിയില്ല എന്നുള്ള ഇതിൽ കോഴിക്കോട് വെച്ചിട്ട് തീരുമാനിച്ചു കിട്ടുന്ന പോസ്റ്റിൽ പോവാ, ഇന്ന് തന്നെ പോവാന്ന്. അങ്ങനെ ഞങ്ങളെ 7 പേരെ സെലക്ട് ആയി. അത് ഒത്തിരി പേരുള്ളതിൽ 7 പേര് സെലക്ട് ആയി. അല്ല പല, അതിനുശേഷം ഇന്ന് വരെ അവരെ കണ്ടുമുട്ടിയിട്ടില്ല. പല പല സെന്ററുകളിലേക്കും പോയി, ഇന്നും അവരെ കണ്ടുമുട്ടിയിട്ടില്ല. അന്ന് ഫോൺ സംവിധാനമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഒരു ഫോൺ നമ്പർ വാങ്ങാനോ ഒന്നും അറിയത്തില്ല. അന്ന് വിട്ടുപോയവര് ഇത്രയും വർഷമായിട്ട് ഇതുവരെ നമുക്ക് കോണ്ടാക്ട് ഇല്ല. ആദ്യത്തെ ഹൈദരാബാദ് സെന്ററിലായിരുന്നു. ഹൈദരാബാദ് ട്രെയിനിങ് സെന്ററിൽ 1.5 വർഷത്തെ ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോസ്റ്റിംഗ് പഞ്ചാബ്, പഞ്ചാബ് ഫിറോസ്പൂർ എന്ന.
1: ഇപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയമാണ് 18 വയസ്സ്. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ 20-22 വയസ്സാകുമ്പോഴാണ് പുറത്തേക്ക് പോകുന്നതും, അതുവരെ നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ തന്നെയാണ്. സാറിന് എങ്ങനെ തോന്നി മാതാപിതാക്കളെ വിട്ടുപിരിയുന്ന സമയത്ത്?
2: വിട്ടുപിരിയുന്നതല്ല, അവിടെ ഒരു ജോലി അത്യാവശ്യമായിരുന്നു. എനിക്ക് അച്ഛനില്ല, അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു പോയതുകൊണ്ട്. അപ്പൊ നമുക്കൊരു നല്ല ഇത് വേണ്ടിക്കല് പ്രയാസങ്ങളുണ്ട്. അമ്മേനെ പിരിഞ്ഞ, അമ്മയ്ക്ക് ഒറ്റ മകനാണ്, പിരിഞ്ഞേക്കുന്ന പ്രയാസം എല്ലാം ഉണ്ട്. പിന്നെ ട്രെയിനിങ്ങില് അവിടെ ചെന്നപ്പോൾ നമ്മൾ പ്രതികരിച്ച ആ കാര്യങ്ങള്, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങള്, ഫസ്റ്റ് തന്നെ അന്നത്തെ മുടി മുഴുവൻ മുറിച്ച് കളയാന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആ മുടി മുറിച്ച് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ള ചുരുള മുടി മുറിച്ച് കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഞങ്ങള് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഭക്ഷണ രീതികള് അങ്ങനെ പിടിച്ചു നിന്നു. പക്ഷേ എങ്ങനെയെങ്കിലും ജോലി നിർബന്ധമായിട്ട് എന്തായാലും വേണം. കഷ്ടപ്പാടും ട്രെയിനിങ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, വളരെ ഇതാണ്. അറിയാതെ പോയിപ്പെടുന്നതാണ്, ട്രെയിനിങ് ഭയങ്കര. അതൊക്കെ കഴിഞ്ഞ് ട്രെയിനിങ് സെന്ററിൽ നിന്ന് എല്ലാം പോയി, യൂണിറ്റിൽ പോയി, ഫിറോസ്പൂർ, പഞ്ചാബ്. ഇന്ത്യയിലെ മിക ഒട്ടുമിക്ക സംസ്ഥാനത്തിലും, പുറത്തെവിടെയും പോയിട്ടില്ല, ഇന്ത്യയിലെ ഒരുവിധ എല്ലാ സംസ്ഥാനങ്ങളിലും. ഏറ്റവും അധികം കാശ്മീരിലാണ്. കാശ്മീരിൽ 4 വർഷം നല്ല കാലത്തും കുഴപ്പം പൊട്ടി പുറപ്പെട്ട കാലത്തും അവിടെ ഞാനുണ്ടായിരുന്നു. നല്ല കാലത്ത് നല്ല കാശ്മീരായിരുന്നു, നമുക്ക് എല്ലാ സ്ഥലത്തും പോകാമായിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവിടെ പ്രശ്നങ്ങളായി, നമുക്ക് ഒരു പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയായി. ആ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഫാമിലി വെച്ചതാണ് കാശ്മീരിൽ. 11 മാസം ഫാമിലി വെച്ചിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പിന്നെ ഫോട്ടോസിലൊക്കെ പോയത്. രാത്രി 11 മണിക്ക് ശ്രീനഗർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി സാധാരണ നമ്മൾ പോകുന്നത് മാതിരി ഓട്ടോറിക്ഷ പിടിച്ചാണ് പോയത്. തിരിച്ച് ഫാമിലി നാട്ടിൽ കൊണ്ടുവിട്ട് അവിടെ പ്രശ്നങ്ങളായി. പിന്നെ നമുക്ക് കവചിത വാഹനങ്ങളിൽ

0: അല്ലാണ്ട് ലീവിലോ ഒരു സ്ഥലത്തും പട്ടാളക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒറ്റയൊരു നാട്ടിലെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പട്ടാളക്കാരെ ഇഷ്ടമല്ലാണ്ടായി ഇന്ത്യക്ക്, നമ്മൾ ഇന്ത്യക്കാർ എന്നുള്ളൊരു വിവേചനം അവർക്കുണ്ടായി. ഇപ്പൊ അത് മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ അന്ന് ഇന്ത്യ, നിങ്ങൾ ഇന്ത്യൻ പട്ടാളക്കാർ എന്നുള്ള ആ രീതിയിലായിരുന്നു സമീപനം. അതൊരു ഇതായിരുന്നു. കാശ്മീര് ശരിക്കും ഭൂമിയിലെ സ്വർഗം തന്നെയാണ്. അവിടെയുള്ള 7 ഗാർഡൻസും അതൊക്കെ കാണാനുള്ള അനുഭവം ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിരിക്കും പോകണമെന്നുണ്ട്, ഇതുവരെ സാധിച്ചിട്ടില്ല. സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് ഞാൻ 94 വിരമിച്ചു. 1994 വിരമിച്ചിട്ട് പെട്ടെന്ന് വന്നു. അപ്പോ അന്നത്തെ ചെറിയ പെൻഷൻ കൊണ്ട് എങ്ങനെ ജീവിക്കും? പെൻഷനായി വന്നു, 18 സർവീസ് ചെയ്ത് പെൻഷനായി വന്നു. പക്ഷെങ്കിൽ നാട്ടിലെത്തി നോക്കുമ്പോഴാണ് മനസ്സിലായത് ഈ പെൻഷൻ കൊണ്ട് ഒന്നും ആകത്തില്ല. ഭാഗ്യവശാൽ എനിക്ക് പോലീസിൽ ഡയറക്റ്റ് സെലക്ഷൻ കിട്ടി. പോലീസിൽ നിന്ന് ഞാൻ റിട്ടയറായിട്ട് 12 ഇപ്പോഴും ആയി. 2013 പോലീസിൽ നിന്ന് റിട്ടയറായി. 17 സർവീസ് കിട്ടി. രണ്ടും രണ്ടാണ്. പക്ഷേങ്കിൽ ഒരുപാട് ഡിസിപ്ലിൻ പട്ടാളത്തിൽ, ഡിസിപ്ലിൻ ഭയങ്കരമായിട്ട്. അപ്പോൾ അതിൽ പോലീസിലെല്ലാം എനിക്ക് നല്ലൊരു ഇത് കിട്ടി. പിന്നെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ട്രെയിനിങ് എനിക്ക് അത്ര ഇത് തോന്നിയിട്ടില്ല. പോലീസിന്റെ 6 ട്രെയിനിങ് വളരെ ഈസി ആയി തോന്നി. നമ്മൾ ഇത്ര വയസ്സായിട്ടും ചെറുപ്പക്കാരെ കൂടെ നമ്മൾ മുന്നിൽ തന്നെ നിന്നിട്ട് ട്രെയിനിങ്ങിൽ അത് രണ്ട് ട്രെയിനിങ് കിട്ടിയതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തിന് ഒരു പ്രശ്നമില്ല. അപ്പം കുഴപ്പമൊന്നുമില്ലാണ്ട് റിട്ടയർ ആയിട്ടും 13 നടക്കുന്നു. പോലീസിൽ നിന്നും റിട്ടയറായി. രണ്ട് സർവീസും പോലീസ് പിന്നെ സാധാരണക്കാരുമായിട്ട് നമ്മള് നാട്ടുകാർ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലല്ലേ. പട്ടാളം മാതിരിയല്ല. നമ്മൾ എങ്ങനെ പോലീസ് നമ്മൾ കൊടുത്തു അതുപോലെ നമുക്ക് സിവിലിയൻ തിരിച്ചു തരും. പോലീസില് നാട്ടില് നമ്മൾ നല്ലത് കാര്യം ചെയ്തെങ്കിൽ നാട്ടുകാർ നമ്മളെ നോക്കിയിട്ട് എന്തൊക്കെയാന്നുള്ള ആ ഒരു ഇതുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. ഞാൻ മട്ടന്നൂരിൽ നിന്ന് തന്നെയാണ് റിട്ടയറായത്. ഇന്നും കാണുന്ന എത്രയോ പേര് നമ്മളെ ഇത് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ പെരുമാറ്റം മാതിരി ഇരിക്കുന്നു.
1: ഇപ്പോ കാശ്മീർ ഒഴിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു പട്ടാള ജീവിതം?
0: പട്ടാള ജീവിതം കാശ്മീര്, പിന്നെ ജമ്മു കാശ്മീർ, ജമ്മുവിന്റെ വേറെ സൈഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, 3 ബോംബെയിൽ ഉണ്ടായിരുന്നു, ദേവലാലി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് നമ്മളെ എന്റെ ഏറ്റവും മറക്കാനാവാത്ത ഒരു സ്ഥലമാണ്. കാരണം കല്യാണം കഴിഞ്ഞ ആദ്യമായി ഫാമിലിനെ കൊണ്ടുപോയി, ഞാൻ ദേവലാലിയാണ്. 3 അവിടെ നല്ല സുഖമുള്ള ഇതായിരുന്നു. ജീവിതത്തിൽ നല്ലൊരു സിവിലിയൻ ജീവിതമായിട്ട് ജീവിച്ചത് ദേവലാലി ആയിരുന്നു, ബോംബെയിൽ.
1: അവിടെ പ്രശ്നങ്ങളില്ല.
0: പിന്നെ കോളേജ് ഇതാണ്, ആർട്ടിലറിന്റെ കോളേജാണ്. അവിടെ ട്രെയിനീസിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റുമായിട്ട് പോകുന്നതാണ്. അപ്പം നമുക്ക് ടൈം വെറും മാത്രം ചെന്നാൽ മതി. നമുക്ക് കറക്റ്റ് ടൈം ടേബിൾ ഉണ്ടാവും, അതിനനുസരിച്ചിട്ട് പോയി ചെയ്താൽ മതി. അപ്പൊ അന്നേരം ഫാമിലിയും വെച്ച് മകൾ അവിടെയാണ് ജനിച്ചത്. അങ്ങനെ ദേവലാലിയിൽ മകൾ ജനിച്ചതുകൊണ്ട് അവക്ക് ലാലി എന്ന് പേരിട്ടു. ലാലി എന്നാ വിളിക്കുന്നത്, റിനിയാണ് ശരിക്ക്.
1: എന്നാൽ
0: കുടുംബത്തില് മകളും പിന്നെ ഒരു മകനും. മകള് MSc ബയോകെമിസ്ട്രി കഴിഞ്ഞ് ഇപ്പൊ കാനഡയിൽ വർക്ക് ചെയ്യുന്നു. അവർക്കൊരു മകനുണ്ട്. അവര് അവിടെ 6-7 കാനഡയിലാണ് സെറ്റിൽഡാണ്. മകൻ എന്റെ കൂടെ തന്നെ ഉണ്ട്. മകൻ ഒരു ബിസിനസ് ഒക്കെ ആയിരുന്നു മട്ടന്നൂര്. പക്ഷെ അതിൽ നിന്നിപ്പം നമ്മൾ സ്വന്തമായി ജോലി ചെയ്യുന്നുണ്ട്, കണ്ണൂരിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മകന്റെ ഭാര്യ ധനലക്ഷ്മിയിൽ ഡോക്ടറാണ്. 2 പേരക്കുട്ടികൾ 2 മകൾക്കൊരു മകനാണുള്ളത്. ഇതാണ് സുഖമായിട്ട് ജീവിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, വിമുക്ത ഭടനായ മട്ടന്നൂർ കല്ലേരിക്കരയിലെ ശ്രീ പുരുഷോത്തമൻ സിയുടെ സൈനിക സേവനാനുഭവങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇതിന്റെ തുടർഭാഗം അടുത്ത ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലൂടെ കേൾക്കാം. ജയ് ഹിന്ദ്.

0: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്,
2: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
3: 9447371836,
2: 8078502836.
4: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
6: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
5: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026,
6: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
7: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
8: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
7: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
8: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
7: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
8: കോക്കനട്ട്.
7: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
8: ഫോൺ 9188951780.
9: ഇനി 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് മഹാബലിപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ചേരും. നാലാമത്

0: ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻചിറോ കൊയ്സുമിയുമായി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് നിർവഹിക്കും. ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ പി വി സിന്ധു ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ഇന്ന് സതേൺ സോണൽ കൌൺസിൽ യോഗം ചേരും. ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് കൌൺസിൽ. ലഫ്റ്റനന്റ് ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന വിവിധ വിഷയങ്ങൾ സോണൽ കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കും. രണ്ടു ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിനായി ഇന്നലെ ചെന്നൈയിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി സി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. നാലാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് ഇന്നലെ സിംഗപ്പൂരിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻചിറോ കൊയ്സുമിയുമായി കൂടിക്കാഴ്ച നടത്തും. മേക്ക് ഇൻ ഇന്ത്യ ചട്ടക്കൂടിന് കീഴിലുള്ള സമുദ്ര സുരക്ഷ, പ്രതിരോധ ഉൽപാദനം എന്നിവയിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ച നടക്കും. ഇന്ത്യാ സന്ദർശനത്തിന്റെ ഭാഗമായി ഷിൻചിറോ കൊയ്സുമി മുംബൈയിലെ വെസ്റ്റേൺ നേവൽ കമാൻഡ് സന്ദർശിച്ചിരുന്നു. അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ നിന്നും 60 കിലോമീറ്റർ ഉള്ളിലേക്ക് ചൈന കടന്നുകയറിയെന്ന അവകാശവാദം തെറ്റാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബംഗ്ലാദേശിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ചൈന അതിർത്തി വിഷയം അതീവ ഗൌരവമുള്ളതാണെന്നും ഇത്തരം അവകാശവാദങ്ങൾ അതിർത്തിയിലെ സൈനികരുടെ മനോവീര്യം തകർക്കാനും അനാവശ്യമായ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ഇടയാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: അഗർ കോയി യേ കഹതാ ഹൈ കി ചൈന ജോ ഹൈ 60 കിലോമീറ്റർ അന്തർ ഗുസ് ഗയാ തോ ഐസാ ബാത് നഹീ കർനാ ചാഹിയെ. ചൈന ഓർ ഇന്ത്യ കെ ബീച്ച് മേ അരുണാചൽ പ്രദേശ് മേ ബഹുത് ലംബാ സീമാ ഹൈ ഓർ ജിസ് സീമാ കോ രേഖാങ്കിത് നഹീ കിയാ ഗയാ ഹൈ. സീമാ കാ വഹാ കോയി ബോർഡർ പില്ലർസ് നഹീ ഹൈ തോ വോ ജമീൻ പർ ബോർഡർ കോ ഡിഫൈൻ നഹീ കിയാ ഗയാ ഹൈ വോ അഭി കാ ഇഷ്യൂ നഹീ ഹൈ.
0: നാല് റെയിൽവേ പദ്ധതികളും ഒരു ദേശീയപാത പദ്ധതിയും ഉൾപ്പെടെ 13,41 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 8 ജില്ലകളെ ഉൾക്കൊള്ളുന്ന 4 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ ഇതിലുൾപ്പെടുന്നു. ഡൽഹിയിൽ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 24 വരെ നീട്ടി. കരട് വോട്ടർ പട്ടിക ഈ മാസം 31 പ്രസിദ്ധീകരിക്കും. പരാതികൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം 30. നവംബർ 4 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. യുവജന വിനിമയ പരിപാടിയായ യുവസംഗമം 7ാം ഘട്ടത്തിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷന്റെ അവസാന തീയതി ഈ മാസം 31 വരെ നീട്ടിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 18 മുതൽ 30 വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് പങ്കെടുക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നോഡൽ സ്ഥാപനങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള 20 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വിദ്യാഭ്യാസ സാംസ്കാരിക പര്യടനങ്ങൾക്ക് അവസരമുണ്ടാകും. കൊല്ലത്തെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ പുരോഗതി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നേരിട്ട് വിലയിരുത്തും. അഷ്ടമുടി ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിക്കും. ശിവഗിരി സർക്യൂട്ട് സംബന്ധിച്ച അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്ന കേന്ദ്രസഹമന്ത്രി ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രസാദ് പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗത്തിലും സംബന്ധിക്കും. കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് സംസ്ഥാന വ്യാപകമായി ലോക കൊതുകുദിനം ആചരിക്കും. കൊതുകുദിന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങൾ പങ്കാളികളാകണമെന്ന് ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിച്ചു. കെഎസ്ആർടിസിയുടെ എക്സ്ക്ലൂസീവ് എസി വോൾവോ ആഡംബര ബസ് ഇന്ന് മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടെത്തുന്ന വിധത്തിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:00 തിരികെ വൈകിട്ട് 5:00 എറണാകുളത്ത് നിന്നുമാണ് സർവീസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാൻ

0: ഇറാനെതിരെ പുതിയ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് പല അവസരങ്ങളും നൽകിയിരുന്നെങ്കിലും അവർ പരാജയപ്പെട്ടതായി ട്രംപ് വ്യക്തമാക്കി. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. അതേസമയം ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ലെന്ന് ഇറാനും വ്യക്തമാക്കി. ലക്ഷദ്വീപിൽ ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ISRO ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ബഹിരാകാശ ശില്പശാല സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കവരത്തിദ്വീപിൽ പരിപാടി നടന്നത്. VSSC പ്രോജക്ട് ഡയറക്ടർ SR ബിജു ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ് നൽകി. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ മൂന്നാം സീസണ് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. 17 ദിവസത്തെ ടൂർണമെന്റിന്റെ ഫൈനൽ September 5. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്നു മുതൽ September 5 തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് KCL മത്സരങ്ങൾ നടക്കുക. ഇന്നുച്ചയ്ക്ക് 2:30 കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സും തൃശൂർ ടൈറ്റൻസും തമ്മിലുള്ള ആദ്യ മത്സരം നടക്കും. ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഏരീസ് കൊല്ലം സെയിലേഴ്സും ഏറ്റുമുട്ടും. 6 പിച്ചുകളാണ് മത്സരങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. പരിശീലനത്തിനായുള്ള 3 പിച്ചുകൾ വേറെയുമുണ്ട്.
0: ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങളിൽ നിറങ്ങും. വനിതാ സിംഗിൾസിൽ PV സിന്ധു ചൈനയുടെ മൂന്നാം സീഡ് വാങ് ഷിയിയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ആയുഷ് ഷെട്ടി ഇന്തോനേഷ്യൻ താരത്തോട് ഏറ്റുമുട്ടും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യവും മത്സരിക്കും. മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ സഖ്യം ചൈനീസ് താരങ്ങളോട് മത്സരിക്കും. നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റിനെ ഇന്ന് തെരഞ്ഞെടുക്കും. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ പാർലമെന്റ് മന്ദിരമായ ജാതീയ സംസദിൽ MPമാർ വോട്ട് രേഖപ്പെടുത്തും. ഭരണകക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രതിനിധിയായി മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീറും പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥിയായി കേണൽ ഒലി അഹമ്മദും തമ്മിലാണ് പ്രധാന മത്സരം. കോംഗോയിൽ എബോള ബാധിതരുടെ എണ്ണം 5000 കടന്നു. ഇതുവരെ 2378 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കോംഗോ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സുരക്ഷാ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പലായനം എന്നിവ രോഗനിയന്ത്രണ പ്രവർത്തനങ്ങളെ കൂടുതൽ ദുഷ്കരമാക്കുന്നതായും മന്ത്രാലയം അറിയിച്ചു. നിലവിലെ സ്ഥിതി 2014-2016 കാലഘട്ടത്തിലെ പടിഞ്ഞാറൻ ആഫ്രിക്കൻ എബോള വ്യാപനത്തേക്കാൾ തീവ്രമായേക്കാമെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ഇന്ത്യയിലെയും റഷ്യയിലെയും ജനങ്ങളെ അണിനിരത്തി 4 നീണ്ടുനിൽക്കുന്ന ഇന്ത്യ ഡേ ഉത്സവം ഇന്ന് മോസ്കോയിൽ ആരംഭിക്കും. സംസ്കാരങ്ങളുടെ ഐക്യം, ജനങ്ങളുടെ സൌഹൃദം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ഉത്സവത്തിൽ യോഗ, ചെസ്, നൃത്തം, ആയുർവേദം തുടങ്ങി ഇന്ത്യൻ സംസ്കാരത്തെ അടുത്തറിയാൻ അവസരമൊരുക്കുന്ന 20 പ്രത്യേക സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. ജാർഖണ്ഡിലെ ശക്തമായ മഴയെ തുടർന്ന് സുബർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയർന്നതോടെ വടക്കൻ ഒഡീഷയിൽ വെള്ളപ്പൊക്ക ഭീഷണി ഗുരുതരമായി തുടരുന്നു. ബാലസോറിൽ നദി അപകടരേഖയ്ക്ക് മുകളിലേക്ക് ഉയർന്നു. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഭദ്ര, കേന്ദ്രപാര, ജാജ്പൂർ ജില്ലകളിൽ ജനങ്ങൾ പ്രളയദുരിതത്തിലാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് മഹാബലിപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ചേരും. 4 ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, S. ജയശങ്കർ, പീയൂഷ് ഗോയൽ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻചിറോ കൊയ്സുവുമായി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് നിർവഹിക്കും. ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ PV സിന്ധു ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു

0: കടലിന്റെ ആഴങ്ങളിൽ നിശബ്ദമായി ജീവിക്കുന്ന ചെമ്മീൻ നമ്മുടെ തീൻമേശയിലെ ഒരു വിഭവം മാത്രമല്ല, പ്രകൃതിയിലെ അതിസങ്കീർണമായൊരു ജീവലോകത്തിന്റെ ഭാഗം കൂടിയാണ്. ചെമ്മീനുകളുടെ ജീവിത രീതിയും വളർച്ചയും അവയുടെ ശരീരഘടനയും കടലിലെ ആവാസ വ്യവസ്ഥയുമായുള്ള ബന്ധവും ഇവയെല്ലാം ശാസ്ത്രത്തിന്റെ കൗതുകകരമായ കാഴ്ചകളാണ്. വെള്ളത്തിനടിയിലെ ചെറു ജീവികളിൽ നിന്ന് മനുഷ്യന്റെ ഭക്ഷ്യശൃംഖലയിലെ പ്രധാന കണ്ണിയായി മാറുന്ന ചെമ്മീനിന്റെ യാത്ര ഏറെ വിസ്മയകരമാണ്. ചെമ്മീനുകളുടെ വിവിധ ഇനങ്ങൾ, അവയുടെ പ്രത്യേകതകൾ, പ്രകൃതിയിലെ അവയുടെ പങ്ക് എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിവുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് വിജയകുമാർ ബ്ലാത്തൂർ അവതരിപ്പിക്കുന്ന ശാസ്ത്രവീഥി. അറിവിനെ കൗതുകമാക്കുകയും കൗതുകത്തെ ശാസ്ത്രബോധമാക്കുകയും ചെയ്യുന്ന ഈ യാത്രയിൽ നമുക്ക് ചുറ്റുമുള്ള സാധാരണ കാഴ്ചകളിൽ ഒളിഞ്ഞിരിക്കുന്ന അസാധാരണമായ ശാസ്ത്രത്തെ തിരിച്ചറിയാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. ശാസ്ത്രവീഥിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ചെമ്മീനെ കുറിച്ച് നമുക്ക് കേൾക്കാം.
1: ഗത പോലെ തന്നെ അതിഭയങ്കരമായിട്ടുള്ള മറ്റൊരായുധവുമായിട്ട് ജീവിക്കുന്ന പിസ്റ്റൽ ഷ്രിമ്പുകൾ, ഇതാണ് അവരുടെ തോക്ക്. ക്ലീനർ ഷ്രിമ്പുകൾ, ഇവർ കടലിലെ ഗുണ്ടകളല്ല, ബ്യൂട്ടി പാർലർ ജീവനക്കാരാണ്, ശുചീകരണ ജോലിക്കാരാണ്. മൊറയിൽസ്, ഗ്രൂപ്പർ മത്സ്യങ്ങൾ എന്നിന് മാരക വേട്ടക്കാരായിട്ടുള്ള സ്രാവുകൾ അടക്കം ഈ സ്റ്റേഷനു മുമ്പിൽ വന്ന് ശാന്തരായിട്ട് ക്യൂ നിൽക്കും, കാത്തു നിൽക്കും. ചെമ്മീനും കൊഞ്ചും ഒന്നാണോ? ഷ്രിമ്പ്, പ്രോൺ എന്നൊക്കെ വിളിക്കുന്ന ജീവികൾ ഒരേ ജീവി തന്നെയാണോ? കൊഞ്ചം തുള്ളിയാൽ മുട്ടോളം, പിന്നെയും തുള്ളിയാൽ ചട്ടിയോളം എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ശരിക്കും അങ്ങനെ ചാടുന്ന അഹങ്കാരി ആരാണ്? എന്തായാലും ഈ ചെമ്മീനുകൾക്ക് പിറകോട്ടടക്കം നീന്താൻ മാത്രമല്ല തുള്ളാനും പറ്റുമോ? നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് ഷ്രിമ്പ് എന്നതും പ്രോൺ എന്നതും. ചിലപ്പോൾ ഷ്രിമ്പ് എന്നതിന് ചെമ്മീനെന്നും പ്രോൺ എന്നതിന് കൊഞ്ചി എന്നും നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയാറുണ്ട്. അതുകൂടാതെ ചിലയിടങ്ങളിൽ ഷ്രിമ്പ് എന്ന് പറയുന്നത് ചെമ്മീൻ ചെറുതും പ്രോൺ എന്ന് പറയുന്നത് വലുതും എന്നുള്ള ഒരർത്ഥത്തിലുമാണ്. ഇനി തിരിച്ചു പറയുന്നവരും ഉണ്ട്. ഇനി ഇതുകൂടാതെ ഷ്രിമ്പ് എന്ന് ഒരു രാജ്യത്ത് വിളിക്കുന്ന ജീവിയെ തന്നെ വേറൊരു രാജ്യത്ത് പ്രോൺ എന്നാണ് വിളിക്കുക. അതായത് ഷ്രിമ്പ്, പ്രോൺ എന്നീ വാക്കുകൾ ശാസ്ത്രീയമായി കൃത്യമായി നിർവചിക്കപ്പെട്ട രണ്ട് ടാക്സോണമിക് വിഭാഗങ്ങളുടെ പേരുകളല്ല, സാധാരണ ഉപയോഗത്തിലുള്ള രണ്ട് വാക്കുകൾ മാത്രമാണത്. നമ്മുടെ നാട്ടിലും ചെറിയവയെ ചെമ്മീനെന്നും വലിയവയെ കൊഞ്ചി എന്ന് വിളിക്കുന്ന ഒരു രീതിയുണ്ടെങ്കിലും അത് എല്ലാ പ്രദേശങ്ങളിലും ഉള്ള ഒരു റൂളൊന്നുമല്ല. എന്തായാലും ഇവരെയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡെക്കാപോഡ എന്ന ക്രസ്റ്റേഷ്യൻ വിഭാഗത്തിലാണ്. ഡെക്കാപോഡ എന്ന് പറഞ്ഞാൽ പത്ത് കാലന്മാർ എന്നാണ് അർത്ഥം. ഇവർക്കൊക്കെ പത്ത് കാലുകൾ ഉണ്ടാവും. ക്രസ്റ്റേഷ്യൻ എന്നാൽ ഉറപ്പുള്ള പുറം കവചമുള്ള ജലജീവികൾ എന്ന അർത്ഥത്തിലും. ഷ്രിമ്പ്, പ്രോൺ ഇവ കൂടാതെ ലോബ്സ്റ്ററുകൾ, ക്രാബുകൾ, ഞണ്ടുകൾ, അതുപോലെ ക്രേഫിഷുകൾ ഇവയൊക്കെയും ഈ വിഭാഗത്തിൽപ്പെടുന്നവർ തന്നെയാണ്. എന്നാൽ പേരിനോടൊപ്പം ചിലപ്പോൾ ഷ്രിമ്പെന്നോ പ്രോണെന്നോ ഉള്ള ജീവികളൊക്കെയും ഒരേ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണമെന്നുമില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട മാന്റിസ് ഷ്രിമ്പുകൾ യഥാർത്ഥത്തിൽ ഷ്രിമ്പുകളെ അല്ല. അതുപോലെ ട്രൂ ഷ്രിംസ് എന്ന് പൊതുവെ വിളിക്കുന്നവരിൽ വലിയൊരു വിഭാഗം കരിഡ എന്ന കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പല കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രോണുകളും ഡെൻഡ്രോബ്രാക്കിയേറ്റ എന്ന ഒരു മറ്റൊരു ഡെക്കാപോഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരീരഘടനയിലും പ്രത്യുത്പാദന രീതികളിലും ഒക്കെ ഇവയിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് താനും. ശരീരത്തിന് നല്ല പ്രകടമായിട്ടുള്ള ഒരു വളവുള്ളതാണ് ചെമ്മീനെന്നും അതില്ലാത്തതാണ് പ്രോണുകൾ, കൊഞ്ചുകൾ എന്നും ചിലർ പറയും. എന്തായാലും ലോബ്സ്റ്ററുകൾക്കും ക്രാബുകൾക്കും ഉള്ളതുപോലെ നടക്കാനുള്ള ഉറപ്പുള്ള കാലുകൾ ഇവർക്കാർക്കും ഇല്ല. ഇവർക്ക് തുഴയലാണ് പ്രധാനം. വാലും അത്ര ഉഷാറൊന്നുമില്ലാതെ കാലുകളും ഒക്കെ ഉപയോഗിച്ച് മുമ്പോട്ടും പിറകോട്ടും ഒക്കെ ഇവർക്ക് നീങ്ങാൻ പറ്റും. ഇവരെ കടൽവെള്ളത്തിലും ശുദ്ധജലത്തിലും ഒക്കെ കാണുകയും ചെയ്യാം. ചിലരുടെ അഭിപ്രായത്തിൽ ഷ്രിമ്പുകളുടെ, അതായത് ചെമ്മീനുകളുടെ ശരീരത്തിലെ രണ്ടാമത്തെ സെഗ്മെന്റ് തോട് ഒന്നാമത്തെയും മൂന്നാമത്തെയും തോടുകളുടെ മുകളിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇവർക്ക് ആ ഭാഗത്ത് ഒരു പ്രകടമായിട്ടുള്ള വളവുണ്ടാകും എന്ന്. എന്നാൽ പ്രോണുകളുടെ ഒക്കെ തോട് ഒന്നിന് താഴെ ഒന്ന് എന്നുള്ള വിധത്തിൽ നമ്മളെ ടൈൽസൊക്കെ ഓടുകളൊക്കെ വെച്ചതുപോലെ കൃത്യമായിട്ടാണ് ഉണ്ടാവുക. അതിനാൽ തന്നെ അവരിൽ ആ പെട്ടെന്നുള്ള വളവ് കാണാൻ അത്ര വ്യക്തമാകണമെന്നുമില്ല. പക്ഷേ സ്പീഷീസുകൾക്കനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യാം. അതുപോലെ ഷ്രിമ്പുകൾക്ക് മുന്നിലെ രണ്ട് ജോഡി കാലുകളിലാണ് വ്യക്തമായിട്ടുള്ള ഈ ക്ലോകൾ, അതായത് നഖങ്ങൾ ഉണ്ടാവുക. എന്നാൽ പ്രോണുകൾക്ക് ആദ്യത്തെ മൂന്ന് ജോഡി കാലുകളിലും ഇത്തരത്തിലുള്ള നഖങ്ങൾ ഉണ്ടാവും. അതുപോലെ പെൺ ഷ്രിമ്പുകൾ, ചെമ്മീനുകൾ മുട്ടകൾ വിരിയുന്നത് വരെ അവയുടെ വയറ്റിൽ അവ ഒട്ടിച്ച് വെച്ച് സംരക്ഷിക്കും. എന്നാൽ പ്രോണുകൾ മുട്ടകൾ വെള്ളത്തിലേക്ക് നേരിട്ട് ഒഴുക്കി വിടുകയാണ് ചെയ്യുക. അതുപോലെ ഭൂരിഭാഗം ചെമ്മീനുകളും ഷ്രിമ്പുകളും കടൽ വെള്ളത്തിൽ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിലും പ്രോണുകൾ ശുദ്ധജലത്തിലുമാണ് വളരുക എന്ന് പറയും. അതായത് അധികം ഉപ്പുവെള്ളമില്ലാതെ നദികളിലും കായലുകളിലുമൊക്കെ എന്ന്. എങ്കിലും ഷ്രിമ്പുകളെയും പ്രോണുകളെയും തിരിച്ചും ഒക്കെ ചില ഇടങ്ങളിൽ കാണുകയും ചെയ്യാം. കൂടാതെ പാചകം

ചെയ്യുമ്പോൾ പ്രോണുകൾക്ക് കുഞ്ചുകൾക്ക് ഒരു നേരിയ മധുരമുള്ള രുചി ചിലപ്പോഴുണ്ടാകാം. എന്നാൽ ശ്രിമ്പുകൾക്ക് ചെമ്മീനുകൾക്ക് സാധാരണമായിട്ടുള്ള മറ്റ് കടൽ വിഭവങ്ങളുടെ അതേ രുചി തന്നെയായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. എങ്കിലും സ്പീഷീസുകളുടെ വ്യത്യാസം, പ്രാദേശികമായിട്ടുള്ള മറ്റു പ്രത്യേകതകൾ, ഭക്ഷണ ലഭ്യത, ഇതിനെയൊക്കെ ആശ്രയിച്ച് ഇവയുടെ രുചിയിലും വ്യത്യാസങ്ങളുണ്ടാവും. ഈ ശ്രിമ്പുകളുടെയും പ്രോണുകളുടെയും ഒക്കെ കൂട്ടത്തിൽ ആയിരക്കണക്കിന് സ്പീഷീസുകളുണ്ട്. കടലിലെ പലതരം മത്സ്യങ്ങളുടെയും തിമിംഗലങ്ങളുടെയും വരെ ഭക്ഷണ ശൃംഖലയുടെ ഒരു പ്രധാന ഭാഗമാണ് ഇവയൊക്കെ. അതുപോലെ മാംസാഹാരികളായിട്ടുള്ള മനുഷ്യരുടെ ഇഷ്ടപ്പെട്ട ഒരു വിഭവം കൂടിയാണല്ലോ ഇത്. പ്രതിവർഷം $50 ബില്യണിലധികം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വലിയ വ്യവസായമാണ് ഈ കൊഞ്ചി ചെമ്മീൻ വിപണി. എന്തായാലും ഷ്രിമ്പ്, പ്രോൺ എന്ന വാക്കുകൾ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്പീഷീസുകൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായിട്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴും അല്പം കുഴഞ്ഞ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പേരിന്റെ കാര്യത്തിൽ അധികം കടുംപിടുത്തം വേണ്ട. എന്തായാലും നിങ്ങളുടെ അറിവിൽ പ്രാദേശികമായിട്ട് ഏതൊക്കെ തരം കൊഞ്ചുകളും ചെമ്മീനുമാണ് ഉള്ളത് എന്ന് കമന്റ് ചെയ്യുമല്ലോ. അവയുടെ രൂപ പ്രത്യേകതകളും പാചകം ചെയ്യുമ്പോൾ അവയുടെ രുചി വ്യത്യാസവും ഒക്കെ കൂടി കമന്റ് ചെയ്യുക. മാന്റി ഷ്രിമ്പ് അതിന്റെ ഗതക്കൈ കൊണ്ട് അതിവേഗതയിൽ ഇടിക്കുമ്പോൾ കാവിറ്റേഷൻ ബബിൾ ഉണ്ടാകുന്നതും ജലത്തിനടിയിൽ മില്ലി സെക്കൻഡ് നേരം സൂര്യോപരിതലത്തിലെ അത്രയും വലിയ ചൂടുണ്ടാകുന്നതും ആ ബബിൾ പൊട്ടുമ്പോഴുണ്ടാകുന്ന ആഘാതവും അതിന്റെ ശക്തിയും അതിനാലുണ്ടാകുന്ന മിന്നൽ പ്രകാശവും അവരുടെ ഗത പോലെ തന്നെ അതിഭയങ്കരമായിട്ടുള്ള മറ്റൊരായുധവുമായിട്ട് ജീവിക്കുന്നവർ ഈ ഷ്രിമ്പുകളുടെ കൂട്ടത്തിലുണ്ട്. പിസ്റ്റൽ ഷ്രിമ്പുകൾ, അവയുടെ ഒരു പ്രത്യേകത അവയുടെ മുന്നിൽ രണ്ട് കൈകളും അല്ലെങ്കിൽ ക്ലോസും ഒരുപോലെയല്ല. ഒരു കൈ സാധാരണ വലിപ്പത്തിലാണെങ്കിൽ മറ്റേ കൈ അസാധാരണ വലിപ്പത്തിലുള്ളതാണ്. അതിന്റെ ശരീരത്തിന്റെ പകുതിയോളം വലിപ്പമുള്ള ഒരു ഭീമൻ കൈ, ഇതാണ് അവരുടെ തോക്ക്. സാധാരണ ഞണ്ടുകളിയൊക്കെ പോലെ ഇരകളെ പിടിക്കാനല്ല ഈ വലിയ കൈ ഇവ ഉപയോഗിക്കുന്നത്. ഈ വലിയ കൈയുടെ മടക്കിൽ ഒരു ഭാഗത്ത് ഒരു ചെറിയ കുഴിയും മറുഭാഗത്ത് അതിലേക്ക് കൃത്യമായിട്ട് ഇറങ്ങാൻ പാകത്തിലുള്ള ഒരു പ്ലഞ്ചറും ഉണ്ട്. കൈ പെട്ടെന്ന് മടക്കുമ്പോൾ ഈ പ്ലഞ്ചർ കുഴിയിലേക്ക് പെട്ടെന്ന് അമരും. അപ്പോഴാ കുഴിയിലുള്ള വെള്ളം അതിവേഗത്തിൽ പുറത്തേക്ക് തെറിച്ചു പോകും. മണിക്കൂർ 100 കിലോമീറ്റർ വേഗതയിലാണ് ആ കുഞ്ഞു കുഴിയിലെ വെള്ളം പുറത്തേക്ക് ജെറ്റ് പോലെ തെറിക്കുക. അങ്ങനെ എവിടെയും കാവിറ്റേഷൻ ബബിൾ ഉണ്ടാകും. ഇത്തരത്തിൽ അതിവേഗതയിൽ വെള്ളം നീങ്ങുമ്പോൾ എങ്ങനെയാണ് കാവിറ്റേഷൻ ബബിൾ ഉണ്ടാകുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. അതായത് ഈ പുറത്തേക്ക് തെറിക്കുന്ന ജെറ്റിന് ചുറ്റുമുള്ള വെള്ളം ചുഴിഞ്ഞ് ഒരു വോർട്ടെക്സ് റിംഗ് രൂപപ്പെടും. അപ്പോൾ ആ വോർട്ടെക്സ് കോറിൽ പ്രഷർ വളരെ കുറവായിരിക്കും. അവിടെയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ ഫിസിക്സ് ഇവിടെ പ്രവർത്തിക്കുന്നത്. വെള്ളം സാധാരണ താപനിലയിലാണെങ്കിലും അവിടെ പ്രഷർ വളരെ കുറഞ്ഞാൽ ആ വെള്ളം താനേ തിളക്കും. നമുക്കറിയാം, അതായത് വെള്ളത്തിലെ ഒരു ഭാഗം ലിക്വിഡിൽ നിന്നും വേപ്പറായിട്ട് മാറും, നീരാവിയാകും. അതുവഴി അവിടെ ഒരു കാവിറ്റേഷൻ ബബിൾ ഉണ്ടാകും. ഈ ബബിൾ വെള്ളത്തിനോടൊപ്പം മുന്നോട്ട് നീങ്ങും. പിസ്റ്റൽ ഷ്രിമ്പുകളുടെ കാര്യത്തിൽ ഇത് ഒരു സാധാരണ ഗോളാകൃതിയിലുള്ള ഒരു ബബിൾ ആയിരിക്കില്ല. അതായത് ഇവയുടെ കാര്യത്തിൽ ഈ ഫ്ലൂയിഡ് ഡൈനാമിക്സ് കുറെ കൂടി സങ്കീർണമാണ്. പഠനങ്ങൾ ഇവയെ ടൊറോഡിയൽ കാവിറ്റേഷൻ സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത്. ഒരു വളയ സദൃശ്യ കാവിറ്റേഷൻ റിംഗ്, അതിനു ചുറ്റുമുള്ള ജലത്തിന്റെ മർദ്ദ വ്യത്യാസം മൂലം വെള്ളം ആ ബബിളിനുള്ളിലേക്ക് അതിവേഗത്തിൽ ഇടിച്ചു കയറും. അതായത് മില്ലി സെക്കൻഡിനുള്ളിൽ തന്നെ ആ ബബിൾ കൊളാപ്സ് ചെയ്യും, പൊട്ടിപ്പോകും. ആ പൊട്ടൽ ശബ്ദം അത്യുഗ്രമാണ്. അതുകൂടാതെ ആ പൊട്ടലിനോടൊപ്പം തന്നെ ഒരു പ്രഷർ പൾസ്, ഷോക്ക് വേവ് ഉണ്ടാകും. ഈ ബബിളിന്റെ പൊട്ടലും അതിന്റെ ഷോക്ക് വേവും ഒക്കെ കൂടി വേണമെങ്കിൽ നമുക്ക് അത് ഒരു തോക്കിൽ നിന്നും വെടിയുണ്ട പാഞ്ഞപ്പോഴുള്ള ശബ്ദവും അതിനെ തുടർന്നുണ്ടായിരുന്ന ആഘാതവും ഒക്കെയായിട്ട് സാമ്യപ്പെടുത്താം. അതുകൊണ്ടാണ് ഇവയെ പിസ്റ്റൽ ഷ്രിമ്പുകൾ എന്ന് വിളിക്കുന്നത്. ഈ കുമ്പള പൊട്ടുന്ന ആ ഒരു മില്ലി സെക്കൻഡിൽ അവിടെയുള്ള ഊഷ്മാവ് 4700 ഡിഗ്രിയോളം ഉയരും. ഇതിനോടൊപ്പം ഒരു ചെറിയ പ്രകാശ സ്പുല്ലിംഗവും സോണോ ലുമിനൻസും കൂടി സംഭവിക്കും. അതേ മാന്റി ഷ്രിമ്പ് ഇടിക്കുമ്പോഴുണ്ടാകുന്ന അതേ പ്രതിഭാസങ്ങൾ തന്നെ വേറൊരു വിധത്തിലാണ് ഇവിടെ സംഭവിക്കുന്നത്. അവിടെ ഇടിയുടെ വേഗതക്ക് പകരം ഇവിടെ ഒരു കുഴിയിലേക്ക് പ്ലഞ്ചർ കുത്തിത്താഴ്ത്തി അവിടെയുള്ള വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യിക്കുമ്പോഴുണ്ടായ ബബിൾ. മാന്റി ഷ്രിമ്പിന്റെ കാര്യത്തിൽ ഇടിയുടെ വേഗത മൂലമാണ് കാവിറ്റേഷൻ ബബിൾ ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെ ഇവയുടെ കൈ മടക്കുമ്പോൾ കുഴിയിലേക്ക് ആ പ്ലഞ്ചർ കയറുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വെള്ളം പെട്ടെന്ന് പുറത്തേക്ക് ചീറ്റിപ്പോകുന്നത് മൂലമാണ് കാവിറ്റേഷൻ ബബിൾ ഉണ്ടാകുന്നത് എന്ന വ്യത്യാസം മാത്രം. അപ്പോഴുണ്ടാകുന്ന ഈ ഭീമൻ ഷോക്ക് വേവ് മൂലം മുന്നിലുള്ള ചെറിയ മീനുകളോ ഞണ്ടുകളോ ഒക്കെ ചത്തുപോകും, ബോധം കെട്ടുപോകും. അവയെ പതുക്കെ വലിച്ച് തൻ്റെ മാളത്തിലേക്ക് കൊണ്ടുപോയാണ് പിസ്റ്റൽ ഷ്രിമ്പ് ഭക്ഷണമാക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 1940കളിൽ പസഫിക് സമുദ്രത്തിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലും US നേവി അവരുടെ ശത്രുക്കളെ, പ്രത്യേകിച്ചും ജർമ്മനിയുടെയും ജപ്പാന്റെയും ഒക്കെ സബ്മറീനുകളെ കണ്ടെത്താനാണ് ആദ്യമായിട്ട് ഹൈഡ്രോഫോണുകളും സോണാറുകളും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത്. എന്നാൽ പസഫിക്കിലെ പല തീരപ്രദേശങ്ങളിലും സോണാർ ഓപ്പറേറ്റർമാരുടെ ഹെഡ്ഫോണുകളിൽ അതിശക്തമായിട്ടുള്ള ഒരു സ്റ്റാറ്റിക് ശബ്ദം നിരന്തരം കേൾക്കാൻ തുടങ്ങി. ഇത് ശത്രുക്കൾ ഏതെങ്കിലും ജാമറുകൾ ഉപയോഗിച്ച് സോണാർ സിഗ്നലുകൾ തടസ്സപ്പെടുത്തുന്നതായാണ് US സൈന്യം ആദ്യം കരുതിയത്. ഈ ഭയങ്കര ശബ്ദം കൊണ്ട് തന്നെ കടലിനടിയിലൂടെ വരുന്ന സബ്മറൈനുകളുടെ എഞ്ചിൻ ശബ്ദം വേർതിരിച്ചറിയാൻ കഴിയാതെയായി. അകപ്പാടെ ഈ ശബ്ദം കൊണ്ട് കുഴഞ്ഞു മറിഞ്ഞു എന്ന് പറയാം. തുടർന്ന് US നേവിയുടെ ഡിവിഷൻ ഓഫ് വാർ റിസർച്ച് കാലിഫോർണിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ നടത്തിയ പഠനങ്ങളാണ് ഈ ശബ്ദങ്ങൾക്ക് പിറകിൽ മനുഷ്യരുടെ യാതൊരു സാങ്കേതിക വിദ്യയുമല്ല

ഇഞ്ചുകൾ മാത്രം വലിപ്പമുള്ള ആയിരക്കണക്കിന് പിസ്റ്റർ ഷ്രിമ്പുകളാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞത്. ഈ ജൈവികമായ ശബ്ദകോലാഹലം തിരിച്ചറിഞ്ഞതോടുകൂടിയിട്ട് US സബ്മറൈൻ ക്യാപ്റ്റന്മാർ ഇതൊരു മിലിറ്ററി തന്ത്രമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ശത്രുക്കളുടെ കപ്പലുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി US സബ്മറൈനുകൾ പിസ്റ്റൽ ഷ്രിമ്പുകളുടെ കോളനികൾ ധാരാളമായിട്ടുള്ള ഇടങ്ങളിൽ, അത്തരത്തിലുള്ള സ്ഥലങ്ങളിലെ പവിഴപ്പുറ്റുകൾക്കും പാറകൾക്കും ഒക്കെ അരികിൽ തങ്ങളുടെ സബ്മറൈനുകൾ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. പുറത്ത് പിസ്റ്റൽ ഷ്രിമ്പുകൾ ആയിരക്കണക്കിനെണ്ണം തങ്ങളുടെ കൈകൾ മടക്കി നിവൃത്തി സൃഷ്ടിക്കുന്ന ഈ ശബ്ദകോലാഹലത്തിനിടയിൽ സബ്മറൈൻ എഞ്ചിനുകളിൽ നിന്നുള്ള ഈ ചെറിയ ശബ്ദങ്ങൾ ശത്രുക്കളുടെ പാസീവ് സോണാറുകൾക്ക് പിടിച്ചെടുക്കാൻ പറ്റാതായി, അല്ലെങ്കിൽ അവയെ കുഴക്കി. US നേവി പ്രത്യേകമായിട്ടുള്ള പിസ്റ്റൽ ഷ്രിമ്പ് മാപ്പുകൾ വരെ ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നു. ഏതൊക്കെ കടൽ മേഖലകളിലാണ് പിസ്റ്റൽ ഷ്രിമ്പുകൾ ധാരാളമായിട്ടുള്ള കോളനികൾ ഉള്ളത് എന്ന് അടയാളപ്പെടുത്തിയ മാപ്പുകൾ സബ്മറൈൻ ക്യാപ്റ്റന്മാർക്ക് ഒളിച്ചിരിക്കാനുള്ള സുരക്ഷിത കേന്ദ്രങ്ങളായി അടയാളപ്പെടുത്തി കൊടുത്തു എന്നൊക്കെ. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല. ഇതൊക്കെയാണെങ്കിലും ഇര തേടാൻ പിസ്റ്റൽ ഷ്രിമ്പുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അവർക്ക് കാഴ്ചശക്തി വളരെ കുറവാണ്. അതുകൊണ്ട് കടലിനടിയിലെ മറ്റു ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവ ഗോബി ഫിഷ് എന്ന ഒരു ചെറിയ മത്സ്യവുമായി ഒരു കൂട്ടുകച്ചവട ജീവിതമാണ് നയിക്കുക. പരിണാമത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സഹകരണ മാതൃകയാണ് ഇവർ തമ്മിലുള്ള ഈ കൂട്ടുകൃഷി. പിസ്റ്റൽ ഷ്രിമ്പിനെ കടൽത്തട്ടിൽ മാളമൊക്കെ ഉണ്ടാക്കാൻ വലിയ വിഷമമൊന്നും ഇല്ലാതിനാൽ തന്നെ അത് കഷ്ടപ്പെട്ട് ഒരു മാളം ഉണ്ടാക്കി വെക്കും. ഈ മാളത്തിൽ താമസിക്കാൻ ഈ ഗോബി ഫിഷിനെ അനുവദിക്കും. പകരമായിട്ട് നല്ല കാഴ്ചയുള്ള ഗോബി ഫിഷ് ഈ മാളത്തിന് കാവല് നിൽക്കും. പിസ്റ്റൽ ഷ്രിമ്പ് മാളത്തിന് പുറത്തേക്ക് ഇര തേടി ഇറങ്ങുമ്പോൾ അതിന്റെ ഒരു ആന്റിനെ എപ്പോഴും ഈ ഗോബി ഫിഷിന്റെ ദേഹത്തോട് മുട്ടിച്ചു വെച്ചിരിക്കും. ഏതെങ്കിലും ശത്രു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഗോബി ഫിഷ് ഒരു സിഗ്നൽ കൊടുക്കും, അതിന്റെ വാല് പെട്ടെന്ന് ചലിപ്പിക്കും. ഈ സിഗ്നൽ കിട്ടിയാൽ തൽക്ഷണം രണ്ടുപേരും കൂടി പെട്ടെന്ന് തന്നെ ഇവരുടെ മാളത്തിൽ കയറി ഓടിക്കുകയും ചെയ്യും. ഇപ്പോഴും മാന്റി ഷ്രിമ്പ് തന്റെ കഠിനമായിട്ടുള്ള ഇടി കൊണ്ടും പിസ്റ്റൽ ഷ്രിമ്പ് അതിന്റെ കൈകളുടെ പ്രത്യേക കഴിവ് കൊണ്ട് വെടിവെച്ചും കടലിനടിയിൽ ഭീതി വിതക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു വഴിയിലൂടെ ജീവിക്കുന്ന വേറൊരു ഇനം ചെമ്മീൻ കൂടിയുണ്ട്, ക്ലീനർ ഷിമ്പുകൾ. ഇവർ കടലിലെ ഗുണ്ടകളല്ല, ബ്യൂട്ടി പാർലർ ജീവനക്കാരാണ്, ശുചീകരണ ജോലിക്കാരാണ്. കടലിലെ വലിയ മത്സ്യങ്ങളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് ജീവിക്കുന്ന പലതരത്തിലുള്ള പരാദങ്ങളുണ്ട്, ബാക്ടീരിയകളുണ്ട്, അതുപോലെ നശിച്ച പലതരത്തിലുള്ള മൃതകോശങ്ങളൊക്കെ ഉണ്ടാവും അവയുടെ ശരീരത്തിൽ. ഇവയൊക്കെ തിന്ന് സഹായിക്കുന്ന ഒരിനം ചെമ്മീനുകളാണ് ക്ലീനർ ഷിമ്പുകൾ. ഹിപ്പോലിറ്റയുടെ കുടുംബത്തിൽപ്പെട്ട സ്കാർലറ്റ് ക്ലീനർ ഷ്രിമ്പുകളാണ് ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രശസ്തർ. നീളത്തിൽ ചുവപ്പും വെളുപ്പും വരകളുള്ള ശരീരവും നല്ല നീളമുള്ള വെളുത്ത മീശകളും ഒക്കെയുള്ളവരാണിവർ. നമ്മൾ മനുഷ്യർ വണ്ടിയൊക്കെ ഇടക്ക് കഴുകാൻ വേണ്ടിയിട്ട് സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത് പോലെ കടലിനടിയിൽ ഇവർ തുറന്നു വയ്ക്കുന്ന പ്രത്യേക തരത്തിലുള്ള ക്ലീനിങ് സ്റ്റേഷനുകളാണ് ഇവരുടെ മാളങ്ങൾ അല്ലെങ്കിൽ ഗുഹകൾ. പവിഴപ്പുറ്റുകൾക്കിടയിലുള്ള ഒരു പ്രത്യേക പാറയോ ഗുഹയോ ഒക്കെയാണ് അതിനായിട്ട് അവർ തിരഞ്ഞെടുക്കുക. ഇവിടെ ഇരുന്ന് ഈ ക്ലീനർ ഷിമ്പുകൾ അവരുടെ വളരെ നീളമുള്ള ഈ ആന്റിനകൾ വെള്ളത്തിൽ പ്രത്യേക രീതിയിൽ ഇളക്കി നൃത്തം ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഒരു ക്ലീനിങ് സ്റ്റേഷൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് മറ്റ് വലിയ മത്സ്യങ്ങളെയൊക്കെ അറിയിക്കാനുള്ള ഒരു പരസ്യ പ്രകടനമാണത്. ഈ സിഗ്നൽ പ്രദർശനം കാണുമ്പോൾ കടലിലെ വലിയ മത്സ്യങ്ങൾ, മൊറയീൽസ്, ഗ്രൂപ്പർ മത്സ്യങ്ങൾ എന്നിന് മാരക വേട്ടക്കാരായിട്ടുള്ള സ്രാവുകൾ അടക്കം ഈ സ്റ്റേഷനും മുമ്പിൽ വന്ന് ശാന്തരായിട്ട് ക്യൂ നിൽക്കും, അല്ലെങ്കിൽ അവിടെ തിരിഞ്ഞു കളിച്ച് കാത്തു നിൽക്കും. വലിയ മത്സ്യങ്ങൾ ഈ കൊച്ചു ചെമ്മീനിന്റെ മുന്നിൽ അതിന്റെ വാ പൊളിച്ച് ഇങ്ങനെ കിടക്കും. ചെകിളകൾ തുറന്നു പിടിച്ച് അനങ്ങാതെ നിൽക്കും. ഒരറ്റക്കടിക്ക് വിഴുങ്ങാൻ പറ്റുന്ന വലിയ മത്സ്യങ്ങളുടെയോ അടക്കം വായ്ക്കുള്ളിലേക്ക് കയറി ഒരു പേടിയുമില്ലാതെ ഈ ക്ലീനർ ഷിമ്പുകൾ വൃത്തിയാക്കുന്നുണ്ടാകും. മുതലകളുടെയൊക്കെ വായ്ക്കുള്ളിൽ കയറി ചെറിയ പക്ഷികൾ അവശിഷ്ടങ്ങൾ കൊത്തി തിന്നുന്നതുപോലെ അവയുടെ പല്ലുകൾക്കിടയിലും നാക്കിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പരാദങ്ങളെയും ചീഞ്ഞ ഭക്ഷണാവശിഷ്ടങ്ങളെയും ഒക്കെ ഈ ക്ലീനർ ഷിമ്പുകൾ അവയുടെ കൈകൾ കൊണ്ട് വലിച്ചു വാരി തിന്ന് വൃത്തിയാക്കി കൊടുക്കും. ഇതൊരു മ്യൂച്വലിസമാണ്, പരസ്പര സഹായം. രണ്ടുപേർക്കും ഇവിടെ ഗുണമുണ്ട്. വലിയ മീനുകൾക്ക് അവരുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പരാദങ്ങളെയൊക്കെ ഒഴിവാക്കി കിട്ടും, അഴുക്കൊക്കെ നീക്കി കിട്ടും. അങ്ങനെ ശരീരം നല്ല ഹെൽത്തി ആയിട്ട് അവർക്ക് സൂക്ഷിക്കാം. പകരമായിട്ട് ഈ ക്ലീനർ ഷിമ്പുകൾക്ക് അവയുടെ വീട്ടിലേക്ക് ഭക്ഷണമായിട്ട് ആളുകൾ വരികയാണ്. അവിടെ പോയിട്ട് അത് എടുത്തു കഴിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. വലിയ അധ്വാനമൊന്നുമില്ലാതെ അവരുടെ വയറു നിറയുകയും ചെയ്യും. എന്തായാലും ഇങ്ങനെയുള്ള ഒരു പരസ്പര സഹായ കരാറുള്ളതിനാൽ തന്നെ വളരെ അപൂർവമായിട്ടേ ഈ ക്ലീനർ ഷ്രിമ്പുകളെ മത്സ്യങ്ങൾ ഭക്ഷണമാക്കാറുള്ളൂ. മൂന്ന് ഷ്രിമ്പുകളെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മാന്റി ഷ്രിമ്പ്, പിസ്റ്റൽ ഷ്രിമ്പ്, ക്ലീനർ ഷ്രിമ്പ്, മൂന്ന് ചെറിയ ക്രസ്റ്റേഷ്യൻ ജീവികൾ. പക്ഷെ മൂന്ന് പേരും ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ വ്യത്യസ്തമാണ്. അതെ, ഈ ചെറിയ ജീവികളെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കുഞ്ഞു ചെമ്മീനുകളൊന്നുമല്ല, പരിണാമത്തിന്റെ അതിസങ്കീർണമായിട്ടുള്ള ഘട്ടങ്ങളിൽ ഉരുത്തിരിഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള എഞ്ചിനീയറിംഗ് സൊല്യൂഷനുകളാണ്. ഒന്നിന്റെ കയ്യിൽ ഹാമർ, മറ്റൊന്നിന്റെ കയ്യിൽ പിസ്റ്റൾ, വേറൊന്ന് ക്ലീനർ. കടലിനടിയിൽ ഇത്തരത്തിലുള്ള 100 തരം ജീവികൾ നമുക്ക് തികച്ചും അപരിചിതരായിട്ട് ഇനിയുമുണ്ട്. ഇവയിൽ പലതും നമ്മുടെ ചെറുവിരലിന് അത്ര പോലും വലിപ്പമില്ലാത്തവരുമാണ്.

0: കടലിലെ ഒരു ചെറിയ ജീവിയായ ചെമ്മീനിൽ പോലും പ്രകൃതിയുടെ അത്ഭുതകരമായ രൂപകൽപ്പനയും ശാസ്ത്രത്തിന്റെ അനന്തമായ സാധ്യതകളും കാണാം. നാം കാണുന്ന ഓരോ ജീവിയുടെയും പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. ആ കഥകളെ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് പരിചയപ്പെടുത്തുന്ന ശാസ്ത്രവീഥിയുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ പുതിയൊരു അറിവുമായി വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. അറിവിന്റെ വഴികളിലൂടെ, കൗതുകത്തിന്റെ ചുവടുകളിലൂടെ ശാസ്ത്രവീഥി വീണ്ടും നിങ്ങളിലേക്ക് എത്തും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.
1: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഓണം ഗാനോത്സവം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഓണം ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.

0: വളരെ വ്യത്യസ്തമായി കേൾക്കുന്ന പരിചിത ശബ്ദം, മലയാളത്തിന്റെ പ്രിയപ്പെട്ട പിന്നണി ഗായകൻ ബാലഗോപാലൻ തമ്പി റേഡിയോ മലബാറിന്റെ ഓണം ഗാനോത്സവത്തിൽ അദ്ദേഹം തന്റെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നു.
1: മാന്യ ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ബാലഗോപാലൻ തമ്പി. അതുപോലെ ഈ റേഡിയോ മലബാറിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

മലയാള ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് ബാബുരാജ് സാറിനെ. അദ്ദേഹത്തിൻ്റെ എല്ലാ ഗാനങ്ങളും നല്ലതാണ്. അതിലെനിക്ക് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജയചന്ദ്രൻ സാർ പാടിയ അനുരാഗ ഗാനം പോലെ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: ഓണം വരവായി, പൂക്കളം മുരുങ്ങി, ഇനി നാവിൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
2: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
1: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് August 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 773-6094-7696-819-56677.
2: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം. കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: ഓണം ഗാനോത്സവം.
3: ഓണം ഗാനോത്സവത്തിൽ തന്റെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട പിന്നണി ഗായകൻ ബാലഗോപാലൻ തമ്പി.
4: ദേവരാജൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, അർജുനൻ മാസ്റ്റർ, MS വിശ്വനാഥൻ, ഇങ്ങനെ ഒരു നിലയുണ്ട് നമുക്ക്. വളരെ പാണ്ഡിത്യമുള്ള ആൾക്കാർ, അവരെ പറ്റിയൊന്നും പറയാനുള്ള യോഗ്യത എന്നെ പോലൊരാൾക്കുണ്ടോ എന്ന സംശയമാണ്. എന്തായാലും നമുക്ക് പറഞ്ഞില്ലേ പറ്റൂ. എന്തായാലും ദേവരാജൻ മാസ്റ്ററിൻ്റെ ഒരു നല്ലൊരു ഗാനം പ്രേംനസീർ സാർ അഭിനയിച്ചതാണ്. അദ്ദേഹം, നമുക്ക് ആ സീൻ ഓർമ്മ വരും ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ.

പാടുന്ന പുഴ എന്ന ചിത്രത്തിലെ ഹൃദയ സരസിലെ എന്ന ഗാനം എല്ലാവർക്കും എന്ന പോലെ എനിക്കും വളരെ ഈഷ്ടമാണ്. ദക്ഷിണാമൂർത്തി സ്വാമി ഈണം നൽകിയ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികൾ.

0: ആ, വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
4: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ഓണം ഗാനോത്സവം.
1: ഓണം ഗാനോത്സവത്തിൽ തന്റെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട പിന്നണി ഗായകൻ ബാലഗോപാലൻ തമ്പി.
2: അർജുനൻ മാസ്റ്ററുടെ ഒരുപാട് ഗാനങ്ങൾ, എല്ലാ ഗാനങ്ങളും നമുക്ക് ഇഷ്ടമാണ്. പെട്ടെന്ന് ഓർമ്മ വരുന്നത് പിക്നിക് എന്ന സിനിമയിലെ ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയത് ചന്ദ്രക്കലമാനത്ത്.

അടുത്ത ജനറേഷനിൽ വന്ന രഘുകുമാർ, അദ്ദേഹം കോഴിക്കോടുകാരനാണ്, വളരെ നല്ല മെലഡി ചെയ്യുന്ന ആളാണ്. ജയചന്ദ്രൻ സാറിനെ കൊണ്ട് വളരെ നല്ലൊരു പാട്ട് പാടിച്ചിട്ടുണ്ട്, മൃദുലേ ഇതാ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
1: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ, ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
2: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ.

0: ഓണം ഗാനോത്സവം.
1: ഓണം ഗാനോത്സവത്തിൽ തന്റെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട പിന്നണി ഗായകൻ ബാലഗോപാലൻ തമ്പി.
2: സംഗീത സംവിധായകരുടെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ എന്നെ ഹോണ്ട് ചെയ്ത, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മ്യൂസിക് ഡയറക്ടർ, എല്ലാവർക്കും അറിയാവുന്നതാണ് ജോൺസൺ. ജോൺസണ് ഞാനുമായിട്ട് ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു. ഒരുപാട് പാട്ടുകൾ ഞാൻ അദ്ദേഹം പാടിയിട്ടുണ്ട്, നല്ല മെലഡികൾ വന്നിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോൺസൻ്റെ ദാസ് സാറ് പാടിയ എന്തേ കണ്ണന് കറുപ്പ് നിറം, എനിക്ക് തോന്നുന്നു ഫോട്ടോഗ്രാഫർ എന്നൊരു സിനിമയിലാണത്.

ശ്രാവണ ചന്ദ്രിക പൂച്ചുകുടിച്ചു. പി സുശീല അമ്മ മലയാള ഗാനശാഖയിലെ ഫീമെയിൽ ശബ്ദത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗായിക. അവരുടെ ഗാനമായിരിക്കട്ടെ അടുത്തത്.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദിമേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദിമേള 2026.
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.

0: ഓണം ഗാനോത്സവം.
1: ഓണം ഗാനോത്സവത്തിൽ തന്റെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട പിന്നണി ഗായകൻ ബാലഗോപാലൻ തമ്പി.
2: ഇന്ന് മലയാള ഗാനശാഖയിലെ ത്രിമൂർത്തികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ദാസ് സാറ്, ജയചന്ദ്രൻ സാറ്, അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ ഏറ്റവും തങ്ങി നിൽക്കുന്ന ഒരു ഗായകൻ നമുക്കുണ്ടായിരുന്നു, അദ്ദേഹം ഇന്നില്ല, ബ്രഹ്മാനന്ദൻ സാർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു മെലഡി കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലെ മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു എന്ന് തുടങ്ങുന്ന ഗാനം.

ജാനകിയമ്മയെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല, അധികപ്പറ്റായി പോവും. അവരുടെ ഒരു വളരെ നല്ലൊരു ഗാനം, ജോൺസന്റെ ആണെന്ന് തോന്നുന്നു, എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നൊരു ഗാനമുണ്ട്. ഈ ഗാനമൊക്കെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ക്ലൗഡ് സ്പീക്കറിൽ കേട്ടാൽ അവിടെ നിർത്തി കേട്ടിട്ടേ പോകാറുള്ളൂ. അത്രയ്ക്ക് മനോഹരമായൊരു ഗാനമാണ്.

0: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പടി റോഡ്, പാലോട്ടുപള്ളി. മുന്നാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: പ്രിയപ്പെട്ട പിന്നണി ഗായകൻ ബാലഗോപാലൻ തമ്പി.
1: ആകാശവാണിക്ക് വേണ്ടി ജയചന്ദ്രൻ സാർ പാടിയ ദേവരാജൻ മാഷ്ടർ നൽകിയ ഒരു ഗാനം ആവട്ടെ അടുത്തത്. ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോ മലുറക്കമായി.

0: ഏതായാലും ഇങ്ങനെ ഒരു നല്ലൊരു ദിവസത്തേക്ക് വേണ്ടി ഒരു നല്ലൊരു പ്രോഗ്രാം നടത്താൻ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. നന്ദി, നമസ്കാരം.
1: ഓണം ഗാനോത്സവം. ഓണം ഗാനോത്സവത്തിൽ ഇതുവരെ തന്റെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ചലച്ചിത്ര പിന്നണി ഗായകൻ ബാലഗോപാലൻ തമ്പി.

0: വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: 916 BASHUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
0: റേഡിയോ മലബാർ.
3: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പര പുനഃപ്രക്ഷേപണം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: SK Doors, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
5: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം. CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാട് കേസിൽ ED നിർണായക വെളിപ്പെടുത്തൽ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ TV ദുബായിലേക്ക് 3.49 ലക്ഷം ദിർഹം, ഏകദേശം 85 ലക്ഷം രൂപ മാറ്റിയെന്ന കുറിപ്പ് കണ്ടെത്തിയതായി ED പറയുന്നു. ഇതിനൊപ്പം 20.05 കോടി രൂപയുടെ ഇന്ത്യൻ കറൻസിയിലുള്ള ഇടപാട് നടന്നതായും വീണയുടെ കൈപ്പടയിലുള്ള കുറിപ്പിൽ ഉണ്ട്. ഇന്റർനെറ്റ് കോളുകൾക്കായി വീണ മറ്റൊരാളുടെ സിം ഉപയോഗിച്ചെന്നും ED പത്രക്കുറിപ്പിൽ പറയുന്നു. രേഖകൾ പരിശോധിച്ച ശേഷം PA മുഹമ്മദ് റിയാസ് MLA സുഹൃത്തുക്കളെയും ED ചോദ്യം ചെയ്യും. പരീക്ഷാ നടത്തിപ്പിൽ വൈദഗ്ധ്യം ആർജിച്ച UPSC NTA മാതൃകയാക്കാവുന്നതാണെന്ന് കേന്ദ്രത്തോട് സുപ്രീംകോടതി. പരീക്ഷാ നടത്തിപ്പുകൾ പരിഷ്കരിക്കാൻ K രാധാകൃഷ്ണൻ, നന്ദൻ നിലേകനി എന്നിവരുടെ സമിതികൾ നൽകിയ ശുപാർശകൾ എത്രത്തോളം നടപ്പാക്കിയെന്ന് ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും ജീവനോടെ ചുട്ടുകൊന്ന കേസിൽ ജീവപര്യന്തം തടവുശിക്ഷ അനുഭവിക്കുന്ന മുഖ്യപ്രതി ദാരാസിംഗിന്റെ ജയിൽ മോചന അപേക്ഷയിൽ തീരുമാനമെടുക്കാതെ

ഒഡീഷ സർക്കാരിനെ വിമർശിച്ച് സുപ്രീംകോടതി. നിങ്ങൾ തീരുമാനമെടുത്തില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യുമെന്നും ജസ്റ്റിസ് മനോജ് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. ഓഗസ്റ്റ് 19-നകം തീരുമാനമെടുക്കാൻ ജൂലൈ 14-ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു. കോഴിക്കോട് കൊടുവള്ളിയിൽ വാച്ച് മോഷ്ടിച്ചെന്നാരോപിച്ച് കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിഴക്കോത്ത് 12-വയസ്സുകാരനായ വിദ്യാർത്ഥിക്കു നേരെ ബന്ധുക്കളുടെ ക്രൂരപീഡനം. കൈകാലുകൾ കൂട്ടിക്കെട്ടി ക്രൂരമായി മർദ്ദിച്ച ശേഷം മുറിവുകളിലും സ്വകാര്യ ഭാഗങ്ങളിലും മുളക് പുരട്ടുകയും കണ്ണിൽ മുളകുവെള്ളമൊഴിക്കുകയുമായിരുന്നു. ഓഗസ്റ്റ് 6-നായിരുന്നു സംഭവം നടന്നത്. സംഭവം കോഴിക്കോട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ റൂറൽ SP നിർദ്ദേശം നൽകി. കുട്ടിക്കും കുടുംബത്തിനും കൌൺസിലിംഗ് നൽകിയ ശേഷം കുട്ടിയെ DWC താൽക്കാലിക സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. നീറ്റ് പരീക്ഷാ സംവിധാനം പഴുതടച്ചുള്ളതാണെന്നും ഒട്ടേറെ മോഡറേറ്റർമാർ ചേർന്നാണ് ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതെന്നും ചോദ്യക്കടലാസിന്റെ ഏത് ഭാഗമാണ് തയ്യാറാക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ലെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. ചോദ്യചോർച്ചാ സംഭവങ്ങൾ നിലവിൽ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് ബെവറേജസ് കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് ഓണത്തിന് ബോണസ് എക്സ്ഗ്രേഷ്യ ഇനത്തിൽ 1.05 ലക്ഷം രൂപ നൽകാൻ തീരുമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ 2,500 രൂപയുടെ വർധന. മുൻകൂർ ഇനത്തിൽ 50,000 രൂപ നൽകും. ബീഹാറിൽ സ്കൂളിൽ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ഉപ്പിന് പകരം അബദ്ധത്തിൽ സോപ്പ് പൊടിയിട്ടതിനെ തുടർന്ന് 40 വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. ബീഹാറിലെ നാളന്ദ ജില്ലയിൽ പരസി മിഡിൽ സ്കൂളിലാണ് സംഭവം. അഹമ്മദാബാദിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ചോദ്യം ചെയ്യുന്നതിനിടെ വിദേശ പൌരൻ കുഴഞ്ഞുവീണ് മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നിന്നുള്ളയാളാണ് എന്ന് സംശയിക്കുന്ന 45-കാരനാണ് മരിച്ചത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും ഇടത് സംഘടനകളുടെയും സമരപരിപാടികളിൽ വിദ്യാർത്ഥികൾ പങ്കാളികളാകുന്നത് തടയുന്നതിന് ഏകോപിത നടപടി വേണമെന്നാവശ്യപ്പെട്ടുള്ള തമിഴ്നാട് സർക്കാരിന്റെ ഉത്തരവ് പ്രതിഷേധം ഉയർന്നപ്പോൾ പിൻവലിച്ചു. സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിന് VD സവർക്കറെക്കുറിച്ച് ചോദ്യം തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട് അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടി ഹൈക്കോടതി 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. കേരളത്തിൽ കാട്ടാന ആക്രമണങ്ങൾ കൂടുതലുള്ള 214 വില്ലേജുകളുടെ പട്ടിക തയ്യാറായി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രോജക്ട് എലിഫന്റ് വിഭാഗവും വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ചേർന്നാണ് പട്ടിക തയ്യാറാക്കിയത്. പരീക്ഷാ ചോർച്ചകൾക്ക് പിന്നാലെ സുരക്ഷ കൂട്ടാൻ തീരുമാനിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ആസ്ഥാനം ഡൽഹി നഗരമധ്യത്തിലേക്ക് മാറ്റുന്നു. നിലവിൽ തെക്കുകിഴക്കൻ ഡൽഹിയിലെ ഓഖ്ലയിലാണ് NTA ആസ്ഥാനം. ജാർഖണ്ഡിൽ വിവിധ സർക്കാർ തസ്തികകളിലേക്കുള്ള നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ ഉദ്യോഗാർത്ഥികൾ നടത്തിവന്ന 26-ദിവസത്തെ സമരം താൽക്കാലികമായി നിർത്തിവച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനങ്ങളിൽ ഒന്നായ മുറീദ് കെ വ്യോമത്താവളം തകർത്ത ഇന്ത്യൻ നീക്കത്തിൽ വ്യോമസേനയുടെ യുദ്ധവിമാനം പറത്തിയത് വനിതാ ഫൈറ്റർ പൈലറ്റെന്ന് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ വ്യോമസേന തകർത്ത 9 പാക് വ്യോമത്താവളങ്ങളിൽ പ്രധാനമായിരുന്നു മുറീദ് കെ. ഭീകരസംഘത്തലവൻ വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങൾ അടക്കമുള്ള 3 ഒഴിവുകൾ നികത്താൻ സർക്കാർ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. ഇതിനായി 6 ആഴ്ച അനുവദിച്ചു. കരുവാറ്റയിൽ 8-ാം ക്ലാസ്സുകാരിയുടെ ക്വട്ടേഷനിൽ അടുത്ത ബന്ധുവിനെ 3 കൌമാരക്കാർ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ പോലീസ് ശ്രമം തുടങ്ങി. 16-നും 18-നും മധ്യേ പ്രായമുള്ളവർ കൊലപാതകം ഉൾപ്പെടെയുള്ള ക്രൂരകൃത്യങ്ങളിൽ ഉൾപ്പെട്ടാൽ അവരെ മുതിർന്ന കുറ്റവാളികളായി പരിഗണിച്ച് നിയമ നടപടി സ്വീകരിക്കാൻ കഴിയും. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ അനുമതിയോടെയാണ് നടപടിക്രമം. ജമ്മുകശ്മീർ യാത്രയ്ക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ കർശന മുന്നറിയിപ്പുകൾ പുനഃപരിശോധിക്കുമെന്ന് ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോർ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരും കശ്മീരിൽ സുരക്ഷിത അന്തരീക്ഷം ഒരുക്കാൻ മികച്ച നടപടികൾ കൈക്കൊണ്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമെന്ന് US സ്ഥാനപതി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉയർന്ന തീരുവകൾക്കിടയിലും ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി വിപണിയായി അമേരിക്ക തുടരുന്നു. തുടർച്ചയായുള്ള സ്വർണവില വർധനയ്ക്ക് താൽക്കാലിക ആശ്വാസം. സംസ്ഥാനത്ത് ഇന്നലെ പവന് 680 രൂപ കുറഞ്ഞ് 1,13,640 രൂപയായി. 7.5 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ജെമിനി സർക്കസിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് തുടക്കമായി. ചടങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിച്ചു. സർക്കാർ സ്പോൺസർഷിപ്പിൽ വിദേശത്തെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും വിദ്യാർത്ഥികൾ കേരളത്തിൽ കോളേജ് പഠനത്തിന് എത്തുമെന്ന് റിപ്പോർട്ട്. ഇതിനായി ലോകം കേരള

0: നഗരത്തിലെ ക്യാമ്പസിലേക്ക് എന്ന പേരിലുള്ള പഠന പരിപാടിയുടെ പണിപ്പുരയിലാണ് സർക്കാർ. കുട്ടികൾ കുറഞ്ഞതിനെ തുടർന്ന് സ്കൂളുകളിൽ അധ്യാപകരുടെ തസ്തിക നഷ്ടം രൂക്ഷമായതോടെ നിലവിൽ അസാധുവായ ആധാർ സാധുവാക്കി ആ കുട്ടികളുടെ വിവരങ്ങൾ കൂടി സമർപ്പിക്കാൻ വീണ്ടും സമയം അനുവദിച്ചു. 6 പ്രവൃത്തി ദിനത്തിൽ ആധാർ അസാധുവായത് സാധൂകരിച്ച് സമന്വയ പോർട്ടലിൽ സമർപ്പിക്കാൻ 24 വരെ സമയം അനുവദിച്ചാണ് സർക്കാർ ഉത്തരവ്. സ്വാശ്രയ പ്രൊഫഷണൽ കോളേജുകളിലെ പ്രവേശന മേൽനോട്ടവും ഫീസ് നിർണയവും നടത്തുന്നതിനുള്ള സമിതി പുനഃസംഘടിപ്പിച്ചു. ഹൈക്കോടതിയുടെ മുൻ ജഡ്ജി ജസ്റ്റിസ് KP ബാലചന്ദ്രനാണ് അധ്യക്ഷൻ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി +2 വരെ വ്യാപിപ്പിക്കാൻ സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഓണം സ്പെഷ്യൽ അരിവിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് വനവൃക്ഷാവരണം വർദ്ധിപ്പിക്കാനും അതിന്റെ ഗുണനിലവാരം ഉയർത്താനുമായി 2014 മുതൽ നടപ്പാക്കിയ ഹരിത ഇന്ത്യ മിഷനിൽ കേരളത്തിലുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് 22,960 ഹെക്ടർ വനാവരണം ഉയർത്താനാണ് ലക്ഷ്യമിട്ടതെങ്കിലും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കണക്കിൽ കേരളത്തിൽ കൂടിയത് 12,297 ഹെക്ടർ മാത്രമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 72 നെഹ്റു ട്രോഫി വള്ളംകളി 22 പുന്നമടക്കായലിൽ നടക്കും. 22 ചുണ്ടൻ വള്ളം ഉൾപ്പെടെ 71 വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. രാവിലെ 11 മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം നടക്കും. മയ്യഴിയിൽ സൌജന്യ റേഷനരി വിതരണം ഇന്നു മുതൽ. പുതുച്ചേരി സർക്കാർ സിവിൽ സപ്ലൈസ് ആന്റ് കൺസ്യൂമർ അഫയേഴ്സ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മയ്യഴി മേഖലയിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വിതരണം ആരംഭിക്കും. തലശ്ശേരി പോസ്റ്റൽ ഡിവിഷൻ കണ്ണൂർ ഡിവിഷനോട് ചേർത്ത് ഇല്ലാതാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് ഷാഫി പറമ്പിൽ MP കേന്ദ്ര കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു. തലശ്ശേരി വ്യാപാരി വ്യവസായി വെൽഫെയർ സഹകരണ സംഘത്തിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിയെ തലശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. മാങ്ങാട്ടിടം പഞ്ചായത്തിന്റെ കോയിലോട്ടെ സ്മൃതി ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. ഇന്നു മുതൽ ശ്മശാനത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കും. ശ്രീകണ്ഠപുരം ചെങ്ങളായി പഞ്ചായത്തിലെ ചുഴലി പടിഞ്ഞാറേ മൂലയിൽ പുലിയിറങ്ങിയെന്ന സംശയമുള്ളതിനാൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. പ്രദേശവാസികളിൽ ആശങ്കയുള്ളതിനാൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സജീവ് ജോസഫ് MLA മന്ത്രി ഷിബു ബേബി ജോണിന് കത്ത് നൽകിയിരുന്നു. ഇരിട്ടി പടിയൂർ പഞ്ചായത്തിലെ കുയിലൂരിൽ 8 മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രോഗം ബാധിച്ച 8 ഒരാൾ ഒരാഴ്ചയിലധികമായി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണൂർ ജില്ലയിലെ മികച്ച ഹൈസ്കൂളിനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പെർഫോമൻസ് പുരസ്കാരം ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചു. സ്കൂളിലെ വിവിധ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരം. പഴശ്ശി കനാൽ തകർച്ചയുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളിലുണ്ടായ ആശങ്ക അകറ്റണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു. മട്ടന്നൂർ നഗരസഭ കുടുംബശ്രീയുടെ ഓണക്കെറ്റ് വിതരണം തുടങ്ങി. കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തിയാണ് കുടുംബശ്രീയുടെ ഓണക്കെറ്റ് നൽകുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊട്ടിയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് ലഹരിമുക്ത കൊട്ടിയൂർ കാമ്പയിൻ തുടങ്ങി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ തലശ്ശേരി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട നടപടി ഹൈക്കോടതി 1 സ്റ്റേ ചെയ്തു. ദേവസ്വം കമ്മീഷണർ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് പിരിച്ചുവിട്ടത്. മലയാള സിനിമയിലെ ആദ്യകാല വിതരണ കമ്പനികളിലൊന്നായ ജിയോ പിക്ചേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന നിർമ്മാതാവ് NG ജോൺ അന്തരിച്ചു. ദീർഘകാലം ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഭാരവാഹിയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് തീരദേശ സുരക്ഷയും കടൽ രക്ഷാപ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കാനും കടൽ മത്സ്യസമ്പത്ത് നിലനിർത്താനുമായി 9.5 കോടി രൂപയുടെ പദ്ധതികളുമായി ഫിഷറീസ് വകുപ്പ്. ഓണക്കാലത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തോടെയുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ ഭക്ഷ്യ പാനീയ വിതരണ സ്ഥാപനങ്ങളിൽ സംയുക്ത സ്ക്വാഡ് പരിശോധന തുടങ്ങി. ജലഗുണനിലവാര സർട്ടിഫിക്കറ്റോ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡോ ഇല്ലാതെ വൃത്തിഹീനമായി പ്രവർത്തിച്ച പയ്യന്നൂർ കാടാച്ചിറ ഇരിട്ടി മേഖലകളിലെ 4 ഭക്ഷ്യ വിതരണ സ്ഥാപനങ്ങൾ പൂട്ടാൻ നിർദ്ദേശം നൽകി. 111 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണ് ഇന്ന് തുടക്കമാകും. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തൃശൂർ ടൈറ്റൻസും തമ്മിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 ആദ്യ മത്സരം. 1 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയം. ശ്രീലങ്കയെ 165 റൺസിന് തോൽപ്പിച്ചു. മാനവ് സുത്തറിന് 2 ഇന്നിംഗ്സിൽ 6 രണ്ട് ഇന്നിംഗ്സുകളിലുമായി 10. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക?

ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ, KS ചിത്ര എന്നിവരാലപിച്ച ഗാനം.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321. ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: പഞ്ചാഗ്നി എന്ന ചിത്രത്തിനായി യേശുദാസ് ആലപിച്ച ഗാനം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ൽ ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: രാമനാമ മുഖരിതമായ കർക്കിടക മാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
1: കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനനത്തിൽ.
0: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

0: കൃഷ്ണകഥാമൃതം.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം തമിഴ്നാട്ടിലെ കോവളത്ത് പുരോഗമിക്കുന്നു. ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റിന് DRDOയ്ക്ക് 180 ഏക്കർ സ്ഥലം സൌജന്യമായി നൽകാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നാർക്കോ ഹണ്ടാണെന്നും അതിനെ രാഷ്ട്രീയത്തിന് അതീതമായി കാണണമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷൻ വിതരണത്തിന് ഇന്ന് തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന് ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് തുടക്കമാകും. വാർത്തകൾ വിശദമായി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിലെ കോവളത്ത് പുരോഗമിക്കുന്നു. കേരള മുഖ്യമന്ത്രി VD സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് സതേൺ സോണൽ കൌൺസിൽ. കാവേരി ഉൾപ്പെടെ അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങൾ, ലോക്സഭാ മണ്ഡല പുനർനിർണയം, ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം, സംസ്ഥാന അതിർത്തികളിലെ ക്രമസമാധാനം, ലഹരി മാഫിയക്കെതിരായ സംയുക്ത നീക്കങ്ങളും സുരക്ഷാ സഹകരണവും, അടിസ്ഥാന സൌകര്യ വികസനം, സാമ്പത്തിക സഹകരണം തുടങ്ങിയവ സോണൽ കൌൺസിൽ യോഗത്തിൽ ചർച്ചയാകും. 4 ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനത്തിന് സിംഗപ്പൂരിൽ തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിലെ സാമ്പത്തിക തന്ത്രപര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, ഡോ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘമാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കോയിസുമയും ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലെ തന്ത്രപര വിശ്വാസവും സഹകരണവും വർദ്ധിപ്പിക്കുക, ഇന്തോ പസഫിക് മേഖലയിൽ സ്ഥിരതയും സുരക്ഷയും ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയായിരുന്നു കൂടിക്കാഴ്ച. ആദ്യ ഇന്ത്യാ സന്ദർശനത്തിനെത്തിയ ഷിൻജിറോ കോയിസുമി ഇന്നലെ മുംബൈയിലെ വെസ്റ്റേൺ നേവൽ കമാൻഡ് സന്ദർശിച്ചിരുന്നു. ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ നിർണായക യോഗം നാളെ ജയ്പൂരിൽ ചേരും. ബ്രിക്സ് വിനോദസഞ്ചാര വർക്കിംഗ് ഗ്രൂപ്പ് യോഗ തീരുമാനങ്ങൾ മന്ത്രിതല യോഗം ചർച്ച ചെയ്യും. പരിപാടിയുടെ ഭാഗമായി രാജസ്ഥാന്റെ സമ്പന്നമായ സാംസ്കാരികവും വാസ്തുവിദ്യാപരവുമായ പാരമ്പര്യം അനുഭവിച്ചറിയാൻ പ്രതിനിധികൾ ഇന്ന് ഹവാമഹൽ, സിറ്റി പാലസ്, ആംബർ പാലസ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജീത് സിംഗ് സന്ധുവിന്റെ അധ്യക്ഷതയിൽ ബ്രിക്സ് 2026 ഒരുക്കങ്ങൾ വിലയിരുത്തി. വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ച് പ്രധാന വേദികളിലും റോഡുകളിലും സുഗമമായ ഗതാഗത സുരക്ഷാ ക്രമീകരണങ്ങൾ, മികച്ച നഗരപരിപാലനം, അടിയന്തര വൈദ്യസഹായ സജ്ജീകരണം എന്നിവ ഉറപ്പാക്കുമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അതിഥി ദേവോഭവ എന്ന ഇന്ത്യയുടെ പാരമ്പര്യ മൂല്യം ഉൾക്കൊണ്ട് ബ്രിക്സ് പ്രതിനിധികളെ സ്വീകരിക്കാൻ ഡൽഹി ഒരുങ്ങിക്കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷികം രാജ്യം ഇന്ന് സദ്ഭാവന ദിനമായി ആചരിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജീവ് ഗാന്ധിക്ക് ആദരമർപ്പിച്ചു. രാഷ്ട്രത്തിന് രാജീവ് ഗാന്ധി നൽകിയ സേവനങ്ങളെയും പൊതുജീവിതത്തിലെ സംഭാവനകളെയും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ അനുസ്മരിച്ചു. 1984 ഒക്ടോബർ മുതൽ 1989 ഡിസംബർ വരെ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. സ്വാതന്ത്ര്യസമരസേനാനി മഹാവീരൻ ഒണ്ടിവീരന്റെ ചരമവാർഷികത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ശ്രദ്ധാഞ്ജലി നേർന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായ പോരാട്ടത്തിൽ മഹാവീരൻ പ്രകടിപ്പിച്ച ധൈര്യവും ത്യാഗവും അസാധാരണമാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണത്തിന് DRDOയ്ക്ക് 180 ഏക്കർ സ്ഥലം സൌജന്യമായി നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. തിരുവനന്തപുരം നെട്ടുകാൽ തേരിയിലാണ് സ്ഥലം നൽകുക എന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. 2025 ലക്നൌവിൽ ആരംഭിച്ച നിർമ്മാണ കേന്ദ്രത്തിന്റെ മാതൃകയിലാണ് തിരുവനന്തപുരത്തും നിർമ്മാണ യൂണിറ്റ് തുടങ്ങുകയെന്നും VD സതീശൻ വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നാർക്കോ ഹണ്ടാണെന്നും അതിനെ രാഷ്ട്രീയത്തിന് അതീതമായി കാണണമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ആരുടെയും ശിപാർശകളോ ഇടപെടലുകളോ ഇതിൽ അനുവദിക്കില്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. യുവതലമുറയെ ലഹരിയിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചത്. ഇതിന് ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും ഗവൺമെന്റിന്റെയോ പോലീസിന്റെയോ മാത്രം നേട്ടമല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റമാണ് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട കേസ് സംബന്ധിച്ച ചോദ്യത്തിന് നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നായിരുന്നു മാധ്യമങ്ങളോട് രമേശ് ചെന്നിത്തലയുടെ മറുപടി. കൊല്ലം നഗരത്തിൽ നടപ്പാക്കുന്ന വിവിധ കേന്ദ്ര പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉച്ചകഴിഞ്ഞ് നേരിട്ട് വിലയിരുത്തും. അഷ്ടമുടി ജൈവ വൈവിധ്യ നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിക്കും.
കൊല്ലം മറീന, ലിങ്ക് റോഡിന് സമീപം നിർമ്മാണം പൂർത്തിയായി വരുന്ന പുനർജനി കോംപ്ലക്സ്, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, ജൈവ വൈവിധ്യ പൈതൃക മേഖല, അഡ്വഞ്ചർ പാർക്ക്, കുട്ടികളുടെ പാർക്ക്, അഷ്ടമുടിക്കായൽ നടപ്പാത എന്നിവ സന്ദർശിക്കുന്ന സുരേഷ് ഗോപി ശിവഗിരി സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പ് ITDC ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിലും ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രസാദ് പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗത്തിലും പങ്കെടുക്കും. ഓണാഘോഷത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശുഭയാത്ര സുരക്ഷിത യാത്ര എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി ഈ മാസം 30 വരെ RPFമായി ചേർന്ന് പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. ഓണക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മലയാളികൾ, വിദ്യാർത്ഥികൾ, വിനോദസഞ്ചാരികൾ എന്നിവരുടെ വർദ്ധിച്ച തിരക്കും പ്രധാന സ്റ്റേഷനുകളിലെ നവീകരണ പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് സുരക്ഷ കൂട്ടുന്നത്. മദ്യം, മയക്കുമരുന്ന്, കണക്കിൽപ്പെടാത്ത പണം എന്നിവയുടെ കടത്ത് തടയാൻ അതിർത്തി കടന്നെത്തുന്ന ട്രെയിനുകളിൽ പ്രത്യേക പരിശോധനയുണ്ടാകും. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് KSRTC വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ദീർഘദൂര ബസ്സുകളും മറ്റ് അധിക സർവീസുകളും പ്രത്യേകമായി ഉണ്ടാകും. നാളെ മുതൽ ഈ മാസം 25 വരെയും ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 3 വരെയും പ്രതീക്ഷിക്കുന്ന തിരക്ക് കണക്കിലെടുത്താണ് കൂടുതൽ ബസ്സുകളുടെ സർവീസ്. യാത്രക്കാർക്ക് മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്യുന്ന സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഗുജറാത്തിലെ ഭാവ്നഗർ ജില്ലയിലുണ്ടായ വ്യാജമദ്യ ദുരന്തത്തിൽ മരണം 7. സംഭവത്തെ തുടർന്ന് 4 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതായും 21 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതായും പോലീസ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷൻ വിതരണം ആരംഭിച്ചതായി മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. 3 മാസത്തെ പെൻഷനാണ് ആദ്യഘട്ടം വിതരണം ചെയ്യുന്നത്. അംഗൻവാടി പെൻഷൻ വിതരണത്തിന് ഗവൺമെന്റ് 2 ഘട്ടങ്ങളിലായി 34 കോടി രൂപയാണ് അനുവദിച്ചത്. കഴിഞ്ഞ ഗവൺമെന്റ് വരുത്തിയ കുടിശ്ശിക ഉൾപ്പെടെ തുക വിരമിച്ച ജീവനക്കാരുടെ അക്കൌണ്ടുകളിലൂടെ ഉടൻ ലഭ്യമാകും. ശേഷിക്കുന്ന പെൻഷൻ തുക ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. ഇരുൾക്കുന്ന് വനമേഖലയിൽ കണ്ടെത്തിയ നന്നങ്ങാടികൾ കോഴിക്കോട് പഴശ്ശിരാജ പുരാവസ്തു മ്യൂസിയത്തിലെ പുരാവസ്തു വിഭാഗം പരിശോധിച്ചു. നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ നിലമ്പൂർ റേഞ്ച് കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിൽ VBG റാംജി പദ്ധതിയുടെ ഭാഗമായി മഴക്കുഴി നിർമ്മിക്കുന്നതിനിടെയാണ് നന്നങ്ങാടികൾ കണ്ടെത്തിയത്. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ 16 ദിവസം നീണ്ടു നിൽക്കുന്ന ലീഗിൽ 6 ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. ഉച്ചയ്ക്ക് 2:30 ആദ്യ മത്സരത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തൃശൂർ ടൈറ്റൻസും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 രണ്ടാമത്തെ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഏരീസ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മറ്റന്നാൾ പുന്നമടക്കായലിൽ നടത്തും. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 വള്ളങ്ങളാണ് മത്സരിക്കുക. രാവിലെ 11 മുതൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും ഉണ്ടാകും. ഉച്ചയ്ക്ക് 2 ഉദ്ഘാടന സമ്മേളനവും 2:30 ചുണ്ടൻ വള്ളങ്ങളുടെ മാസ് ഡ്രില്ലുമാണ്. 3:00 ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം തുടങ്ങും. വൈകിട്ട് 5 ഫൈനൽ മത്സരം. നെതർലാൻഡ്സിൽ FIH ഹോക്കി ലോകകപ്പ് വനിതകളുടെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വാഗ്നർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:00 മത്സരം. പുരുഷന്മാരുടെ വിഭാഗത്തിൽ ഇന്ത്യ ഇന്നലെ പാകിസ്ഥാനെ 3-5 ഗോളുകൾക്ക് തോൽപ്പിച്ചിരുന്നു. ആന്റിക്ക സിംഗപ്പൂർ ഇന്റർനാഷണൽ ചലഞ്ച് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ മിക്സ്ഡ് ഡബിൾസ് ജോഡിയായ മോഹിത് ജഗ്ലാനും ലക്ഷ്മിത ജഗ്ലാനും ക്വാർട്ടർ ഫൈനലിൽ വോക്കോവർ ലഭിച്ചതിനെ തുടർന്നാണ് ഇരുവരുടെയും ക്വാർട്ടർ പ്രവേശം. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. മൂന്നാറും കോവളവും കുമരകവും ഉൾപ്പെടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇനി തിരുവനന്തപുരം വട്ടപ്പാറയിൽ നിന്ന് പറക്കാം. വട്ടപ്പാറ സ്വദേശി KN ഗോപകുമാരൻ നായർ സജ്ജമാക്കിയ 7.5 ഏക്കറിൽ ഹെലിപ്പാഡും VIP ലോഞ്ചും മന്ത്രി PC വിഷ്ണുനാഥ് നാളെ ഉദ്ഘാടനം ചെയ്യും. സ്വർണവിലയിൽ വർധന. പവന് 3,160 രൂപ കൂടി 1,16,800 രൂപയായി. 14,600 രൂപയാണ് ഗ്രാമിന്റെ വില. ദേശീയ മാനവിക വേദി 3-ാം വാർഷികാഘോഷം മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് ജനറൽ കൺവീനർ ഡോക്ടർ ഖദീജ മുംതാസ് അറിയിച്ചു. ചലച്ചിത്ര സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്യും. കവി സച്ചിദാനന്ദൻ പങ്കെടുക്കും. കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ ചുഴലി പടിഞ്ഞാറേ മൂലയിൽ പുലിയിറങ്ങിയെന്ന സംശയത്തിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം ചിലർ പുലിയെ കണ്ടതായി അറിയിച്ചിരുന്നു. പ്രദേശവാസികൾക്ക് ആശങ്കയുണ്ടെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സജീവ് ജോസഫ് MLA മന്ത്രി ഷിബു ബേബി ജോണിന് കത്ത് നൽകിയിരുന്നു. കണ്ണൂർ മട്ടന്നൂർ മാലൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വെച്ച കെണിയിൽ പുലി കുടുങ്ങി. KPR നഗർ സ്വദേശിയുടെ പറമ്പിലാണ് പന്നിക്ക് വെച്ച കെണിയിൽ പുലി കുടുങ്ങിയത്. വനംവകുപ്പ് അധികൃതരും പോലീസും സ്ഥലത്തെത്തി മയക്കുവെടി വെച്ചു. പുലിയെ കൂട്ടിലേക്ക് മാറ്റി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം തമിഴ്നാട്ടിലെ കോവളത്ത്.

പുരോഗമിക്കുന്നു. ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റിന് DRDOയ്ക്ക് 180 ഏക്കർ സ്ഥലം സൗജന്യമായി നൽകാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നാർക്കോ ഹണ്ടാണെന്നും അതിനെ രാഷ്ട്രീയത്തിന് അതീതമായി കാണണമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വിരമിച്ച അംഗനവാടി ജീവനക്കാർക്ക് പെൻഷൻ വിതരണത്തിന് ഇന്ന് തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന് ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 2 അതിഥി ഭാഷാഗാനങ്ങൾ, 5:15 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പര പുനഃപ്രക്ഷേപണം, 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ, 6:40 കൃഷ്ണകഥാമൃതം, 7 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം തമിഴ്നാട്ടിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കുന്നു. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നും ആവശ്യം. ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഉത്തരാഖണ്ഡ് സന്ദർശനം പുരോഗമിക്കുന്നു. മസൂറിയിലുള്ള ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ 2024 ബാച്ചിന്റെ IAS പ്രൊഫഷണൽ കോഴ്സ് 2-ാം ഘട്ടത്തിന്റെ സമാപന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഡെറാഡൂണിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമിയിൽ പരിശീലനം നടത്തുന്ന 2025-27 ബാച്ച് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, റോയൽ ഭൂട്ടാൻ ഫോറസ്റ്റ് സർവീസ് ട്രെയിനി ഓഫീസർമാരെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്തിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം ചെന്നൈയ്ക്ക് സമീപം കോവളത്ത് പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്തർ സംസ്ഥാന സഹകരണം, സാമ്പത്തിക വളർച്ച, വ്യാവസായിക നിക്ഷേപം, ജലവിഭവ പങ്കിടൽ, അതിർത്തി തർക്കങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവരുമൊപ്പമുണ്ടായിരുന്നു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തിയതായി ധനകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സാമ്പത്തിക സഹകരണം, ഡിജിറ്റലൈസേഷൻ, കണക്ടിവിറ്റി, നൈപുണ്യ വികസനം, സുസ്ഥിരത എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തു. ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ജപ്പാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കോയിസുമിയും സംയുക്തമായാണ് യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തൽ, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ തുടങ്ങിയവ ചർച്ചയാകും. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥൻ, വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജയ് വാൽസായൻ എന്നിവരുമായി ജപ്പാൻ പ്രതിരോധമന്ത്രി ചർച്ച നടത്തി. യോഗത്തിന് മുന്നോടിയായി ഇന്ന് രാവിലെ ജപ്പാൻ പ്രതിരോധമന്ത്രി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം നിർമ്മിച്ച 235,000 വീടുകളുടെ താക്കോൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് പട്നയിൽ കൈമാറി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രങ്ങളുടെ വിതരണവും അദ്ദേഹം നിർവ്വഹിച്ചു. കൃഷി ജൻ കല്യാൺ സംവാദ് പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി 2026 മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ലഫ്റ്റനന്റ് ഗവർണർ തരൺജീത് സിംഗ് സന്ധു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. ഉച്ചകോടിയുടെ പ്രധാന വേദികളിലും പ്രതിനിധികൾ സഞ്ചരിക്കുന്ന പാതകളിലും സുഗമമായ ഗതാഗതം, ശക്തമായ സുരക്ഷ, മികച്ച നഗരശുചിത്വം, അടിയന്തര വൈദ്യസഹായ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഏജൻസികൾക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷപദം ജനകേന്ദ്രീകൃതവും മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന നൽകുന്നതുമായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്. സുസ്ഥിര ജീവിതശൈലി, വനവൽക്കരണം, കാലാവസ്ഥാ പ്രതിരോധം എന്നിവയിലാണ് ഇന്ത്യയുടെ ശ്രദ്ധയെന്നും അദ്ദേഹം സമൂഹം

0: മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം സദ്ഭാവന ദിനം ആചരിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. KPCC ആസ്ഥാനത്തും അനുസ്മരണ പരിപാടികൾ നടന്നു. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് നിലവിലെ ആഗോള യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ സമിതി മാറേണ്ടതുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. അംഗത്വ വിപുലീകരണം വേണമെന്നും ഗ്ലോബൽ സൌത്ത് മേഖലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ താൽക്കാലിക ചുമതലയുള്ള പ്രതിനിധി യോജന പട്ടേൽ വ്യക്തമാക്കി.
2: India's position on reforms of the Security Council are well known. We seek an expansion in both categories with greater representation for the Global South. The need for reforming the Security Council is more pronounced and pressing than ever before. Our joint endeavor must be on appropriately equipping the UNSC to address contemporary and future challenges. The world of 1945 has changed beyond recognition. UN membership has grown fourfold since then.
0: ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റിനെ ഇന്ന് തെരഞ്ഞെടുക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പാർലമെന്റ് മന്ദിരമായ ജാതീയ സംസദിൽ MPമാർ വോട്ടെടുപ്പ് രേഖപ്പെടുത്തും. 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഭരണകക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രതിനിധിയായി മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീറും പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥിയായി കേണൽ ഉലി അഹമ്മദും തമ്മിലാണ് പ്രധാന മത്സരം. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ സർക്കാർ ആശുപത്രിയിലേക്ക് ആവശ്യമായ മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും കൈമാറി ഇന്ത്യ. അഫ്ഗാൻ ജനതയുമായുള്ള ദീർഘകാല ആരോഗ്യ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികൾ നേരിടുന്ന അഫ്ഗാനിസ്ഥാന് മുൻപും ഇന്ത്യ വലിയ തോതിൽ മാനുഷിക മെഡിക്കൽ സഹായങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. യുക്രൈൻ തലസ്ഥാനമായ കീവിന് നേരെ റഷ്യ ഇന്നലെ രാത്രിയിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കീവിലെ 3 ജില്ലകളിലായി 12 കേന്ദ്രങ്ങളിൽ മിസൈലുകൾ പതിച്ചതായി യുക്രൈന്റെ അടിയന്തര സേവന വിഭാഗം അറിയിച്ചു. വീടുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. അതേസമയം റഷ്യയുടെ സൈനിക തന്ത്രപ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ച് യുക്രൈനും ആക്രമണങ്ങൾ ശക്തമാക്കി. ഇറാനെതിരെ പുതിയ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് പല അവസരങ്ങളും നൽകിയിരുന്നെങ്കിലും അവർ പരാജയപ്പെട്ടതായി ട്രംപ് വ്യക്തമാക്കി. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. അതേസമയം ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ലെന്നും ഇറാനും വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വനിതാ സിംഗിൾസിൽ PV സിന്ധു ചൈനയുടെ 3-ാം സീഡ് വാങ് ഷിയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ആയുഷ് ഷെട്ടി ഇന്തോനേഷ്യൻ താരത്തോട് ഏറ്റുമുട്ടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ക്വാർട്ടറിൽ കടന്നു. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ 1-ാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ് നൽകി. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFുമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. പരാതികൾ റെയിൽവേ മദത് പോർട്ടൽ നമ്പറായ 139 98462001 എന്നിവയിലോ അറിയിക്കാം. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് അധിക സർവീസുകൾ നടത്തുമെന്ന് കൊച്ചി മെട്രോ റെയിൽ. ഈ മാസം 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ അധിക സർവീസുകൾ നടത്തും. ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം തമിഴ്നാട്ടിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുക്കുന്നു.

നാലാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നും ആവശ്യം. ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഓണം ഗാനോത്സവം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഓണം ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓണം ഗാനോത്സവത്തിൽ സംഗീത സംവിധായകൻ ദീപാങ്കുരൻ തന്റെ ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: നമസ്കാരം, ഞാൻ മ്യൂസിക് ഡയറക്ടർ ദീപാങ്കുരൻ. ഞാനിവിടെ എനിക്കിഷ്ടപ്പെട്ട ചില പാട്ടുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് കുറച്ച് ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് എൻ്റെ ലിസ്റ്റിൽ മിക്കവാറും അങ്ങനെയുള്ള പാട്ടുകളായിരിക്കും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, കണ്ണടച്ച് എനിക്ക് പറയാവുന്ന ആദ്യത്തെ പാട്ടാണ് ആദ്യമായി കണ്ട നാൾ. തൂവൽ കൊട്ടാരത്തിലെ ജോൺസ് മാഷും എൻ്റെ അച്ഛനാണ് ശ്രീ കൈതപ്രന്താവനമ്പൂരി. അച്ഛനും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ദാസങ്ങളും ചിത്രയച്ചയും മത്സരിച്ച് പാടിയിട്ടുള്ള അതിമനോഹരമായ പാട്ട്. ആദ്യമായി കണ്ട നാൾ, അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം.

രണ്ടാമത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ട് അഭിമന്യു എന്ന ചിത്രത്തിലെ കണ്ടു ഞാൻ എന്ന പാട്ടാണ്. രവീന്ദ്ര മാഷ് രീതികൗള എന്ന രാഗത്തിനെ വളരെ വ്യത്യസ്തമായിട്ട് രീതികൗളിലാണ് എന്ന് നമുക്ക് തോന്നാത്ത രീതിയിൽ അദ്ദേഹം ഒരു ലൈറ്റ് മ്യൂസിക് ഉണ്ടാക്കി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. എനിക്കത് രീതികളിലാണ് ഉണ്ടാക്കിയതെന്ന് പറയാൻ പോലും ഇഷ്ടമല്ല, കാരണം അതിലും മനോഹരമാണ് ആ പാട്ട് കണ്ടു ഞാൻ വിഴികളിൽ എന്ന ഗാനം. അച്ഛനും രവീന്ദ്ര മാഷും ചേർന്ന് ശ്രീ എം ജി ശിവാസാർ പാടിയിട്ടുള്ള ഗാനം, അതിമനോഹര ഗാനം.

എൻ്റെ അടുത്ത ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് എങ്ങനെ ഞാൻ ഉറക്കേണ്ടു എന്ന ദേശാടനത്തിലെ ഗാനം. അച്ഛൻ തന്നെ മ്യൂസിക്കും ലിറിക്സും ചെയ്തിട്ടുള്ള പാട്ടാണ്. സുജാത ചേച്ചി വളരെ മനോഹരമായിട്ട് പാടിയിട്ടുള്ള ഒരു ഗാനം. എങ്ങനെ ഞാൻ ഉറക്കേണ്ടു എന്ന ഗാനം നിങ്ങൾക്കായിട്ട്.

0: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-4000, 7225-9000-18.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: ഓണം വരവായി, പൂക്കളം മുരുങ്ങി, ഇനി നാവിൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
3: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
0: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7703-604-7696-8199-5666-77.
3: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972-762-400.

0: സംഗീത സംവിധായകൻ ദീപാങ്കുരിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ ഓണം ഗാനോത്സവത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: എന്റെ അടുത്ത ഇഷ്ടപ്പെട്ട ഗാനമാണ് അരികിൽ നീ. ദേവരാജ മാഷും ഓമി സാറും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള അതിമനോഹരമായ ഗാനം. അത് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ എന്നെ വളരെ ചിന്തിപ്പിച്ച, അതൊരു ഒരു പാഠപുസ്തകം പോലെ പഠിക്കാവുന്ന പാട്ടാണ്. ദാസങ്ങള് ഇനി ഇതിലപ്പുറം ഭംഗിയായി പാടാൻ സാധിക്കാത്ത രീതിയിൽ അദ്ദേഹം അതിനെ പ്രസന്റ് ചെയ്തു ആ പാട്ട് നിങ്ങൾക്കായിട്ട്.

0: നിനച്ചുപോയി.
1: അടുത്ത ഗാനം സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തില് ഗിരീഷേട്ടനും വിദ്യാജിയും ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു രാത്രി കൂടി ഇടവാങ്ങുവേ എന്ന ഗാനമാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില പാട്ടുകളിൽ ഒന്നാണ് ആ ഗാനം. ലിറിക്കലി ആണെങ്കിലും ശരി, മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ള നിലയിലാണെങ്കിലും ശരി, അത് ഒരു എക്സ്ട്രാ ഓർഡിനറി ഗാനമാണ്. അതും ദാസങ്ങൾ പാടിയിട്ടുള്ള ഗാനം നിങ്ങൾക്കായിട്ട്.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഓക്കെ.

0: ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
0: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്: ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്: ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880, 8119336000. സി എം വിസ്താര,
2: സി എം വിസ്താര നെല്ലൂന്നി.
3: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
4: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
0: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ, 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്: മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും, വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
4: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
0: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
5: സംഗീത സംവിധായകൻ ദീപാങ്കുരന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ ഓണം ഗാനോത്സവത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.
6: അമരം എന്ന ഭരതൻ സാറിന്റെ ചിത്രത്തിലെ അഴകേ എന്ന ഗാനമാണ്. അതിലും രാഗം ബേസ്ഡ് ഒരു പാട്ട് ചെയ്യുമ്പോൾ രവീന്ദ്ര മാഷിന്റെ ഒരു പാടവം എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം അത് ദർബാരി കാനഡ എന്ന ഒരു രാഗത്തിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ദർബാരി കാനഡ സാധാരണ കുറച്ചൊരു സാഡ്നെസ് ഉള്ള ഒരു രാഗമാണ്. അതിനെ ഒരു ലവ് സോങ്ങിലേക്ക് അദ്ദേഹം വളരെ ഈസി ആയിട്ട് സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ അതൊക്കെ ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കണക്കാക്കാറ്. അച്ഛനും രവീന്ദ്ര മാഷും ചേർന്നുണ്ടാക്കിയിട്ടുള്ള അതിമനോഹരമായ ഗാനം, ദാസങ്ങളും ചിത്രേച്ചയും കൂടി മനോഹരമാക്കിയിട്ടുള്ള ആ ഗാനം നമുക്ക് കേൾക്കാം.

അടുത്ത ഗാനം ശ്രീ മോഹൻ സിത്താര മോഹൻ സാർ മോഹൻവി സാറുമായിട്ട് ചേർന്നിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു ഗാനമാണ് നീൾമിഴി പീലി എന്ന ഗാനം. അത് വല്ലാത്തൊരു നമ്മളൊരു വേറൊരു ലോകത്തേക്ക് എത്തിക്കുന്ന ഒരു മ്യൂസിക്കൽ എക്സ്ട്രാവേഗൻസ് ആണെന്നൊക്കെ പറയും പോലെ ഉള്ളൊരു ഒരു വല്ലാത്തൊരു നമുക്ക് ഉള്ളിലൊരു സന്തോഷവും അതേ സമയത്ത് ദുഃഖവും തോന്നിപ്പിക്കുന്ന ഒരു മ്യൂസിക്കാണ് അതിൻ്റെ. എനിക്ക് വളരെ പ്രിയപ്പെട്ട ആ ഗാനം നമുക്ക് കേൾക്കാം.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷെ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.

0: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരുമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490271400, 7225900118.
1: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
3: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
4: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
5: സംഗീത സംവിധായകൻ ദീപാങ്കുരന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ ഓണം ഗാനോത്സവത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.
6: അടുത്തതായിട്ട് എനിക്ക് അയലത്തെ അദ്ദേഹം എന്ന ചിത്രത്തിലെ സ്വന്തം നിഴലുമായി, അത് പെരുമ്പാവൂർ സാറാണെന്നാണ് എൻ്റെ ഓർമ്മ. പെരുമ്പാവൂർ സാറും അച്ഛനും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള അതിഗംഭീരമായ ഒരു പാട്ടാണ്. സ്വന്തം നിഴലുമായി ഞാനാടം നാടകം. അച്ഛൻ്റെ എൻ്റെ ഒരു പ്രൗഡ്ഫുൾ മൊമെൻ്റാണ് ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ എനിക്കുണ്ടാവാറുള്ളത്. അതിൻ്റെ ലിറിക്സ് വൈസും ആ സിറ്റുവേഷൻ വൈസും ഒക്കെ വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഗാനം. പെരുമ്പാവൂർ സാറിൻ്റെ അതിമനോഹരമായ മ്യൂസിക്, ദാസങ്ങളുടെ അതിമനോഹരമായ പ്രസൻറ്റേഷൻ, ശബ്ദം, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാൻ വാക്കുകളില്ല. ആ പാട്ട് നമുക്ക് കേൾക്കാം.

അടുത്ത പാട്ട് ഏതോ വാർമുകിൽ എന്ന പാട്ടാണ്. പൂക്കാലമരവായി എന്ന ചിത്രത്തിൽ അച്ഛനും ഔസേപ്പച്ചൻ സാറും, ഔസേപ്പച്ചൻ അങ്കിളാണ് ഞാൻ വിളിക്കുക, ഔസേപ്പച്ചനും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള അതിമനോഹരമായ, എനിക്ക് ആ രാഗത്തോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്, ശ്രീരാഗം. അതുകൊണ്ടും കൂടിയാണ്, പക്ഷേ കോമ്പോസിഷൻ വൈസും വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഏതോ വാർമുകിലിൽ. വേണുവാട്ടിൻ്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
3: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026
3: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216. ഓണം വരവായി, പൂക്കളം ഒരുങ്ങി, ഇനി നാവിൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
4: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
3: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7703-604-7696-819-5667.
4: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം. സംഗീത സംവിധായകൻ ദീപാങ്കുരന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ ഓണം ഗാനോത്സവത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.
5: അടുത്തതായിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു പാട്ട് സരോവരം എന്ന ചിത്രത്തിലെ അമ്പിളിച്ചങ്ങാതി

പാട്ടാണ്. ശ്രീ എസ് പി വെങ്കടേഷ്, വെങ്കടേഷ് സാറ് അച്ഛനുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു പാട്ടാണ് ദാസങ്ങളുടെ ശബ്ദം. താരായിട്ടായിട്ടും നമുക്കത് ആസ്വദിക്കാം, എന്നാൽ ഒരു പാട്ടായിട്ടും നമുക്ക് ആസ്വദിക്കാം. ഏത് രീതിയിലും വേണം നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ആസ്വദിക്കാവുന്നതാണ് ഏറ്റവും മനോഹരമായ അമ്പിളിച്ചങ്ങാതി എന്ന ഗാനം.

0: ഇനിയും എത്രയോ മനോഹരമായ ഗാനങ്ങൾ പറയാൻ അങ്ങനെ നാവിൻ്റെ തുമ്പത്തുണ്ട്. പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ പരിധിയും ഒക്കെ ഉണ്ടല്ലോ. ഏതായാലും എന്നെ വിളിച്ചതിൽ വളരെ വളരെ സന്തോഷം. അതിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമസ്കാരം.
1: ഇന്ന് ഓണം ഗാനോത്സവത്തിൽ സംഗീത സംവിധായകൻ ദീപാങ്കുരന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ഓണം ഗാനോത്സവം. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: എന്നാ ചാത്ത വെള്ളിക്കിഴമ.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.0

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.

0: ഓണം വരവായി, പൂക്കളം ഒരുങ്ങി, ഇനി നാവിൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം. ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
1: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
0: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം, വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 04902471400, 7025900118.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത് ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി,

0: വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്നേഹസ്വാഗതം. ജയ് ജവാനിൽ ഇന്ന് 18 വർഷക്കാലം ഇന്ത്യൻ സേനയിൽ സേവനമനുഷ്ഠിച്ചു വിരമിച്ച മട്ടന്നൂർ കല്ലേരിക്കരയിലെ ശ്രീ പുരുഷോത്തമൻ സിയുടെ സൈനിക സേവനാനുഭവങ്ങൾ റേഡിയോ മലബാറിലൂടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു.
1: നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ജയ് ജവാനിലുള്ളത് സാറിന്റെ പേര് പറഞ്ഞ് തുടങ്ങാം.
2: ഞാൻ പുരുഷോത്തമൻ സി മീൻസ് ചെക്കിയോടൻ, കല്ലേരിക്കരയാണ് താമസിക്കുന്നത്, എയർപോർട്ട് ഫസ്റ്റ് ഗേറ്റിന് താഴെ.
1: എത്ര വർഷമായി ജോലിയിലേക്ക് കയറിയിട്ട്?
2: 1976.
1: എന്തായിരുന്നു പോസ്റ്റ്?
2: ആർമിയില് ഡ്രൈവറായിട്ടാണ് കയറുന്നത്.
1: ആർമിയില് എത്രാം വയസ്സിലാണ് കയറിയത്?
2: എനിക്ക് 18-ാമത്തെ വയസ്സ്, കറക്റ്റ് 18. അത് 18 തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഡോക്യുമെന്റിൽ ഒരു വയസ്സധികമായിരുന്നു. 17 വയസ്സിലാണ് ഞാൻ പട്ടാളത്ത് കയറുന്നത്. പട്ടാളം എന്തെന്ന് കാര്യമായിട്ട് അറിയില്ല. ഈ ലീവിൽ വരുന്നവര് കൊണ്ടിരുന്ന ആ മണമുള്ള വെട്ടി തുറക്കുന്ന അനുഭവം വെച്ചിട്ടാണ്, അല്ലാണ്ട് ഒന്നും അറിയില്ല.
1: പട്ടാളത്തിൽ ചേരാൻ വേണ്ടി
2: നാട്ടില് നമുക്ക് വേറൊരു ജോലി കിട്ടാൻ സാധ്യതയില്ല. ആരോഗ്യമുണ്ട്, അപ്പൊ എല്ലാവരും പറയുന്നു എനിക്ക് പട്ടാളത്തിൽ പോയി ചേരരുതോ, നീളമുണ്ട് അത്യാവശ്യത്തിന്, വെയിറ്റും ഉണ്ട്, നാടൻ പണികളല്ലാതെ വേറെ ഒന്നും ഇവിടെ കിട്ടത്തില്ല. പോലീസാണെങ്കിൽ PSC ആയിട്ടില്ല. പിന്നെ പോലീസ് അപ്പൊ റെക്കമെൻഡ് ഉള്ളവർക്ക് കയറാൻ പറ്റും, അല്ലെ നേതാക്കന്മാരെ ആർക്കെങ്കിലും കയറാനൊക്കെ പറ്റും. അപ്പൊ നമുക്ക് സാധ്യതയുള്ളത് ആകെ നമ്മളെ കഴിവ് കൊണ്ട് പട്ടാളത്തിൽ കയറി. 18-ാം വയസ്സിൽ 2-3 അറ്റംപ്റ്റ് നടത്തി.

0: അങ്ങനെയാണ് കിട്ടിയത്. പരിശ്രമം കുറെ എല്ലാ റിക്രൂട്ട്മെന്റും പോവും, ആദ്യമൊക്കെ പറഞ്ഞിട്ട് പോവും, പിന്നെ ആള് പറയാതെ പോയി ക്യൂവിൽ നിൽക്കും. അങ്ങനെ പട്ടാളത്തിൽ കിട്ടി. അപ്പോൾ പട്ടാളത്തിനെ പറ്റി ഒന്നും അറിയില്ല, ഏത് ട്രേഡ് നല്ലത്. അപ്പോൾ അന്ന് ഞങ്ങളൊരു 7 പേരെ എടുത്തു, ആർട്ടിലറി സെന്റർ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ഡേറ്റ് കഴിഞ്ഞ് 30-ാം തീയതി നിങ്ങൾ വന്നാൽ ക്ലറിക്കൽ പോസ്റ്റ് നിങ്ങൾക്ക് തരും, SLC പാസ്സാണല്ലോ, ക്ലറിക്കൽ പോസ്റ്റ് തരാം. അപ്പൊ ഞങ്ങൾ കരുതി റെക്കമെൻഡ് ഉള്ളവർക്കേ കിട്ടും, അല്ലെങ്കിൽ ആരും ഇല്ലാതെ കൊണ്ടിരിക്കുക ആ പോസ്റ്റ് ഒന്നും കിട്ടത്തില്ല, നമുക്ക് കിട്ടുന്ന പോസ്റ്റ് മതി, ഞങ്ങൾ പോയിക്കൊള്ളാം, ബാർബർ ആയാലും പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു പോവാ. ജോലി അത്യാവശ്യമാണ്,
1: 18 വയസ്സ്
0: ഒന്നും അറിയില്ല നമുക്ക് ജോലി. ഇനി വീട്ടിലേക്ക് ജോലി ഇല്ലാന്ന് പറഞ്ഞിട്ട് മടങ്ങി പോവാൻ കഴിയില്ല എന്നുള്ള ഇതിൽ കോഴിക്കോട് വെച്ചിട്ട് തീരുമാനിച്ചു കിട്ടുന്ന പോസ്റ്റിൽ പോവാ, ഇന്ന് തന്നെ പോവാന്ന്. അങ്ങനെ ഞങ്ങൾ 7 പേരെ സെലക്ട് ആയി. അത് ഒത്തിരി പേരുള്ളതിൽ 7 പേര് സെലക്ട് ആയി. അല്ല പല അതിന് ശേഷം ഇന്ന് വരെ അവരെ കണ്ടുമുട്ടിയിട്ടില്ല, പല പല സെന്ററുകളിലേക്കും പോയി ഇന്നും അവരെ കണ്ടുമുട്ടിയിട്ടില്ല. അന്ന് ഫോൺ സംവിധാനമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, ഒരു ഫോൺ നമ്പർ വാങ്ങാനോ ഒന്നും അറിയത്തില്ല. അന്ന് വിട്ടുപോയവര് ഇത്രയും വർഷമായിട്ട് ഇതുവരെ നമുക്ക് കോണ്ടാക്ട് ഇല്ല. ആദ്യത്തെ ഹൈദരാബാദ് സെന്ററിലായിരുന്നു, ഹൈദരാബാദ് ട്രെയിനിങ് സെന്ററിൽ 1.5 വർഷത്തെ ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോസ്റ്റിംഗ് പഞ്ചാബ് ഫിറോസ്പൂർ എന്ന്.
1: ഇപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയമാണ് 18 വയസ്സ്. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ 20-22 വയസ്സാകുമ്പോഴാണ് പുറത്തേക്ക് പോകുന്നതും, അതുവരെ നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ തന്നെയാണ്. സാറിന് എങ്ങനെ തോന്നി മാതാപിതാക്കളെ വിട്ടുപിരിയുന്ന സമയത്ത്?
0: വിട്ടുപിരിയുന്നതല്ല, അവിടെ ഒരു ജോലി അത്യാവശ്യമായിരുന്നു. എനിക്ക് അച്ഛനില്ല, അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു പോയതുകൊണ്ട്. അപ്പൊ നമുക്കൊരു നല്ല ഇത് വേണ്ടിക്കല് പ്രയാസങ്ങളുണ്ട്. അമ്മേനെ പിരിഞ്ഞ, അമ്മയ്ക്ക് ഒറ്റ മകനാണ്, പിരിഞ്ഞു നിൽക്കുന്ന പ്രയാസമെല്ലാം ഉണ്ട്. പിന്നെ ട്രെയിനിങ്ങില് അവിടെ ചെന്നപ്പോൾ നമ്മൾ പ്രതികരിച്ച ആ കാര്യങ്ങള്, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങള്, ഫസ്റ്റ് തന്നെ അന്നത്തെ മുടി മുഴുവൻ മുറിച്ച് കളയാന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആ മുടി മുറിച്ച് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ള ചുരുള മുടി മുറിച്ച് കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഞങ്ങള് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഭക്ഷണ രീതികള് അങ്ങനെ പിടിച്ചു നിന്നു. പക്ഷേ എങ്ങനെയെങ്കിലും ജോലി നിർബന്ധമായിട്ട് എന്തായാലും വേണം. കഷ്ടപ്പാടും ട്രെയിനിങ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, വളരെ ഇതാണ്, അറിയാതെ പോയിപ്പെടുന്നതാണ്. ട്രെയിനിങ് ഭയങ്കര, അതൊക്കെ കഴിഞ്ഞ് ട്രെയിനിങ് സെന്ററിൽ നിന്ന് എല്ലാം പോയി, യൂണിറ്റിൽ പോയി, ഫിറോസ്പൂർ, പഞ്ചാബ്, ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനത്തിലും, പുറത്തെവിടെയും പോയിട്ടില്ല, ഇന്ത്യയിലെ ഒരുവിധ എല്ലാ സംസ്ഥാനങ്ങളിലും. ഏറ്റവും അധികം കാശ്മീരിലാണ്, കാശ്മീരിൽ 4 വർഷം. നല്ല കാലത്തും കുഴപ്പം പൊട്ടിപ്പുറപ്പെട്ട കാലത്തും അവിടെ ഞാനുണ്ടായിരുന്നു. നല്ല കാലത്ത് നല്ല കാശ്മീരായിരുന്നു, നമുക്ക് എല്ലാ സ്ഥലത്തും പോകാമായിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവിടെ പ്രശ്നങ്ങളായി, നമുക്ക് ഒരു പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയായി. ആ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഫാമിലി വെച്ചതാണ് കാശ്മീരിൽ, 11 മാസം ഫാമിലി വെച്ചിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പിന്നെ ഹോട്ട് ഹൗസിലൊക്കെ പോയത്. രാത്രി 11 മണിക്ക് ശ്രീനഗർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി സാധാരണ നമ്മൾ പോകുന്നത് മാതിരി ഓട്ടോറിക്ഷ പിടിച്ചാണ് പോയത്. തിരിച്ച് ഫാമിലി നാട്ടിൽ കൊണ്ടുവിട്ട് അവിടെ പ്രശ്നങ്ങളായി. പിന്നെ നമുക്ക് കവചിത വാഹനങ്ങളിലല്ലാണ്ട് ലീവിലോ ഒരു സ്ഥലത്തും പട്ടാളക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഒറ്റയൊരു നാട്ടിലെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പട്ടാളക്കാരെ ഇഷ്ടമില്ലാണ്ടായി, നമ്മൾ ഇന്ത്യക്കാർ എന്നുള്ളൊരു വിവേചനം അവർക്കുണ്ടായി. ഇപ്പൊ അത് മാറിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. പക്ഷെ അന്ന് ഇന്ത്യ, നിങ്ങൾ ഇന്ത്യൻ പട്ടാളക്കാർ എന്നുള്ള ആ രീതിയിലായിരുന്നു സമീപനം. അതൊരു ഇതായിരുന്നു. കാശ്മീര് ശരിക്കും ഭൂമിയിലെ സ്വർഗം തന്നെയാണ്. അവിടെയുള്ള 7 ഗാർഡൻസും അതൊക്കെ കാണാനുള്ള അനുഭവം ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിരിക്കും പോകണമെന്നുണ്ട്, ഇതുവരെ സാധിച്ചിട്ടില്ല. സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് ഞാൻ 1994 വിരമിച്ചു, 1994 വിരമിച്ചിട്ട് പെട്ടെന്ന് വന്നു. അപ്പോ അന്നത്തെ ചെറിയ പെൻഷൻ കൊണ്ട് എങ്ങനെ ജീവിക്കും, പെൻഷനായി വന്നു. 18 കൊല്ലം സർവീസ് ചെയ്ത് പെൻഷനായി വന്നു. പക്ഷെങ്കിൽ നാട്ടിലെത്തി നോക്കുമ്പോഴാണ് മനസ്സിലായത് ഈ പെൻഷൻ കൊണ്ട് ഒന്നും ആകത്തില്ല. ഭാഗ്യവശാൽ എനിക്ക് പോലീസിൽ ഡയറക്റ്റ് സെലക്ഷൻ കിട്ടി. പോലീസിൽ നിന്ന് ഞാൻ റിട്ടയറായിട്ട് 12 വർഷം ഇപ്പോഴും ആയി. 2013 പോലീസിൽ നിന്ന് റിട്ടയറായി, 17 വർഷം സർവീസ് കിട്ടി. രണ്ടും രണ്ടാണ്. പക്ഷേങ്കിൽ ഒരുപാട് ഡിസിപ്ലിൻ പട്ടാളത്തിൽ, ഡിസിപ്ലിൻ ഭയങ്കരമായിട്ട്. അപ്പൊ അതിൽ പോലീസിലെല്ലാം എനിക്ക് നല്ലൊരു ഇത് കിട്ടി. പിന്നെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ട്രെയിനിങ് എനിക്ക് അത്ര ഇത് തോന്നിയിട്ടില്ല. പോലീസിന്റെ 6 മാസം ട്രെയിനിങ് വളരെ ഈസി ആയി തോന്നി. നമ്മൾ ഇത്ര വയസ്സായിട്ടും ചെറുപ്പക്കാരെ കൂടെ നമ്മൾ മുന്നിൽ തന്നെ നിന്നിട്ട് ട്രെയിനിങ്ങിൽ അത് ഇതുണ്ട്. 2 ട്രെയിനിങ് കിട്ടിയതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തിന് ഒരു പ്രശ്നമില്ല, കുഴപ്പമൊന്നുമില്ലാണ്ട് റിട്ടയർ ആയിട്ട് ഇപ്പം 13-ാമത്തെ വർഷം നടക്കുന്നു. പോലീസിൽ നിന്നും റിട്ടയർ ആയി. 2 സർവീസും പോലീസ്, പിന്നെ സാധാരണക്കാരുമായിട്ട് നമ്മള് നാട്ടുകാർ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലല്ലേ, പട്ടാളം മാതിരിയല്ല. നമ്മൾ എങ്ങനെ പോലീസ് നമ്മൾ കൊടുത്തു അതുപോലെ നമുക്ക് സിവിലിയൻ തിരിച്ചു തരും പോലീസില്. നാട്ടിൽ നമ്മൾ നല്ലത് കാര്യം ചെയ്തെങ്കിൽ നാട്ടുകാർ നമ്മൾ നോക്കിയിട്ട് എന്തൊക്കെയാണെന്നുള്ള ആ ഒരു ഇതുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. ഞാൻ മട്ടന്നൂരിൽ നിന്ന് തന്നെയാണ് റിട്ടയറായത്. ഇന്നും കാണുന്ന എത്രയോ പേര് നമ്മളെ ഇത് ചെയ്യുന്നുണ്ട്. അത് നമ്മളെ പെരുമാറ്റം മാതിരി ഇരിക്കുന്നു.
1: ഇപ്പോ കാശ്മീർ ഒഴിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു പട്ടാള ജീവിതം?
0: പട്ടാള ജീവിതം കാശ്മീര്, പിന്നെ ജമ്മു കാശ്മീര്, ജമ്മുവിന്റെ വേറെ സൈഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, 3 വർഷം ബോംബെയിലുണ്ടായിരുന്നു, ദേവലാലി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് നമ്മളെ എന്റെ ഏറ്റവും മറക്കാനാവാത്ത ഒരു സ്ഥലമാണ്. കാരണം കല്യാണം കഴിഞ്ഞ ആദ്യമായി ഫാമിലീനെ കൊണ്ടുപോയി ഞാൻ ദേവലാലിയാണ്. 3 വർഷം അവിടെ നല്ല സുഖമുള്ള ഇതായിരുന്നു. ജീവിതത്തിൽ നല്ലൊരു സിവിലിയൻ ജീവിതമായി ജീവിച്ചത് ദേവലാലിയായിരുന്നു, ബോംബെയിൽ. ഇല്ല പ്രശ്നങ്ങളില്ല, കോളേജ് ഇതാണ്, ആർട്ടിലറിന്റെ കോളേജാണ്. അവിടെ ട്രെയിനീസിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റുമായിട്ട് പോകുന്നതാണ്. അപ്പൊ നമുക്ക് ടൈം വരും മാത്രം ചെന്നാൽ മതി, നമുക്ക് കറക്റ്റ് ടൈം ടേബിൾ ഉണ്ടാവും, അതിനനുസരിച്ചിട്ട് പോയി ചെയ്താൽ മതി. അപ്പൊ അന്നേരം ഫാമിലിയും വെച്ചു, മകൾ അവിടെയാ ജനിച്ചത്. അങ്ങനെ ദേവലാലിയിൽ മകൾ ജനിച്ചുകൊണ്ട് അവക്ക് ലാലി എന്ന് പേരിട്ടു. ലാലി എന്നാ വിളിക്കുന്നത്, റിനിയാണ് ശരിക്ക്. കുടുംബത്തില് മകളും പിന്നെ ഒരു മകനും. മകള് എം എസ് സി ബയോകെമിസ്ട്രി കഴിഞ്ഞ് ഇപ്പൊ കാനഡയിൽ വർക്ക് ചെയ്യുന്നു. അവർക്കൊരു മകനുണ്ട്, അവര് അവിടെ 6-7 വർഷമായി കാനഡയിലാണ് സെറ്റിൽഡാണ്. മകൻ എന്റെ കൂടെ തന്നെയുണ്ട്. മകനൊരു ബിസിനസ് ഒക്കെ ആയിരുന്നു മട്ടന്നൂര്, പക്ഷെ അതിൽ നിന്നിപ്പം നമ്മൾ സ്വന്തമായി ജോലി ചെയ്യുന്നുണ്ട്, കണ്ണൂരിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മകന്റെ ഭാര്യ ധനലക്ഷ്മിയിൽ ഡോക്ടറാണ്. 2 കൊച്ചുങ്ങളുണ്ട്, 2 പേരക്കുട്ടികൾ 2 പേരുണ്ട്. മകൾക്കൊരു മകനാണുള്ളത്. ഇതാണ് സുഖമായിട്ട് ജീവിക്കുന്നത്. ഓ

പ്രിയ ശ്രോതാക്കളെ, വിമുക്ത ഭടനായ മട്ടന്നൂർ കല്ലേരിക്കരയിലെ ശ്രീ പുരുഷോത്തമൻ സിയുടെ സൈനിക സേവനാനുഭവങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇതിന്റെ തുടർഭാഗം അടുത്ത ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലൂടെ കേൾക്കാം. ജയ് ഹിന്ദ്.

0: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: രാമനാമ മുഖരിതമായ കർക്കിടക മാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
1: കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനേനത്തിൽ.
0: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

0: കൃഷ്ണകഥാമൃതം.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഇപ്പോൾ അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും. 6:40 കേൾക്കാം കൃഷ്ണ കഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8:00 ഓണം ഗാനോത്സവം. ഇതിൽ ഗായകനായ ബാലഗോപാലൻ തമ്പി, ഗായകനും സംഗീത സംവിധായകനുമായ ദീപാങ്കുരൻ എന്നിവർ അവതരിപ്പിച്ച പരിപാടിയുടെ പുനഃപ്രക്ഷേപണം. 5:15 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിന് ശേഷം കവിധാരയിൽ എടശ്ശേരിയുടെ അതേ പ്രാർത്ഥന എന്ന കവിതയാണ് ആലപിക്കുന്നത് സുനിൽ. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം. 6:15 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷമാണ്. 6:30 കൃഷ്ണ കഥാമൃതം. ഇതിൽ ബാണയുദ്ധം എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത് പി വി ബാലകൃഷ്ണൻ മാസ്റ്റർ. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും. 7:00 ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകളും തൊഴിലറിയിപ്പുകളും നാട്ടുവിശേഷവും കേൾക്കാം. 7:10 ഗാന്ധിലയം. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യ സൗരഭം, അവതരിപ്പിക്കുന്നത് ശ്രീമതി എൻ സുധാമണി ടീച്ചർ. 8:00 ഓണം ഗാനോത്സവം. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നാട്ടിലെ പാട്ട്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. തുടർന്ന് 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ഓണം ഗാനോത്സവം. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ.

വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5:30 ഗാന്ധിലയം. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 കൃഷ്ണ കഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 സർഗജാലകമാണ്. 10:00 ഓണം ഗാനോത്സവം. രാവിലെയും ഉച്ചയ്ക്കും പ്രക്ഷേപണം ചെയ്ത പരിപാടികളുടെ പുനഃപ്രക്ഷേപണം. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ഓണം വരവായി, പൂക്കളം ഒരുങ്ങി, ഇനി നാവൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
1: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങി സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
0: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക്.

0: ബ്രാൻഡ്
1: കോക്കനട്ട്,
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽനേഷൻ, നെടുവട്ടുകുന്ന്. മട്ടന്നൂർ ബർഗർ സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽനേഷൻ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. ഭാരത ജാപാന ദേശാഭ്യാം രക്ഷാ സഹഭാഗിതാം ദൃഢീകർത്തും സഹമതിഃ പ്രകടിതാ. ഉഭാവപി ദേശൌ സാമുദ്രിക സുരക്ഷാ സഹയോഗായ ച വ്യവസ്ഥാ സമ്മതി പത്രേ ഹസ്താക്ഷരം കൃതവന്തൌ. ഗൃഹമന്ത്രി അമിതഷാഹ അന്താരാജ്യക വിവാദാന സുരക്ഷാ വികാസ വിഷയാന് ചർച്ചയിത്തും തമിഴ്നാടു രാജ്യസ്യ കോവലം നഗരെ ഏകത്രിംശത്തമസ്യ ദക്ഷിണക്ഷേത്രീയ പരിഷദുപവേശനസ്യ അധ്യക്ഷതാം അകരോത്. ഝാരഖണ്ഡ ഉച്ചന്യായാലയ ജെപിഎസ്സി നിയുക്തിനാം ഖാദ്യ സുരക്ഷാ അധികാരി ചയനസ്യ ച നിരസ്തീകരണാദേശെ സ്ഥഗനാദേശം പ്രായച്ഛത്. പാക അധികൃത ജമ്മുകശ്മീരെ പ്രതിരോധ പ്രദർശനാനി തീവ്രീഭൂതാനി. പാക ശാസനതന്ത്രം ച ജനാക്രോശേന ത്രസ്തം വർത്തതെ. അപി ച ഭാരതസ്യ ത്രിസാ ജോലി അഥ ഗായത്രീ ഗോപിചന്ദഃ ച BWF വിശ്വസ്പർദ്ധായാഃ മഹിളായുഗലദ്വന്ദ്വേ പ്രാഗുപാന്ത്യചരണെ പ്രവിഷ്ടവത്യൌ. അഥ വാർത്താഃ വിശദീകൃത്യ. നവദില്യാമദ്യ ഭാരത ജാപാന രക്ഷാമന്ത്രി സ്തരീയോപവേശനം സമ്പന്നം. അസ്യോപവേശനസ്യ സഹാധ്യക്ഷതാം ഭാരതസ്യ രക്ഷാമന്ത്രി രാജനാഥ സിംഹഃ അഥ ച തസ്യ ജാപാനി സമകക്ഷീയഃ ഷിൻജിരോ കോയിസുമി അകുർവതാം. അസ്മിനുപവേശനെ സാമുദ്രിക സുരക്ഷായാഃ ദൃഢീകരണം, മേക് ഇൻ ഇന്ത്യ ഇത്യസ്യാന്തർഗതം രക്ഷാ പ്രൗദ്യോഗിക്യാഃ സഹൈവ രണനീതിക വിശ്വാസസ്യ ച വിസ്താരഃ ഇതി പ്രമുഖ വിഷയേഷു ഗഭീര ചർച്ച സഞ്ജാതാ. ഉഭൌ മന്ത്രിണൌ സാമുദ്രിക സുരക്ഷാ സഹയോഗായ ഏകസ്മിൻ വ്യവസ്ഥാ ജ്ഞാപന സന്ധൌ ഹസ്താക്ഷരം അകുരുതാം. സ്വകീയ ഭാഷണെ രക്ഷാമന്ത്രി രാജനാഥ സിംഹ പ്രാവോചത് യത് ഏഷ്യ മഹാദ്വീപസ്യ ദ്വൌ ലോകതാന്ത്രിക ദേശൌ ഭാരത ജാപാനൌ ക്ഷേത്രേ ശാന്തിം സ്ഥിരതാം

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
5: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബിൽ ആരടയ്ക്കും? നീ അടയ്ക്കും.
4: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. പിഎം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
6: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
6: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
8: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണ മേഖലയുടെ കരുത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. FIH ഹോക്കി ലോകകപ്പ് വനിതാ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം ചെന്നൈയ്ക്ക് സമീപം കോവളത്ത് നടന്നു. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവരും പങ്കെടുത്തു. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണ മേഖലയുടെ കരുത്തെന്ന് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും തമിഴ്നാടിന് നൽകാമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അണക്കെട്ടിന്റെ ചിലവ് പൂർണ്ണമായും കേരളം വഹിക്കുമെന്നും അണക്കെട്ടിന്റെ സ്ഥാനവും രൂപരേഖയും തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ശ്രീ വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക കൊതുക് ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ ബഡ്സ് സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. ഇവിടങ്ങളിൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഒരുക്കുമെന്നും ഇതിനായുള്ള പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ബഡ്സ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുമെന്ന് മന്ത്രി അനൂപ് ജഗബ്. എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൌണ്ടിലെ ഓണം മെഗാ ട്രേഡ് ഫെയറിലേക്ക് സൌജന്യ യാത്രയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്ന 2 KSRTC ലോ ഫ്ലോർ AC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഈ മാസം 25 വരെയാണ് സർവീസ്. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ മന്ത്രി പി സി വിശ്വനാഥ് നിർവഹിക്കും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണ് ഉള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ രണ്ടാം ഗഡുവായ 20 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. പദ്ധതിക്കായി നടപ്പ് വർഷം 62.463 കോടി രൂപയുടെ ഭരണാനുമതിയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. കേന്ദ്രവിഹിതമായ 10 കോടിയും സംസ്ഥാന വിഹിതമായ 10 കോടിയും ചേർത്ത് ആകെ 20 കോടി രൂപയാണ് ഇപ്പോൾ വിനിയോഗിക്കുന്നത്. മൂന്നാം ഗഡു അടുത്ത മാസം അനുവദിക്കും. ഓണക്കാല വിളവെടുപ്പ് സജീവമായതോടെ സംസ്ഥാനത്ത് ഏത്തക്കായയുടെ വിലയിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 60 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് റിപ്പോർട്ടിലേക്ക്.
9: തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതും ഇടുക്കി വയനാട് ജില്ലകളിലെ ഉൽപാദനത്തിലുണ്ടായ ഇടിവും വിപണിയിൽ ഏത്തക്കായ്ക്ക് ക്ഷാമമുണ്ടാക്കി. ലഭ്യത കുറഞ്ഞതോടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിലയാണ് കർഷകർക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഒരാഴ്ചക്കിടെ വില ഇരട്ടിയോളം വർദ്ധിച്ച് കമ്പോളത്തിൽ ഏത്തക്കായ്ക്കും പഴത്തിനും 80 രൂപയ്ക്ക് മുകളിലായി. കർഷകരിൽ നിന്ന് മൊത്തവ്യാപാരികൾ 60 മുതൽ 70 രൂപ നിരക്കിലാണ് നിലവിൽ ഏത്തക്കായ സംഭരിക്കുന്നത്.
8: കൊല്ലം നഗരത്തിൽ നടപ്പാക്കുന്ന വിവിധ വിനോദസഞ്ചാര കേന്ദ്ര വികസന പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിലയിരുത്തി. അഷ്ടമുടി ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിച്ചു. പുനർജനി സാംസ്കാരിക കേന്ദ്രം, ജൈവ വൈവിധ്യ പൈതൃക മേഖല, കുട്ടികളുടെ പാർക്ക് എന്നിവയുടെ നിർമ്മാണ പുരോഗതിയും കേന്ദ്ര സഹമന്ത്രി വിലയിരുത്തി. ശിവഗിരി സർക്കിട്ടുമായും ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രസാദ് പദ്ധതിയുമായും ബന്ധപ്പെട്ട അവലോകന യോഗവും നടന്നു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ തത്വത്തിലുള്ള അംഗീകാരം തേടി KMRL സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. കൊച്ചിയിലെ മെട്രോ സർവീസുകൾക്ക് പുറമെ സംസ്ഥാനത്തൊട്ടാകെയുള്ള നഗര ഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടാണ് ശുപാർശ സമർപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
8: മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കുടുംബശ്രീ മുഖേന ഉപജീവന പദ്ധതി പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച തുകയുടെ വിതരണോദ്ഘാടനം നാളെ മന്ത്രി TC സിദ്ദിഖ് നിർവഹിക്കും.

0: ദുരന്തത്തിൽ ഉപജീവനമാർഗ്ഗം നഷ്ടപ്പെട്ട 180 കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം വിതരണം ചെയ്യും. മൈക്രോ പ്ലാൻ പദ്ധതിയിൽ മേഖലയിലെ 433 കുടുംബങ്ങൾക്കാണ് സാമ്പത്തിക പിന്തുണ നൽകുന്നത്. പക്ഷാഘാത ചികിത്സയ്ക്ക് ശേഷം പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചുപോകാൻ സഹായിക്കുന്ന മാറ്റത്തിന് വഴിതുറന്ന് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ശ്രീചിത്ര വികസിപ്പിച്ച എക്സ്റ്റെന്റ് വാണിജ്യാടിസ്ഥാനത്തിൽ വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുകയാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: പക്ഷാഘാത ചികിത്സയ്ക്ക് ശേഷമുള്ള റീഹാബിലിറ്റേഷൻ ഘട്ടത്തിൽ വിർച്വൽ ലോകം സൃഷ്ടിച്ച് രോഗികളെ മടുപ്പില്ലാത്ത രീതിയിൽ വ്യായാമം ചെയ്യിക്കാനും പഴയ ജീവിത രീതികളിലേക്ക് തിരിച്ചുകൊണ്ടുവരാനും പ്രായോഗിക പിന്തുണ നൽകുന്നതാണ് മെഡിക്കൽ ഉപകരണമായ എക്സ്റ്റെന്റ്. 18 വ്യത്യസ്ത ഫിസിയോതെറാപ്പി വ്യായാമങ്ങൾക്ക് പുറമെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ക്ലിനിക്കൽ ട്രയൽ ഘട്ടത്തിലുള്ള എക്സ്റ്റെന്റ് ഉടൻ വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടുന്നു. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമടക്കായലിൽ നടക്കുന്ന 72 നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 10,000 പിന്നിട്ടു. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിൽ 74 പേർ കൂടി അറസ്റ്റിലായതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 10,015 ആകെ 9,280 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദൈവശതകത്തിന്റെ കൊങ്കണി പരിഭാഷ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർക്ക് കൈമാറി. കൊങ്കണി അംഗീകാര ദിനത്തോടനുബന്ധിച്ച് ലോക്ഭവനിൽ നടന്ന ചടങ്ങിലാണ് പരിഭാഷയുടെ പ്രതി കൈമാറിയത്. ദൈവശതകം കൊങ്കണി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി RS ഭാസ്കർ ചടങ്ങിൽ പരിഭാഷ അവതരിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണ മേഖലയുടെ കരുത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദക്ഷിണമേഖലാ കൌൺസിലിന്റെ 31 യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. FIH ഹോക്കി ലോകകപ്പ് വനിതാ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൃഷ്ണ

കൃഷ്ണകഥാമൃതം 20-ാം ദിവസം ശമ്പരവധം സിമന്തകം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു കെ. സതി, പണിച്ചിപ്പാറ.

വസുദേവരുടെ അനുജത്തിയും കുന്തിയുടെ ജ്യേഷ്ഠത്തിയുമായ രാജാധിദേവിയുടെ മകളാണ് മിത്രവിന്ദ. കുന്തിദേവിയെ കാണുവാൻ പോയപ്പോൾ കേശവൻ മിത്രവിന്ദയുടെ ഭവനത്തിലും കയറിയിരുന്നു. മിത്രവിന്ദയ്ക്ക് രണ്ട് ജ്യേഷ്ഠന്മാരാണുള്ളത്, വിന്ദനും അനുവിന്ദനും. ഹസ്തിനാപുരത്തെ ദുര്യോധനനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നാണ് സഹോദരന്മാർ ആഗ്രഹിച്ചത്. രാജാധിദേവി മകളോട് സംസാരിച്ചു. അമ്മയോട് മിത്രവിന്ദ പറഞ്ഞു, ഞാനൊരാളെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്നുണ്ട്. അദ്ദേഹത്തെ അല്ലാതെ വേറൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ല. അത് മറ്റാരുമല്ല, ദ്വാരകാപതിയായ കേശവനാണ്. സഹോദരിയുടെ തീരുമാനത്തോടെ എതിർത്ത വിന്ദാനുവിന്ദന്മാരെ വിളിച്ച് അമ്മ പറഞ്ഞു, മക്കളെ, സഹോദരിയുടെ സുഖമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അവൾക്ക് മാധവനെ വരനായി നൽകണം. എന്നാൽ അവരതിന് തയ്യാറായിരുന്നില്ല. രാജാധിദേവി ഒരു ദൂതനെ ദ്വാരകയിലേക്ക് അയച്ചു. വിന്ദനും അനുവിന്ദനും ഹസ്തിനാപുരത്തെത്തി ദുര്യോധനനെ കണ്ടു. സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വധുവിനെ അലങ്കരിച്ച് മണ്ഡപത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ഒരു നിമിഷം മനോഹരമായൊരു ശംഖനാദം സ്വയംവര മണ്ഡപത്തിന് മുന്നിൽ മുഴങ്ങി. ഒരു രഥം അവിടെ വന്നു നിന്നു. ചുണ്ടിൽ പുഞ്ചിരിയുമായി ചിന്താമരക്കണ്ണൻ മണ്ഡപത്തിലേക്ക് നടന്നു വന്നു. പരിസരം മറന്ന മിത്രവിന്ദ കണ്ണൻ്റെ സമീപത്തെ കൂടി വന്നു. പുഞ്ചിരിയോടെ കേശവൻ മിത്രവിന്ദയെ പാണിഗ്രഹണം ചെയ്തു. ദുര്യോധനനും കർണനും കൃഷ്ണനോട് പോരാടാൻ തുനിഞ്ഞില്ല. കുറച്ച് രാജാക്കന്മാർക്കൊപ്പം വിന്ദനും അനുവിന്ദനും മാധവനോട് ഏറ്റുമുട്ടി. അവരെയെല്ലാം കേശവൻ തോൽപ്പിച്ചു. വിന്ദനും അനുവിന്ദനും സഹോദരിയെ അനുഗ്രഹിച്ചു. ദ്വാരകയിലേക്ക് മിത്രവിന്ദയുമായി കേശവൻ ചെന്നു. ഗംഗയുടെ കരയിലെ കോസലത്തെ രാജാവാണ് നഗ്നജിത്ത്. അദ്ദേഹത്തിൻ്റെ മകളാണ് സത്യ. അനേകം രാജകുമാരന്മാർ സത്യയുടെ വരനാകാൻ കൊതിച്ചെത്തി. അവർക്കെല്ലാം സുന്ദരിയായ സത്യയെയും അതോടൊപ്പം ലഭിക്കുന്ന സമ്പത്തിനോടുമായിരുന്നു മോഹം. നഗ്നജിത്ത് ഒരു തീരുമാനത്തിലെത്തി. ഗംഗാതടത്തിൽ ഏറ്റവും ബലമുള്ള ഒരു യുവാവായിരിക്കണം തൻ്റെ മകളുടെ വരനായി വരേണ്ടത്. മദിച്ചു നിൽക്കുന്ന ഏഴ് കൂറ്റൻ കാളുകളെ ഒരേ സമയത്ത് ഒന്നിച്ച് കെട്ടുന്ന വീരനാരോ അവനായിരിക്കും തൻ്റെ മകളെ വേൾക്കുവാൻ യോഗ്യൻ. സ്വയംവരത്തിനെത്തിയ രാജാക്കന്മാർ ഓരോരുത്തരായി വന്നു. കാളകളെ കണ്ടപ്പോൾ തന്നെ ചിലർ പിന്തിരിഞ്ഞു. ഏറ്റുമുട്ടാനൊരുങ്ങിയ ചിലർ കൊമ്പുകൊണ്ട് ആഴത്തിൽ മുറിവേറ്റ് വീണു. ഒരു കാളക്കൂറ്റിന് പോലും ബന്ധിക്കുവാൻ ആർക്കും സാധിച്ചില്ല. ഈ കണക്കിന് രാജകുമാരിക്ക് സ്വയംവരം സാധ്യമല്ല എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി. രാജാവിന് അത് വേദന ഉളവാക്കി. കേശവനും അർജുനനും വേഷപ്രച്ഛന്നരായി കോസലത്തെത്തി. രാജകുമാരിയുടെ സ്വയംവര വാർത്തയും അത് നീണ്ടുപോകുന്ന കാര്യവും അവരറിഞ്ഞു. അവർ കൊട്ടാരത്തിലെത്തി. രാജാവ് അവരെ സ്വീകരിച്ച് തൻ്റെ വേദനകൾ പങ്കുവച്ചു. ദ്വാരകാനാഥനായ കേശവൻ നാളെ സായാഹ്നത്തിൽ കാളകളെ ബന്ധിക്കുന്നതാണ്. ജനങ്ങളെല്ലാം വാർത്ത കേട്ട് ആശ്ചര്യപ്പെട്ടു. സായാഹ്നത്തിന് മുൻപ് തന്നെ അനവധി ജനം മൈതാനത്തിലേക്ക് ഒഴുകി വന്നു. പാർത്ഥനും കേശവനും കുതിരപ്പുറത്ത് മൈതാനത്തിൻ്റെ കവാടത്തിലെത്തി. മദിച്ച് കൂത്താടിത്തിമിർക്കുന്ന കാളകളുടെ അടുത്തേക്ക് മാധവൻ ചെന്നു. മായാമയനായ കേശവൻ ഏഴ് രൂപത്തിലായി. ഏഴു മാധവന്മാരും ഒറ്റക്കുതിപ്പിന് കാളകളുടെ നിഴലിൽ വന്നു. അവ വെട്ടിത്തിരിയും മുൻപേ ഏഴ് കാളകളെയും ബന്ധിച്ചു. മാധവൻ കാളകളെ ബന്ധിച്ചത് കണ്ടപ്പോൾ ജനം ആർപ്പു വിളിച്ചു. മൈതാനത്തേക്ക് ഒരു മണിവർണ്ണത്തേരൊഴുകി വന്നു. അതിൽ രത്നാഭരണ ഭൂഷിതാംഗിയായ സത്യയുണ്ടായിരുന്നു. പുഷ്പമാല്യം കേശവന്റെ ഗളത്തിൽ അർപ്പിച്ചു. മാധവൻ സത്യയെ മുഹൂർത്തം നിശ്ചയിച്ച് ആഡംബരപൂർവം വിവാഹം കഴിച്ചു. സത്യയെ കേശവൻ വിവാഹം

0: കഴിച്ച വാർത്ത ജരാസന്ധൻ അറിഞ്ഞു. ശിശുപാലനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു ജരാസന്ധൻ ആഗ്രഹിച്ചത്. ഗംഗാതടത്തിലും കേശവന്റെ സ്വാധീനം വർദ്ധിക്കുന്നതറിഞ്ഞ് ജരാസന്ധൻ അസ്വസ്ഥനായി. മാതൃരാജാവിന്റെ മകൾ ലക്ഷ്മണക്ക് സ്വയംവരം എടുക്കുകയാണ്. മാതൃന്റെ സഹോദരി പുത്രന്മാരാണ് നകുലസഹദേവന്മാർ. ജരാസന്ധന്റെ ദൂതന്മാർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. സഹദേവൻ കേശവനെ കാണാനായി വന്നു. ജരാസന്ധന്റെ ഇടപെടലുകളെക്കുറിച്ച് സൂചന നൽകി. കേശവൻ പറഞ്ഞു, മാതൃം ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ബന്ധുവാണ്, ജരാസന്ധന്റെ സഹായം നമുക്കാവശ്യമില്ല. കേശവൻ ഒരു ദൂതനെ മാതൃത്തിലേക്ക് അയച്ചു. ലക്ഷ്മണയെ കണ്ടു. കേശവന്റെ ആഗ്രഹം ലക്ഷ്മണയോട് പറഞ്ഞു. ലക്ഷ്മണ അതീവ സന്തുഷ്ടയായി. ദൂതന് ധാരാളം സമ്മാനങ്ങൾ നൽകി. സ്വയംവര മണ്ഡപത്തിൽ രാജാക്കന്മാരെല്ലാവരും എത്തിച്ചേർന്നു. രാജാവല്ലാത്ത ഇടയ യുവാവ് സ്വയംവര പന്തലിൽ കയറിയത് ശിശുപാലൻ ഇഷ്ടമായില്ല. മാധവനൊപ്പം അർജുനനുമുണ്ടായിരുന്നു. ലക്ഷ്മണ തോഴിയോടൊപ്പം രാജാക്കന്മാരുടെ നിരയിലേക്ക് വന്നു. കേശവന് സമീപമെത്തി. കരത്തിലിരുന്ന മന്ദാരപ്പൂമാല്യം മാധവന്റെ ഗളത്തിൽ അർപ്പിച്ചു. ശുഭമുഹൂർത്തത്തിൽ ലക്ഷ്മണയുടെ വിവാഹം നടന്നു. എട്ട് ഭാര്യമാരോടൊത്ത് മാധവൻ ദ്വാരകയിൽ ആനന്ദത്തോടെ വസിച്ചു. ഒരു ദിവസം ദ്വാരകയിലേക്ക് പ്രാഗ്ജ്യോതിഷത്തിനടുത്തുള്ള രാജ്യത്തെ രണ്ട് രാജാക്കന്മാരെത്തി. പ്രാഗ്ജ്യോതിഷത്തിലെ രാജാവായ നരകാസുരൻ വന്ന് കന്യകമാരെ അപഹരിച്ച കാര്യം അവർ പറഞ്ഞു. വരബലശാലിയായ നരകനെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല. രാജാക്കന്മാരെല്ലാം ഭയന്നാണ് കഴിയുന്നത്. പെൺകുട്ടികളുണ്ടാകുന്നത് ഒരു ശാപമായി ജനങ്ങൾ കരുതുന്നു. കേശവൻ രക്ഷിക്കണം, നരകാസുരനെ വധിക്കണം. ആരാണ് നരകൻ? ഗർഗാചാര്യൻ പറഞ്ഞു, ഹിരണ്യാക്ഷൻ ഭൂമിയെയും കൊണ്ട് പാതാളത്തിലേക്ക് പണ്ട് പോയിരുന്നു. ദേവന്മാരുടെ പ്രാർത്ഥനയനുസരിച്ച് മഹാവിഷ്ണു വരാഹമായി അവതരിച്ച് രാക്ഷസനെ വധിച്ച് ഭൂമിയെ മോചിപ്പിച്ചു. വരാഹാവതാരത്തിൻ്റെ തേറ്റ ഭൂമിയിൽ പതിച്ചപ്പോൾ ഒരു തേജസ്സു വളർന്നു, ഒരു കുഞ്ഞു ജനിച്ചു. ഭൂമിദേവി മകനെ വിഷ്ണുവിൻ്റെ സമീപത്തേക്ക് അയച്ചു. ആ കുഞ്ഞാണ് നരകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നരകൻ അസുരന്മാരോടൊത്ത് വസിച്ചു. ദുഷ്ടന്മാരായ രാജാക്കന്മാരെല്ലാം നരകന്റെ സുഹൃത്തുക്കളായി. കന്യകമാരെ അപഹരിക്കുവാൻ തുടങ്ങി. 16,000-ൽ പരം കന്യകമാരെ അപഹരിച്ചെടുത്തു. കേശവൻ ആചാര്യനോട് ചോദിച്ചു, ആചാര്യ, നരകൻ കന്യകമാരെ ഇങ്ങനെ അപഹരിച്ച് സൂക്ഷിക്കുന്നതിന് എന്താണ് കാരണം? ആചാര്യർ പറഞ്ഞു, പണ്ടൊരിക്കൽ ഒരു രാജാവിന് 16,000 പുത്രിമാരുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു സന്യാസിയുടെ രൂപത്തിൽ വിഷ്ണു അവിടെ ചെന്നു. മഹർഷിയെ കണ്ട് കന്യകമാർ അദ്ദേഹത്തിന് ചുറ്റും കൂടി. കന്യകമാരുടെ കർമ്മം പിതാവിന് ബോധിച്ചില്ല. അവരെ പിതാവ് ശപിച്ചു. കന്യകമാർ ശാപമോക്ഷത്തിനിരന്നു. അടുത്ത ജന്മത്തിൽ അവരെല്ലാം ഗോലോകപതിയുടെ ഭാര്യമാരായി ഭവിക്കുമെന്ന് ശാപമോക്ഷം നൽകി. നരകാസുരനെ വധിക്കുവാൻ കേശവനൊരുങ്ങി. യുദ്ധത്തിന് കേശവനോടൊപ്പം സത്യഭാമയും ഉണ്ടായിരുന്നു. സത്യഭാമയും ഭഗവാനും ഗരുഡന്റെ ഗളത്തിലേറി പ്രാഗ്ജ്യോതിഷത്തിലേക്ക് പോയി. കേശവന്റെ ശബ്ദം കേട്ട് നരകന്റെ കൊട്ടാരമുണർന്നു. ആകാശത്തു നിന്നും പറന്നമർന്ന ഗരുഡൻ നരകാസുരനെ കൊത്തിമുറിവേൽപ്പിച്ചു. കേശവൻ ദിവ്യാസ്ത്രം കൊണ്ട് നരകാസുരനെ വധിച്ചു. കേശവന്റെ ആജ്ഞയനുസരിച്ച് കാരാഗ്രഹത്തിൽ ബന്ധിതരായ കന്യകമാരെ മോചിപ്പിച്ചു. അവർ മാധവനെ വന്ന് കണ്ട് തൊഴുത്തു വണങ്ങി. കന്യകമാരെല്ലാം കേശവന്റെ കൂടെ ദ്വാരകയിലേക്കെത്തി. ഭഗവാൻ അവരെ സ്വീകരിച്ചു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൃഷ്ണ

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: കൃഷി എന്ന് പറഞ്ഞാൽ ഒരു എഴുതി പഠിക്കേണ്ട സംഭവമല്ല, സ്വയമേ പഠിച്ചു വരേണ്ട കാര്യമാണ്. നമ്മളെല്ലാം സ്കൂൾ പഠിക്കുന്ന കാലത്ത് നെൽകൃഷിയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അന്നേരം എന്ന് വെച്ചാല് കാലി കൂട്ടലാണ്. ഇത് കാലി കൂട്ടലെന്ന് ഇപ്പൊ പറഞ്ഞാൽ ടില്ലറും ട്രാക്ടറെ അറിയില്ലോ. അന്ന് പിന്നെ കാലി കൂട്ടുന്ന ആള് വരുന്ന അന്നേരം നമ്മൾ ചായയും ഭക്ഷണവും കൊണ്ടു പോകണം. അപ്പൊ നിന്നില്ല, അവർക്ക് എങ്ങനെ അറിയും? നല്ലൊരു ഓട്ടോമാറ്റിക് റെഡിമെയ്ഡ് അല്ലേ അത്. പിന്നെ ഇപ്രാവശ്യം ആരും ഈ നെൽകൃഷിനെ പറ്റി ആരും അധികം സംസാരിക്കുന്നില്ല. ഈട് ഉത്പാദിപ്പിച്ച നെല്ല് തേച്ച് പുറത്തേക്ക് കയറ്റിക്കൊണ്ട് എത്ര കയറ്റിക്കൊണ്ട് വെച്ചാൽ പാഠശാലത്തിന് വെച്ചാൽ അറിയും. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യം സ്വന്തം കഴിച്ചാലേ എടുക്കൊണ്ട് പോകുമല്ലോ. അത് മില്ലിയാറിനോട് പ്രത്യേകം പറയും, തവിടി വരും, തവിടി കളയാണ്ട് തരണം. ചിലയൊക്കെ ഷൈനിങ് വേണം, നമുക്ക് ഷൈനിങ് വേണ്ട. ആ വിധത്തിലുള്ള പെരുമാറ്റം. നമ്മളെ പച്ചക്കറി പിന്നെ ഉത്പാദിപ്പിക്കാൻ ഇവിടെ വിപണനം നടത്താൻ കഴിയില്ല. നമ്മളെ വീട്ടുകാർ റോഡും ഇരുന്ന് വിൽക്കാൻ അത്ര താല്പര്യം കാണിക്കുന്ന കൊടുത്തു വിടുന്നതല്ല. അതുകൊണ്ട് വീട്ടുകാർ പറയും പച്ചക്കറി കാണണ്ട, നെല്ല് മാത്രം ഉത്പാദിപ്പിച്ചാൽ മതി. ഞാനിപ്പോൾ വയൽ എല്ലാ ദിവസവും രാവിലെ വയലിലെത്തും, സ്വന്തം കളിച്ച്. നമുക്ക് കാലിക്കുട്ടി കിട്ടിയില്ല, അത് കിട്ടാതെ ഇവരെ പരാതിയല്ല, നീ മണ്ണ് ഉണങ്ങി കിട്ടണ്ടേ. അതുകൊണ്ട് കാലിക്കുട്ടി കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ വയലിൽ പോകും. എനിക്ക് പമ്പ് സെറ്റും എല്ലാ സൗകര്യവും ഉണ്ട്. അധ്വാനം ഒന്നും ഉണ്ടാവില്ല. ഈ മുയ്യത്തെ കൃഷിക്കാരെ സംബന്ധിച്ച് അധ്വാനം ഇല്ല. വെള്ളം ഫ്രീ ആയിട്ട് ഒഴുകുന്നില്ലേ, അതൊന്ന് തിരിച്ചു വിടുകയോ വേണ്ടു. എല്ലാ സൗകര്യവും ഉണ്ട്. വെള്ളം എന്ന് വെച്ചാൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ഈ സൗകര്യം ഒരു ദിക്കിലുണ്ടാവില്ല. അത്ര സൗകര്യം ജീവിക്കാൻ പറ്റിയ ഏറ്റവും സൗകര്യ സ്ഥലമാണ് മുയ്യം. മുയ്യത്ത് വന്ന് പഠിച്ചാൽ ഒരു ദിക്കിൽ പോകില്ല. ഈ പച്ചക്കറി കൊണ്ട് സുഖം 3 ലക്ഷം 4 ലക്ഷം വരെ വാങ്ങിയവർ നമ്മുടെ മുയ്യത്തുണ്ട്. ഞാൻ 5 സെറ്റ് ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ട് പൈസ കൃത്യമായിട്ട് വെറുതെ ടൈം പാസിന് എഴുതി വെക്കുന്നതാണ്. എനിക്കിട്ട് ചെറിയൊരു കച്ചവടമുണ്ട്, ടൈം പാസ്സായിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ്. സൃഷ്ടി പോയി ഓൾഡായില്ലേ, പിന്നെ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അതിലെല്ലാം കണക്കും ഇല്ലാതെ ഇവര് പിന്നെ ഞാൻ റേഡിയോയിൽ റിപ്പോർട്ട് എല്ലാ ദിവസവും രാവിലെ കേൾക്കലുണ്ട്. അങ്ങനെ ഞാൻ പേര് കർണാടകം വിളിച്ചു, കർണാടകം വിളിച്ചു വെച്ച് ഇങ്ങനെ എന്താ പരിപാടി ഞാൻ നേരിട്ട് രക്ഷിതാണ്. സുഖമായിട്ട് പോകുന്നു. ആരോഗ്യമുണ്ട്, കല്ലും നടക്കല്ല, വെറും കേസല്ലല്ല ജീവിതം.
2: വന്നപാട് ഒരാളെ എന്നെ ഇവിടെ പരിചയപ്പെട്ടു. അദ്ദേഹം വന്നത് കണ്ണൂരിൽ വാർത്ത സംപ്രേഷണ വേളയിലാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്ന അറിഞ്ഞിട്ട് വന്ന ഒരാളുണ്ട്. ശരിക്കും ഇതിനായിട്ട് ഇറങ്ങി തിരിച്ച വ്യക്തികൾക്ക് മാത്രമേ ഇതിങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂ. ശരിക്കും സമർപ്പിതമായിട്ട് ഇറങ്ങിയവർക്ക് മാത്രം, അല്ലാത്തവർക്ക് ഇത് പകരിക്ക് വെച്ച് നിർത്തേണ്ടി വരും. എന്റെ ഒരു കൃഷി രീതി ഓരോ വർഷവും ഓരോ വിളകള് മാറി മാറി ചെയ്യുക എന്നുള്ളതാണ്. എനിക്കതിന് കൃത്യമായിട്ട് ട്രെയിനിങ് കിട്ടുന്നത് നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രം പന്നിയൂരിൽ നിന്നാണ് എനിക്ക് അതിന്റെ ട്രെയിനിങ് കിട്ടുന്നത്. അവർ ഓരോ വർഷവും അതിനുള്ള ട്രെയിനിങ്ങും അതിനുള്ള തയ്യും വിത്തും എനിക്ക് സൗജന്യമായിട്ട് തരും. അതുകൊണ്ട് ഇവിടുന്ന് ആൾക്കാര് 1000-10000 കൊടുത്ത് വിത്ത് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് വിത്ത് കിട്ടും. അതുപോലെ കിട്ടുന്നതിന്റെ ഒരു ഓഹരി ഞാൻ മറ്റുള്ളവർക്ക് വിത്തം ചുറ്റും കൊടുക്കാറുണ്ട്. ഉള്ളി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാരറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബീറ്റ്റൂട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതുപോലെ മുള്ളങ്കിയും ക്യാരറ്റും അത് ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബാക്കി കൂടെ തൈ അവര് തരാന്ന് പറഞ്ഞിട്ടുണ്ട്, നിലം ഒരുക്കിയിരിക്കുകയാണ്. അതുപോലെ മരച്ചീനി ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും സമയമില്ല. അതുകൊണ്ട് മധുരക്കിഴങ്ങ് മാത്രം ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ വള്ളി വന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺ ദ വേ ആണ്. അതുകൊണ്ടാണ് നിലം ഒരുക്കിയിട്ട് കാത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചില ആൾക്കാർക്ക് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ എവിടെ പോയപ്പോ നമുക്ക് സ്വർഗ്ഗതുല്യമായിരുന്നൊരു ഏരിയ ആയിരുന്നു എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ മുയ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുയ്യം ഒരു സ്വർഗ്ഗ കവാടം തന്നെയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം. ശരിക്കും ഒരു സ്വർഗ്ഗവും നരകവും ഉണ്ടെങ്കിൽ നരകത്തിനങ്ങ് വിട്ടേക്ക്. നമ്മളിതിന്റെ ആവശ്യമില്ലാത്ത കാര്യം നോക്കുന്നത്, നമുക്ക് ആവശ്യം എല്ലാവരും പറയുന്നത് സ്വർഗത്തിനെയാണ്. അപ്പൊ മുയ്യമാണ് യഥാർത്ഥ ഒരു സ്വർഗം. അപ്പൊ അതോടെ നമുക്കിവിടെ നല്ല മനോഹരമായ ഒരു കനാൽ ഒഴുകുന്നുണ്ട്. ഈ കനാലിന്റെ ഒരു വശം നമുക്കതൊരു ക്ലിയർ ആക്കി തന്നു കഴിഞ്ഞാല് ഒരു ഭാഗം നമ്മള് ഗതാഗതത്തിനും മറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, മറ്റൊരു ഭാഗത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതുകൂടി നമുക്കൊന്ന് തട്ടിൽ നമ്മൾ നമ്മുടെ ഗതാഗത യോഗ്യമൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലൊരു ഒരു എന്താ പറയാ, അങ്ങനെ ഒരു വാക്ക് കിട്ടുന്നില്ല, പക്ഷെ അത്രത്തോളം നമുക്ക് ഉപകാരപ്രദമായിട്ട് നമുക്ക് കർഷകർക്കെല്ലാം മറ്റുള്ള ആൾക്കാർക്ക് പുറത്തുള്ള ആൾക്കാർക്ക് വന്നിരുന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേർ നല്ലൊരു വൈബും മൂടൊക്കെ ആയിരിക്കും. രാവിലെയും വൈകുന്നേരം വ്യൂ പോയിന്റ് നല്ലൊരു വൈബും കൂടെ നല്ല വെള്ളത്തിന്റെ കനാലിൽ കൂടെ ഒഴുകി പോകുന്ന വെള്ളത്തിന്റെ താളവും ഓളവും ഒക്കെ കണ്ടിട്ട് അവർക്ക് അങ്ങനെ തിരിച്ചു പോകാനും, മമ്മിഞ്ഞൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വയലിൽ വന്നിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ സാധനങ്ങൾ വാങ്ങിച്ച് അവർക്ക് തിരിച്ചു പോകാനും. ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്. നേരത്തെ ഇവിടെ പ്രാരംഭത്തിൽ പറഞ്ഞു കർഷകരുടെ ഉൽപ്പന്നം തന്നെ അല്ലേ ഇവിടെ ഇവിടെ വിൽക്കുന്നത് എന്നുള്ളത്. കേബേജും കോളിഫ്ലവറും ബ്രോക്കോളിയൊക്കെ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നല്ല വരുമാനം കിട്ടിയതാണ്. ഏതാണ്ട് 10-30,000 രൂപ അടുത്ത് എനിക്ക് വരുമാനം കിട്ടും. ബ്രോക്കോളിക്കാണെങ്കിൽ നല്ല പൈസ ഉണ്ട്. 300 രൂപ വെച്ചിട്ട് കൊടുക്കേണ്ട ബ്രോക്കോളി ഞാൻ അതിനും കുറച്ചിട്ട് 250 രൂപ വെച്ചിട്ടായിരുന്നു ഞാൻ കൊടുത്തത്. പിന്നീട് ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് കെവികെയിൽ വെച്ച് ജയരാം സാറ് ചോദിച്ചപ്പോഴാണ് ഞാൻ 250 കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത് നിന്നെ ഇപ്പം ഞാൻ തല്ലണ്ട ഇത്തരം ആൾക്കാർ മുമ്പിൽ 300 രൂപ ഉള്ള ബ്രോക്കോളിക്കാണ് ഞാൻ 50 രൂപ കുറച്ചിട്ട് കൊടുത്തതെന്ന്. ഞാനത് സൂപ്പർ മാർക്കറ്റ് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് 250 ആണെന്ന്. പക്ഷേ 250 അവർ എടുക്കാനായിരുന്നു അവരുദ്ദേശിച്ചത്. ഞാൻ അവരുടെ വിൽപ്പനയായിരുന്നു ഞാൻ അവരോട് ചോദിച്ചത് നിങ്ങൾ എത്രക്കാണ് വിൽക്കുന്നത് എന്നുള്ളത് ഞാൻ അവർ ചോദിച്ചപ്പോൾ അവര് കരുതിയത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ കൊടുക്കാനാണെങ്കിലും എന്റെ കയ്യിൽ അങ്ങനെ സാധനം ഇല്ലെങ്കിൽ ഒരുപാട് എനിക്ക് ഇവിടുന്ന് തന്നെ ചെലവാകുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ തൈകളൊക്കെ എനിക്ക് അവിടുന്ന് കിട്ടാൻ നല്ല രീതിയിൽ എനിക്ക് വിപണനം ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നെല്ല് ഇവിടുന്ന് തന്നെ എല്ലാ ആൾക്കാരും നെല്ല് ഒട്ടുമിക്ക ആൾക്കാരും നെല്ല് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്രാവശ്യം നെല്ലിന്റെ ഏരിയ ഞാൻ കുറച്ച് കുറച്ചിട്ടായിരുന്നു ചെയ്തത്. എന്നാൽ എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് നെല്ല് കൊയ്ത് വീട്ടിലെത്തി ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്കൊരു 35,000 രൂപയുടെ നെല്ല് അരി കൊടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. കിലോക്ക് 80 രൂപ വെച്ചിട്ട് കുത്തരിയും, അതായത് പാതി തവിട് കളഞ്ഞ കുത്തരിയും, പിന്നെ തറക്കല്ലേരി അങ്ങനെ വെച്ചിട്ട് എനിക്കത് കൊടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ അരിയൊക്കെ പോയത് നേരെ ഇവിടത്തേക്കല്ല, അരി നേരെ എത്തിയത് ഗൾഫിലേക്കായിരുന്നു. അവിടെ അവിടെ എത്തിയതിനു ശേഷം എന്നെ ഇവിടെ വിളിച്ച് പറഞ്ഞു അരിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ കുറച്ച് വലിയ ടീം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവർ നേരെ മില്ലെന്ന് കൊണ്ടുവന്നിട്ട് എനിക്കത് ബാക്കിയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റി.

0: മനസ്സിലായില്ല.
1: രാവിലെ റേഡിയോയിൽ കാണാൻ ഈ ഒരു പരിപാടി ഞാൻ അറിഞ്ഞത്
2: ഇപ്പോ ഒരു 25 സെന്റ് കരഭൂമിയിൽ ഞാൻ തെങ്ങ് വാഴ ചില്ലറ പച്ചക്കറി
1: വാഴയെല്ലാം ഇവിടെ നിന്ന് പീടികയിൽ കൊണ്ടു കൊടുത്ത് ചെറിയ നിസാര വയസ്സ് 52 വയസ്സായി. അതുകൊണ്ട് പറഞ്ഞാല് ഇനി എത്ര കാലം കൃഷി തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നൊന്നും അറിയില്ല. ആരോഗ്യം അനുവദിക്കുന്നത് വരെ ഇത് ചെയ്യണം എന്നാണ് ഉദ്ദേശം.
3: മിഷൻ കൂടി ഇവരെ പഠിപ്പിക്കണം പെൺകർഷകരെ. അവർക്ക് മിഷനറി കൂടി പഠിച്ചാല് ഈ മുയ്യത്തെ കൃഷി ഇതിലും 100 ഇരട്ടി മെച്ചപ്പെടുന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ സ്വർഗത്തില് ഈ കർഷകരോട് കൂടി പണിയെടുക്കാൻ പറ്റിയതും അവരുടെ ഒരാളായിട്ട് അവരോട് നിൽക്കാൻ പറ്റിയതും എൻ്റെ ഒരു മുജന്മ സുഹൃതം. ഞാനൊരു കർഷകയാണ്, നെൽ കർഷക, നെല്ല് പച്ചക്കറി എല്ലാം ചെയ്യും. ഇവരെ ഈ കൃഷി രീതി എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്.
4: നമ്മള് കർഷകരെ, കാർഷിക വൃത്തിയെ പുറന്തള്ളുന്നതിന് സമൂഹം നമുക്ക് മുമ്പിലുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വേറിട്ടുള്ള പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചു. എൻ്റെ വീട് നമുക്ക് കൃഷിയൊന്നും ഉണ്ടായില്ല, പക്ഷെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് കുറെ നെല്ലും പൂനയും എല്ലാം ഉള്ളിടത്തേക്കാണ്. അവിടുന്നാണ് നാട്ടി നടാനും നെല്ലും ഊരാനും തൂറ്റാനും മില്ലിലേക്ക് തലയിൽ വെച്ചിട്ട് നെല്ല് കൊണ്ടുപോകാനും ഇന്നത്തെ മാതിരി ഓട്ടോ റിക്ഷ ഉണ്ടായില്ല. പക്ഷെ കാർഷിക മേഖലയിലേക്ക്, ഈ കർഷക കുടുംബത്തിലേക്ക് കടന്നു വന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാർഷിക മേഖലയെ പഠിക്കാനും കാണാനും അറിയാനും സാധിച്ചത്. മുയ്യത്തേക്ക് കടന്നു വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. കാരണം നിങ്ങളുടെ ഈ കൂട്ടായ്മയും കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പാടശേഖര സമിതി പോലുള്ളവരുടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വീണ്ടും നെല്ലിലേക്കും കൃഷിയിലേക്കും പോകാനുള്ള ഒരു ത്വര ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. ഏട്ടനൊരു കർഷകനാണ്. ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഏട്ടൻ, ഭർത്താവ് മാഷാണ്. ഭയങ്കര താല്പര്യമാണ് കാർഷിക മേഖലയോട്. അപ്പോൾ ഈ വിഷുവായെന്ന് എല്ലാം ഭക്ഷണമെല്ലാം കഴിച്ച് ഒരു വെറുതെ നിൽക്കണമെന്ന് തോന്നുമ്പോൾ ഉത്സവം കാണാൻ പോകേണ്ട തിരക്കുണ്ടാവും ചെറുവന്നമ്പലത്തിലേക്ക്. അന്നായിരിക്കും കുമ്പളങ്ങ പറിക്കുന്നുണ്ടാവുക. ഈ കുമ്പളങ്ങ തലപ്പുറ വെച്ച് കുറച്ച് ദൂരെയാണ് കൃഷി. നമുക്ക് തന്നെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് കൃഷി കുമ്പളങ്ങ പറിച്ചു കൊണ്ടുവരുമ്പോൾ ഇതിനി വേണ്ട, കാരണം ഇത് പറിച്ചു വീട്ടിൽ കൊണ്ടുവന്ന വിപണനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. വേണ്ടുന്നാക്കെല്ലാം 4 പങ്കന്മാരുണ്ട്, പങ്കന്മാരുടെ വീട്ടിലേക്കെല്ലാം ഇത് കൊണ്ടുപോയി. അതും കഴിഞ്ഞ് ബാക്കി ഉണ്ടാവും. അവസാനം ഇത് നശിച്ചു പോകുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വിപണനത്തിന് ഒരു പ്രയാസവും നിങ്ങൾക്ക്. ഇപ്പം മുയ്യത്തായതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം നിങ്ങൾ ചെയ്യുന്ന കൃഷി നിങ്ങൾക്ക് വിപണനം നടത്താനല്ലോ ഒരു നല്ല ഇടപാടായിട്ട്, അല്ലെങ്കിൽ ഒരു പെരുമയായിട്ട് നമുക്ക് ഈ മുയ്യം പ്രദേശത്തെ മാറ്റണം. ഈ പെരുമ നമുക്ക് എല്ലായിടങ്ങളിലേക്കും എത്തിക്കാനുള്ള പ്രവർത്തനം നമുക്ക് കൂട്ടായ്മയോടുകൂടി ഏറ്റെടുക്കാം.
5: സ്റ്റാഫ് കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനം അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.

നമ്മുടെ കർഷകർ കൃഷിക്കായി പലതരം കമ്പോസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ്. കേരളത്തിലെ ചകിരി വ്യവസായ കേന്ദ്രങ്ങളിൽ അടിഞ്ഞുകൂടുന്ന ചകിരിച്ചോറ് പരിസ്ഥിതിക്ക് തന്നെ പ്രയാസങ്ങൾ ഉളവാക്കുന്നു. എന്നാൽ ഈ അവശിഷ്ടത്തെ നല്ല കമ്പോസ്റ്റ് വളമാക്കാമെന്ന് അധികം ആരും ഓർക്കാറില്ല. ഒരു ടൺ ചകിരിച്ചോറ് കമ്പോസ്റ്റാക്കാൻ 2 കിലോഗ്രാം പ്ലൂറോട്ടസും 5 കിലോഗ്രാം യൂറിയയും ആവശ്യമാണ്. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന, വെള്ളം കെട്ടിനിൽക്കാത്ത തുറസായ സ്ഥലത്ത് തറയിൽ 5 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലുമായി 10 സെന്റിമീറ്റർ ഖനത്തിൽ ചകിരിച്ചോറ് നിരത്തണം. ഇതിനു മുകളിൽ 1 കിലോഗ്രാം യൂറിയ വിതറുക. വീണ്ടും 100 കിലോഗ്രാം ചകിരിച്ചോറ് വിതരണം. അതിനും മുകളിലായി 300 ഗ്രാം പ്ലൂറോട്ടസ് വിതറുക. ഇങ്ങനെ വീണ്ടും ക്രമമായി യൂറിയ, ചകിരിച്ചോറ്, പ്ലൂറോട്ടസ് എന്നീ രീതിയിൽ 10 അടുക്ക് ചകിരിച്ചോറ് നിരത്തണം. ഈർപ്പം നിലനിർത്താൻ ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കണം. ഈർപ്പാംശം നിലനിർത്താൻ ചണച്ചാക്കോ വാഴയിലയോ തെങ്ങോലയോ കൊണ്ട് പുതയിടണം. 30 മുതൽ 40 ദിവസം കൊണ്ട് കമ്പോസ്റ്റ് റെഡിയാവും. 1 ടൺ ചകിരിച്ചോറിൽ നിന്ന് 600 കിലോഗ്രാം കമ്പോസ്റ്റ് ലഭിക്കുന്നു. സംസ്കരിച്ചെടുത്ത ചകിരിച്ചോറിൽ 1.26% നൈട്രജൻ, 0.06% ഫോസ്ഫറസ്, 1.2% പൊട്ടാഷ് എന്നിവ അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഈർപ്പം നിലനിർത്തുന്നതിനും മണ്ണിളക്കം കൂട്ടുന്നതിനും വേരുകളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നതിനും ഉൽപ്പാദനം കൂട്ടുന്നതിനും ഈ കമ്പോസ്റ്റിന് കഴിയും. പൊതുവെ നമ്മുടെ നാട്ടിൽ കേൾക്കാത്ത ഒരുതരം കമ്പോസ്റ്റാണ് വാരാണസി കമ്പോസ്റ്റ്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ജൈവ അളവിൽ നിർമ്മിക്കുന്ന ഒരു രീതിയാണിത്. മറ്റ് ജൈവവളങ്ങളെ അപേക്ഷിച്ച് മികച്ച രീതിയിലുള്ള സൂക്ഷ്മാണുക്കളും സൂക്ഷ്മമൂലകങ്ങളും ചെടികൾക്ക് ഇതിലൂടെ ലഭ്യമാകും. ഈ വളം ഉപയോഗിക്കുമ്പോൾ ചെടികൾക്ക് നല്ല രീതിയിലുള്ള വളർച്ചയും വേരോട്ടത്തിനും ഈർപ്പം മണ്ണിൽ നിലനിർത്തുന്നതിനും സഹായിക്കും. വാരാണസി കമ്പോസ്റ്റ് നിർമ്മിക്കുന്നതിന് പ്രധാനമായും ഉപയോഗിക്കുന്നത് ചകിരിച്ചോറാണ്. 2/3 ചകിരിച്ചോറും 1/2 മറ്റ് ജൈവവസ്തുക്കളുമാണ്. 4 ടൺ കമ്പോസ്റ്റ് നിർമ്മിക്കാൻ 3 ടൺ ചകിരിച്ചോറ്, 250 കിലോ കാപ്പിത്തൊണ്ട്, 200 കിലോ വീതം കോഴിവളം, പച്ചച്ചാണകം, മറ്റ് ജൈവവസ്തുക്കൾ എന്നിവയും 100 കിലോ വീതം റോക്ക് ഫോസ്ഫേറ്റും അറക്കപ്പൊടിയും 1 പോളിത്തീൻ ഷീറ്റും 8 മുതൽ 10 കിലോ വരെ വാരാണസി കമ്പോസ്റ്ററും 45 മീറ്റർ നീളമുള്ള കയറും ആവശ്യത്തിന് വെള്ളവും വേണം. 180 സെന്റിമീറ്റർ വീതിയിലും

0: എട്ട് മീറ്റർ നീളത്തിലും തറനിരത്തി നാലതിരുകളിലും അരയടി ഉയരത്തിൽ വരമ്പ് നിർമ്മിക്കുക. അതിനുശേഷം നീളത്തിൽ ഒരു കയറും കുറുകെ ആറു കയറും ഇടുക. ഇതിനു മുകളിൽ 18 മീറ്റർ നീളമുള്ള പോളിത്തീൻ ഷീറ്റിന്റെ പകുതി നീളത്തിൽ വിരിക്കണം. അതിനുശേഷം അടുക്കുകളായി യഥാക്രമം ചകിരിച്ചോറ്, ചാണക സ്ലറി, കമ്പോസ്റ്റർ, മറ്റ് ജൈവവസ്തുക്കൾ എന്നിവ സ്ഥാപിക്കണം. ഓരോ അടുക്കുകളും ചവിട്ടി ഉറപ്പിച്ച് ബലപ്പെടുത്തുക. ഇത്തരത്തിൽ കൂനകൾ നിർമ്മിക്കുമ്പോൾ ഒരു യൂണിറ്റിന് ചകിരിച്ചോറ് 4 അടുക്കും മറ്റ് ജൈവവസ്തുക്കൾ 3 അടുക്കും ഉണ്ടായിരിക്കണം. അങ്ങനെ അടുക്കുകൾ രൂപപ്പെടുത്തിയതിന് ശേഷം ഒരു യൂണിറ്റിന്റെ അടിഭാഗത്ത് 1.8 സെന്റിമീറ്ററും മുകൾ ഭാഗത്ത് 1 മീറ്ററും വീതിയുണ്ടായിരിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ അടുക്കുകളിലും ആവശ്യമായ ജലാംശമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നീട് പോളിത്തീൻ ഷീറ്റിന്റെ ബാക്കി ഭാഗം ഉപയോഗിച്ച് ബെഡ് മൂടി കയറുപയോഗിച്ച് കെട്ടി സൂക്ഷിക്കണം. കമ്പോസ്റ്റ് പൂർണ്ണമായും രൂപപ്പെടുന്നതിന് 3-4 മാസം വേണ്ടിവരും. 30 ദിവസം ഇടവിട്ട് 2 പ്രാവശ്യം ബെഡിളക്കി ആവശ്യമെങ്കിൽ നനവ് നൽകി ഷീറ്റിട്ട് കെട്ടി സൂക്ഷിക്കണം. 2 പ്രാവശ്യം ഇളക്കി നനവ് ലഭ്യമാക്കുമ്പോൾ പോളിത്തീൻ ഷീറ്റിന് ക്ഷതം സംഭവിക്കാതെ ശ്രദ്ധിക്കണം. പൂർണ്ണമായി കമ്പോസ്റ്റിന്റെ ജൈവപ്രവർത്തനം പൂർത്തിയായാൽ തവിട്ട് നിറത്തിലുള്ളതും പുതുമണ്ണിന്റെ മണവുമുള്ള വാരണാസി കമ്പോസ്റ്റ് നമുക്ക് ലഭിക്കും. തെങ്ങോല കമ്പോസ്റ്റും ഒരു നല്ല ജൈവവളമാണ്. നാളികേരോൽപാദനം നാൾക്കുനാൾ കുറഞ്ഞു വരികയാണെങ്കിലും മാസത്തിൽ ഒരോല എന്ന് പ്രകൃതി നിയമം കേരളത്തിലെ എല്ലാ തെങ്ങുകളിലും തെറ്റില്ലാതെ പാലിക്കപ്പെടുന്നുണ്ട്. ഒരോലയുടെ ഏകദേശം ഭാരം 5 കിലോഗ്രാം ആണ്. അങ്ങനെ കണക്കാക്കിയാൽ വർഷം 60 കിലോഗ്രാം ആവും ഒരു തെങ്ങിൽ നിന്ന് കിട്ടുന്ന ഓലയുടെ ഭാരം. ഇതിനു പുറമെയാണ് കൊതുമ്പും കുലച്ചിലുമെല്ലാം. ഒന്ന് ശ്രമിച്ചാൽ തെങ്ങിനും ഇടവിളകൾക്കുമുള്ള ജൈവവളം തെങ്ങിൽ നിന്നും തന്നെ കിട്ടുമെന്ന് ചുരുക്ക. ഉൽപാദന വർധനവിന് ഏത് വിളയ്ക്കും അത്യാവശ്യമായ മൂലകമാണ് പൊട്ടാസ്യം. ഏറ്റവും കൂടുതൽ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള ജൈവവളമാണ് തെങ്ങോല കമ്പോസ്റ്റ്. തെങ്ങോല കമ്പോസ്റ്റാക്കുക എന്നത് ശ്രമകരമായ പണിയൊന്നുമല്ല. നമ്മുടെ പറമ്പിലുള്ള ഏറ്റവും തണലുള്ള സ്ഥലത്ത് ഇതിനായി കുഴിയുണ്ടാക്കാം. നീളവും വീതിയും സൗകര്യമനുസരിച്ചാകാം. ആഴം 1 മീറ്ററിൽ കൂടരുത്. കുഴിയുടെ അരികുകൾ അടിച്ചുറപ്പിക്കണം. ഉണങ്ങിയ ഓലമടലാണ് ഏറ്റവും അടിയിൽ നിരത്തേണ്ടത്. 1.5 അടി കനത്തിൽ നിരത്തിയ ഓലകൾക്ക് മുകളിൽ വാഴത്തടയോ ശീമക്കുന്നയോ കളകളോ ഒരടുക്ക് ചേർക്കാം. ഇതിനു മുകളിലായി മേൽമണ്ണ് തൂകിക്കൊടുക്കണം. മേമ്പൊടിക്ക് ചാണകവുമാകാം. കുഴി നിറയുന്നതുവരെ ഇതേ രീതി തുടരണം. ദിവസവും നേരിയ നന അത്യാവശ്യം. പുളിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ച് നനയ്ക്കുന്നത് നല്ലതാണ്. ചാണകമില്ലെന്ന് കരുതി കമ്പോസ്റ്റിൽ നിന്ന് പിന്മാറേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ തയ്യാറാക്കാവുന്ന EM ലായനി കൊണ്ട് പ്രശ്നം പരിഹരിക്കാം. ലാക്ടിക് ആസിഡ് ബാക്ടീരിയ, ഈസ്റ്റ്, ഫോട്ടോട്രോപിക് ബാക്ടീരിയ തുടങ്ങി ധാരാളം ഉപകാരികളായ സൂക്ഷ്മാണുക്കളുടെ കൂട്ടുകക്ഷിയാണ് EM. ഇത് തയ്യാറാക്കാനായി 300 ഗ്രാം വീതം മത്തൻ, പപ്പായ, മൈസൂർ പഴം എന്നിവ നന്നായി അരച്ച് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. ഇതിൽ 100 ഗ്രാം വൻപയർ മുളപ്പിച്ച് അരച്ച് ചേർക്കണം. ഇനി 1 കോഴിമുട്ട കൂടി അടിച്ചു ചേർക്കണം. 1.5 മാസം അടച്ചു സൂക്ഷിച്ച് തയ്യാറാക്കുന്ന EM ലായനി 30 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 4-5 ദിവസത്തിലൊരിക്കൽ കമ്പോസ്റ്റ് നനച്ചു കൊടുക്കണം. കമ്പോസ്റ്റിംഗ് പ്രക്രിയ ത്വരിതപ്പെടുത്താൻ EM ലായനിക്ക് പ്രത്യേക കഴിവുണ്ട്. കുഴി നിറഞ്ഞാൽ മേൽമണ്ണിട്ട് മൂടണം. മഴവെള്ളവും വെയിലും നേരിട്ട് പതിക്കാതിരിക്കാൻ പന്തലിടുന്നത് ഉചിതം. കുഴിയുടെ 4 ഭാഗത്തും മൺതിട്ടയൊരുക്കിയാൽ മഴവെള്ളം കുത്തിയൊലിച്ച് കുഴിയിൽ പതിക്കില്ല. ഇങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ 4 മാസം കൊണ്ട് തെങ്ങോല കമ്പോസ്റ്റ് തയ്യാറാക്കും. 2 കുഴികൾ എടുക്കുകയാണെങ്കിൽ ഒന്ന് കമ്പോസ്റ്റിന് വഴിമാറുമ്പോൾ അടുത്തതിൽ പ്രക്രിയ തുടരാം. നേരത്തെ പറഞ്ഞതുപോലെ കമ്പോസ്റ്റിന് കാലതാമസമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ മണ്ണിരയുടെ സഹായം തേടാം. ടാങ്കോ കുഴിയോ എടുത്ത് 3/4 ഭാഗം ഓലയും ജൈവവസ്തുക്കളും അതിൽ നിറക്കണം. നനച്ചു വെച്ചാൽ 1 മാസത്തിനകം ഓല അഴുകിത്തുടങ്ങും. ഇനി മണ്ണിരയുടെ ഊഴമാണ്. ആഫ്രിക്കൻ ഇനത്തിൽപ്പെട്ട മണ്ണിരയായ യൂട്രലസ് യുജീനിയയാണ് തെങ്ങോല കമ്പോസ്റ്റാക്കാൻ ഉത്തമം. ഈർക്കിൽ വരെ പൊടിക്കാൻ യൂട്രലസിന് കഴിയും. കർഷകരുടെ അനുഭവങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
3: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
2: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
3: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: ഫോൺ 7999447-6836,
3: 9447-371-836,
2: 8078-502-836.
0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497-697-664.
5: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. 31st ദക്ഷിണമേഖലാ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് മഹാബലിപുരത്ത് ചേർന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. മുല്ലപ്പെരിയാർ വിഷയം യോഗത്തിൽ ഉന്നയിച്ച് മുഖ്യമന്ത്രി VD സതീശൻ മിഷൻ സമുദ്രയ്ക്കായി പ്രാദേശിക പിന്തുണയും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഇന്ത്യ സിംഗപ്പൂർ 4th മന്ത്രിതല വട്ടമേശ സമ്മേളനം സിംഗപ്പൂരിൽ ചേർന്നു. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതികൾ പരിശോധിക്കുന്നതിന് 5-അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ച സുപ്രീംകോടതി. ബംഗ്ലാദേശിന്റെ 23rd പ്രസിഡന്റായി BNP നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം അലങ്കീറിനെ തെരഞ്ഞെടുത്തു. FIH ഹോക്കി ലോകകപ്പ് വനിതാ വിഭാഗത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. 31st ദക്ഷിണമേഖലാ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ചേർന്നു. യോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാർ, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി, അൻഡമാൻ ലഫ്റ്റനന്റ് ഗവർണർമാർ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യം, അടിസ്ഥാന സൌകര്യ വികസനം, പരിസ്ഥിതി സംരക്ഷണം, പ്രാദേശിക സുരക്ഷ എന്നിവയിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമിടയിൽ അഭിപ്രായം പങ്കുവയ്ക്കാൻ മേഖലാ കൌൺസിൽ വേദി ഒരുക്കുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ അഭിപ്രായപ്പെട്ടു. മുല്ലപ്പെരിയാർ വിഷയം ഉൾപ്പെടെ അദ്ദേഹം സോണൽ കൌൺസിലിൽ ഉന്നയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
6: മുല്ലപ്പെരിയാറിൽ നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും തമിഴ്നാടിന് നൽകാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ സതേൺ സോണൽ കൌൺസിൽ യോഗത്തിൽ വ്യക്തമാക്കി. അണക്കെട്ടിന്റെ ചിലവ് പൂർണ്ണമായും കേരളം വഹിക്കുമെന്നും അണക്കെട്ടിന്റെ സ്ഥാനവും രൂപരേഖയും തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. മിഷൻ സമുദ്രയ്ക്കായി പ്രാദേശിക പിന്തുണയും അദ്ദേഹം യോഗത്തിൽ അഭ്യർത്ഥിച്ചു. പാർലമെന്റ് അടുത്തിടെ പാസാക്കിയ ഖനി ധാതു ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന ആവശ്യവും ശ്രീ VD സതീശൻ മുന്നോട്ട് വച്ചു. പാർലമെന്റ് അംഗങ്ങളുടെ നിലവിലെ എണ്ണം വർദ്ധിപ്പിക്കാതെ തന്നെ വനിതകൾക്ക് 3-ൽ 1 സംവരണം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: ഇന്ത്യ സിംഗപ്പൂർ 4th മന്ത്രിതല വട്ടമേശ സമ്മേളനം സിംഗപ്പൂരിൽ നടന്നു. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, സെമി കണ്ടക്ടർ വിതരണ ശൃംഖല, സൈബർ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ നടന്നു. ഇന്ത്യ ജപ്പാൻ ബന്ധം

0: ജനാധിപത്യ മൂല്യങ്ങൾ, പരസ്പര ബഹുമാനം, നാഗരികത എന്നിവയിൽ വേരൂന്നിയതാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യ ജപ്പാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്തോ പസഫിക് മേഖലയ്ക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സുരക്ഷയ്ക്കും ഇന്ത്യ ജപ്പാൻ സൌഹൃദം ശക്തി പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: ഹമാരി മെരിടൈം ലൈഫ് ലൈൻസ് ബഢ്തി ഹുയി വൾനറബിലിറ്റീസ് കാ സാമന കർ റഹി ഹൈ. ഇന്ത്യൻ ഓഷൻ ഓർ പബ്ലിക് ഓഷൻ കി സുരക്ഷ ആപസ് മേ ഗഹരേ റൂപ് സേ ജുഡി ഹുയി ഹൈ. ഇസ്ലിയേ ഇന്ത്യ കെ മഹാസാഗർ വിജൻ യാനി മ്യൂച്വൽ ആൻഡ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ആൾ ഇൻ ദ റീജൻ ഓർ ജാപ്പാൻ കെ ഫ്രീ ആൻഡ് ഓപ്പൺ ഇൻഡോ പസഫിക് ഇനിഷ്യേറ്റീവ്സ് കെ ബീച്ച് ക്ലോസ് അലൈൻമെന്റ് ആജ് പഹലേ സേ ബി കഹീ ജ്യാദാ ജറൂരി ഹൈ.
0: ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രതിരോധ സഹകരണം ആഴത്തിലാക്കാനും യോഗത്തിൽ ധാരണയായി. ശ്രീ രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമിയും സംയുക്തമായാണ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചത്. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതികൾ പരിശോധിക്കുന്നതിന് അഞ്ചംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. ഉന്നതതല അന്വേഷണ സമിതിക്ക് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആർ സുഭാഷ് റെഡ്ഡി നേതൃത്വം നൽകും. വനിതകളായ പ്രതിഷേധക്കാർക്ക് നേരെ അതിക്രമം ഉണ്ടായോ എന്ന് പ്രത്യേകം പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. വന്ദേമാതരത്തിന്റെ ആദ്യ രണ്ട് ഭാഗങ്ങൾ മാത്രം ആലപിക്കാനുള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തെ വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഈ തീരുമാനം പാർലമെന്റ് പാസാക്കിയ നിയമത്തോടുള്ള വെല്ലുവിളിയാണെന്നും രാജ്യവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ 11 മുതൽ 13 വരെയുള്ള സ്റ്റേറ്റ് സിവിൽ സർവീസ് പരീക്ഷകളിലൂടെയും ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയിലൂടെയും നടത്തിയ നിയമനങ്ങൾ റദ്ദാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സ്റ്റേ ചെയ്ത് ഝാർഖണ്ഡ് ഹൈക്കോടതി. പരീക്ഷയിൽ വിജയിച്ച ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജികളിലാണ് കോടതി നിർദ്ദേശം. നിയമിതരായ ജീവനക്കാരെ സ്വാഭാവിക നീതി നിഷേധിച്ചുകൊണ്ട് പിരിച്ചുവിടാൻ സാധിക്കില്ലെന്നും ഇവരെ വീണ്ടും സർവീസിൽ പ്രവേശിപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി. 342 പേരാണ് ഇതിനകം സർവീസിൽ പ്രവേശിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണക്കാലത്ത് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകി വരുന്ന അലവൻസ് ഇരട്ടിയാക്കി സംസ്ഥാന സർക്കാർ. 500 രൂപയിൽ നിന്ന് 1000 രൂപയാക്കിയാണ് അലവൻസ് വർദ്ധിപ്പിച്ചത്. 72nd നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. 12nd ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം നാളെ പൂനെയിൽ നടക്കും. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. ആധാർ ആപ്ലിക്കേഷൻ ഡൌൺലോഡുകളുടെ എണ്ണം 5 കോടി പിന്നിട്ടതായി കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് ആധാർ വിവരങ്ങൾ പുതുക്കാൻ സഹായിക്കുന്ന ഈ ആപ്പ് വഴി 75 ലക്ഷത്തിലധികം പേർ മൊബൈൽ നമ്പറും മേൽവിലാസവും ഇമെയിൽ വിലാസവും ഇതിനകം പുതുക്കിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ഇവിടെ ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടുന്നു. മത്സരം 1 മണിക്കൂർ പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഗോളൊന്നും നേടിയിട്ടില്ല. ഇന്നത്തെ മത്സരത്തിൽ വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. ബംഗ്ലാദേശിന്റെ 23rd പ്രസിഡന്റായി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം അലംഗീറിനെ തെരഞ്ഞെടുത്തു. പാർലമെന്റിൽ ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 255 വോട്ടുകൾ നേടിയാണ് പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥി ഒലി അഹമ്മദിനെ അദ്ദേഹം പരാജയപ്പെടുത്തിയത്. മുൻ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാഫുദ്ദീൻ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ്. 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് ബംഗ്ലാദേശിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പാക് അധീന കശ്മീരിലെ ജനകീയ പ്രക്ഷോഭങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിക്കുന്നതായി റിപ്പോർട്ട്. പ്രതിഷേധങ്ങൾ സുധനോട്ടി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും മുസാഫറാബാദിലേക്ക് ലോങ് മാർച്ച് നടത്തുമെന്നും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. പ്രതിഷേധം റാവലക്കോട്ടിൽ മാത്രമാണെന്നായിരുന്നു പാകിസ്ഥാന്റെ വാദം. പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിച്ച് ഭരണകൂടം കടുത്ത രീതിയിൽ അടിച്ചമർത്തുന്നതായാണ് ഇന്ത്യയുടെ നിലപാട്. നിയമവിരുദ്ധമായ കണ്ടന്റുകൾ 3 മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്ന കേന്ദ്ര

സർക്കാരിന്റെ നിർദ്ദേശം പാലിക്കുന്നതിനായി മെറ്റ കണ്ടന്റ് ബ്ലോക്കിംഗ് ഓട്ടോമേറ്റ് ചെയ്തെന്നും ഡൽഹി വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ വ്യാപകമായി കണ്ടന്റുകൾ ബ്ലോക്ക് ചെയ്തെന്നുമുള്ള ലേഖനം തള്ളി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. നിയമവിരുദ്ധ കണ്ടന്റുകൾ നീക്കം ചെയ്യാനുള്ള സമയപരിധി 36 മണിക്കൂറിൽ നിന്ന് 3 മണിക്കൂറാക്കി കുറയ്ക്കാനുള്ള തീരുമാനം ഈ വർഷം ഫെബ്രുവരിയിലാണ് വരുത്തിയതെന്ന് വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. കൊളംബോയിൽ ഭൂകമ്പത്തെ തുടർന്ന് 30 ദിവസത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഈ മാസം 10 ശക്തമായ ഭൂകമ്പത്തിൽ 300 പേർ മരിക്കുകയും 4,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം, ഉപഭോക്തൃ സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്ന പരിശോധനാ സംവിധാനം ഒരുക്കുന്നതിനായി നാഷണൽ ടെസ്റ്റ് ഹൌസ് കേഡർ പുനഃസംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉപഭോക്തൃകാര്യ വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച നടത്തി. പരിശോധനയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ, ആധുനികവൽക്കരണം, സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവ ചർച്ചയായി. അതിർത്തി പരിപാലനം സംബന്ധിച്ച 14 ഇന്ത്യ നേപ്പാൾ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ആരംഭിച്ചു. അതിർത്തി സുരക്ഷയും അടിസ്ഥാന സൌകര്യങ്ങളും ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകളാണ് 2 യോഗത്തിൽ നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 31 ദക്ഷിണ മേഖലാ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് മഹാബലിപുരത്ത് ചേർന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. മുല്ലപ്പെരിയാർ വിഷയം യോഗത്തിൽ ഉന്നയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മിഷൻ സമുദ്രയ്ക്കായി പ്രാദേശിക പിന്തുണയും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഇന്ത്യ സിംഗപ്പൂർ 4 മന്ത്രിതല വട്ടമേശ സമ്മേളനം സിംഗപ്പൂരിൽ ചേർന്നു. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതികൾ പരിശോധിക്കുന്നതിന് 5 അന്വേഷണ സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. ബംഗ്ലാദേശിന്റെ 23 പ്രസിഡന്റായി BNP നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം അലങ്കീറിനെ തെരഞ്ഞെടുത്തു. FIH ഹോക്കി ലോകകപ്പ് വനിതാ വിഭാഗത്തിൽ ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
2: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
3: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
4: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
5: വളയം

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ വളയത്തിന്റെ നേരമാണ്. വളയത്തിൽ നമ്മോടൊപ്പം ഒരു അതിഥി ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തു.
1: എന്റെ പേര് ചന്ദ്രൻ, താമസം മാലൂര്, കുരുമ്പോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
0: എത്ര വർഷമായി ഒരു ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു വന്നിട്ട്?
1: ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് ഒരു 41 വർഷമായി.
0: 41 വർഷം എന്ന് പറഞ്ഞ ഒരു ചില്ലറ കാര്യമല്ല.
1: ഇപ്പോ 62 വയസ്സായി. പിന്നെ ജീപ്പ് ഒക്കെ കൈ, അങ്ങനെയാണ് ഡ്രൈവറായി.
0: പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നല്ലേ, ഒരു ഡ്രൈവിംഗ് പഠിക്കാനുള്ള അവസരമൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലം. അപ്പൊ ചിലവരിങ്ങനെ വണ്ടി പാർക്കിംഗ് ഏരിയയിലേക്ക് വണ്ടി കഴുകി, അപ്പൊ അവര് പറയും ചിലപ്പോ ഒന്ന് വണ്ടി അങ്ങോട്ടൊക്കെ നീക്കി വെക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ആദ്യമായിട്ട് വണ്ടി കിട്ടും, അപ്പൊ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി, അങ്ങനെയായിരിക്കും ആ ഒരു വണ്ടിയായിട്ട് പരിചയം വരുന്നത് അല്ലേ?
1: അതെ. അത് നമ്മള് ജീപ്പില് കൈ കുറേക്കാല് പോയാല് ഒരു ദിവസം ശേഷം ചേർക്ക് പിടിക്കാൻ തരും ആശാൻ. അത് തന്ന് കിട്ടിയാ തന്ന് കിട്ടി, അങ്ങനെ തരും. ഡ്രൈവിങ്ങിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റൂല, അങ്ങ് ദൂരോട്ട് ഇരിക്കണം. അങ്ങനെ ജീപ്പ് പോയി, പിന്നെ ബേനക്കേരി അങ്ങനെ ലോറി കയറി അങ്ങനെയാണ് ബസ് കയറിയാൽ എന്ന് വെച്ചാൽ അന്ന് കഴിയുന്ന ആളോ ക്ലീനർ പോലും ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കാൻ പാടില്ല. അന്ന് ഡ്രൈവർ മാത്രം, അവര് തുടക്ക ക്ലീൻ ചെയ്യുന്നവരെ കുറച്ച് അകലം പാലിച്ചിട്ടായിരിക്കണം. കഴിയുന്നാലും ക്ലീനറായാലും അകലം പാലിച്ചിട്ട് മാത്രമേ പിന്നെ ഡ്രൈവിംഗ് സീറ്റിലോട്ട് പോകാൻ പാടുള്ളൂ. പിന്നീട് വെച്ചാൽ നമ്മക്ക് ഡ്രൈവർമാർ അന്നത്തെ തീരുമാനിച്ചാൽ ഒരു തോർത്തുണ്ടാവും, അതെടുത്ത് ചുമലിട്ട് അവിടെ ഇറങ്ങിപ്പോവും. രാവിലെ വന്ന ചുമല് തോർത്ത് വിട്ട് വന്ന് സീറ്റിൻ്റെ അടുത്ത് വെച്ച് ഷാർട്ടാക്കി വിടുക. അത് അന്നേ ബസ്സിലെ ഡ്രൈവർമാർക്കില്ലോ. പിന്നെ എല്ലാം ക്ലിയർമാർ നിയന്ത്രിക്കും, ബസ്സൊക്കെ എല്ലാം ക്ലീൻ ചെയ്യും, ബാക്കി ടയറും കാര്യവും എല്ലാം ക്ലിയർ തന്നെ. ഡ്രൈവർമാർക്ക് അങ്ങനെ എല്ലാം സഹായിക്കും, ബൈക്ക് നല്ല പഞ്ചറായ സഹായിക്കും. പിന്നീട് വെച്ചാൽ അന്നേത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു ബസ്സിൽ ഒരു ദിവസം 4 തവണ പഞ്ചറായിട്ടുണ്ട്. ഒരു ദിവസം ഇന്നാകില്ലല്ലോ, ഒരു ദിവസം 4 ടൈമിന് പഞ്ചറായിട്ട് നമ്മളത് ട്രിപ്പ് മിസ്സാണ്ട് ഓടിയിട്ടുണ്ട്.
0: ഏത് റൂട്ടിലായിരുന്നു വാഹനം ഓടിക്കൊണ്ടിരുന്നത്?
1: മാലൂര് തലശ്ശേരി പേരാവൂർ, തലശ്ശേരി മാലൂര് കൂത്തുപറമ്പ്, തലശ്ശേരി കൂത്തുപറമ്പ് മാലൂര് പേരാവൂർ.
0: നിറയെ ആൾക്കാരും കൊണ്ടായിരിക്കും യാത്ര.
1: നിറയെ ആൾക്കാർ എന്ന് വെച്ചാൽ നമ്മളെ സ്കൂൾ കുട്ടികളുടെ ടൈമിലാണ്,

0: നമ്മളെ ടൈം ആളെ ഒഴിവാക്കി പോകുന്ന സമയമാണ്. ആളുകളെ ഇങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി പോവാ.
1: അത്രയും ആൾക്കാരായിരിക്കും,
0: ആൾക്കാർ വേഗം കോണി വരെ ആളാണ്, അത്രയും ആൾക്കാരാണ്. അന്നും ഡോറൊന്നും ഇല്ലല്ലോ, അപ്പൊ ഡോറിന് നേരെ ഒരുപടി ആള് ഇങ്ങനെ വന്ന്.
1: അപ്പൊ ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിലേക്ക് കടന്നു വന്നിട്ട് ഒരുപാട് വർഷമായി. അപ്പൊ ഇത്രയും വർഷക്കാലത്തിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ?
0: അങ്ങനെ ബസ്സിൽ ഇതുവരെ ഈ വർഷങ്ങളായിട്ടൊരു ആക്സിഡന്റ് ഒന്നും ആയില്ല. ഈ വർഷങ്ങളായിട്ടും ചെറിയ വണ്ടി പോകുമ്പോൾ വരുമ്പോൾ ആൾക്കാർ ചപ്പ് വന്ന് വീണതോ ബസ്സിന്ന്, പിന്നെ നടന്നു പോകുന്ന ഞങ്ങൾക്ക് തട്ടിയെന്ന് പറഞ്ഞത്, പിന്നെ തട്ടാതെ തട്ടിയെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കന്ന് ബസ്സുകാരോട് കാശ് പോകും. അത് ആ ബസ് മേഖല ട്രിപ്പ് മിസ് ആകുന്നതിന് മുതലാളിമാർ പൈസ കൊടുത്ത് അന്നാ സോൾവ് ചെയ്യും. അതൊരു ജനങ്ങൾക്ക് അതൊരു ശീലമായതുകൊണ്ട് അത് ജനങ്ങൾ കൈവിടാതെ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ രണ്ട് മൂന്ന് അനുഭവങ്ങൾ എനിക്കുണ്ട്.
1: അപ്പൊ ഈ ബസ്സിലേക്ക് വരുന്നതിന് മുന്നേ ലോറിയാണ് ഓടിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഈ ലോറിയിലേക്ക് പോകുമ്പോ ഏതൊക്കെ ലോഡുകളുമായിട്ടാണ് സാധാരണ സഞ്ചരിക്കാറ്?
0: ആദ്യം ഞാൻ പോയത് സ്റ്റേറ്റിലെ ലോറിയിലാണ്, സ്റ്റേറ്റിലേക്ക് പോകുന്നത്. ആ ലോറിയിലാണ് ആദ്യം ഒരു വേറെ ഡ്രൈവറും ഡബിൾ ഡ്രൈവറായിട്ടാണ് ആദ്യം പോയത്. പിന്നെ സ്വന്തം പോയി. അത് എന്ന് വെച്ചാൽ നമ്മൾ ലോഡിന് പോയാൽ ആടെ ഒരു ലോഡ് ഇറക്കണ്ടേ അല്ല, ഒരു ആപ്പീസ് ഉണ്ടാവും. ആപ്പീസിന് ഒരു 5, 6, 10 കിലോമീറ്റർ ദൂരെയായിട്ട് പെട്രോൾ പമ്പ് ഉണ്ടാവും. ആ പെട്രോൾ പമ്പിൽ നമ്മൾ എത്തിക്കുമ്പോൾ ആടെ ആടത്തെ ഡ്രൈവർ മാറി വന്ന് ലോഡ് കൊണ്ടി ഇറക്കി വിമ കൊണ്ടുതരും. അത് നമ്മൾ അവർ ആപ്പീസിൽ പോയി റെസ്റ്റ് എടുത്ത് ഉറങ്ങുകയൊക്കെ ചെയ്ത് ഉച്ച റെഡിയാകുമ്പോൾ ലോഡും അവരെ തന്നെ ആകിയിട്ട് നമ്മൾ കൊണ്ടുതരും. അങ്ങനെയാണ് ഈ ലോങ് ലോറിയിലെ പണി.
1: സാധാരണ ഈ ലോങ് പോവാന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2-3 ദിവസത്തെ യാത്രയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് കല്യാണം കഴിഞ്ഞ സമയത്തായിരുന്നോ ഈ ഒരു ലോങ് ട്രിപ്പൊക്കെ പോയിക്കൊണ്ടിരുന്നത്?
0: അതെ അതെ, കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞ് 3-5 വയസ്സായ ഈ ലോറിയിലും ബസ്സിലൊക്കെ ഞാൻ കയറി. അതുവരെ ജീപ്പിലും ചെറിയ ചെറിയ ബേനുകളിലായിരുന്നു.
1: അപ്പോൾ വീട്ടിലാരൊക്കെയാണ് ഉള്ളത്?
0: വീട്ടിലിപ്പോൾ ഉള്ളത് എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, മകൻ്റെ ഭാര്യ, മകൻ്റെ മകൻ.
1: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തോ.
0: ഭാര്യയുടെ പേര് പ്രസന്ന, മോൻ്റെ പേര് റിജിൻ, മോളെ പേര് അജന്യ, മകൻ്റെ പേര് റയോൺ.
1: റയോൺ
0: റയോൺ
1: വെറൈറ്റി പേരാണ്.
0: ആ വെറൈറ്റി പേരാ റയോൺ എന്നാ പേര്. അത് കുട്ടികളുടെ താല്പര്യത്തിലുണ്ട്. ഇപ്പം അവൻ പിന്നെ അറിയങ്ങാണ്ട് ആലച്ചേരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നത്, അവന് 4 വയസ്സ്.
1: അപ്പോൾ അങ്ങനെയാണ് കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ജോലി തിരക്കിനിടക്കൊക്കെ എന്തെങ്കിലൊക്കെ ഒരു എന്റർടൈൻമെന്റ് എങ്കിലും ഒരു വിനോദം വേണല്ലോ, നമ്മുടെ ജോലി ഭാരമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയം. അപ്പൊ അതെങ്ങനെയാണ് ചെലവഴിക്കുന്നത്?
0: അതില്ല, നേരത്തെയൊക്കെ ഇങ്ങനെ കടയിൽ വാടകയുടെ പോയിട്ട് ഇരിക്കാറുണ്ട്. ഇപ്പൊ ഒരു കുറച്ച് വർഷം മോനെല്ലാം കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ജോലി കഴിഞ്ഞാൽ വീട്, ഇല്ലാതെ വേറെ പുറത്തും കാര്യമൊന്നും ഇപ്പോ ഇല്ല. ഇപ്പൊ സ്കൂൾ ബസ് കയറിയ മുതൽ രാവിലെ 6:30 വീട്ടിൽ നിന്ന് വിട്ടാല് 11-11:30 വീട്ടിൽ തിരിച്ചെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടാമത് 3:00-3:30 സ്കൂളെത്തി അവിടുന്ന് 3:50 കുഞ്ഞുങ്ങളെ എടുത്ത് എല്ലാ വീടുകളെ എല്ലാം ഇറക്കി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6:00 വീട്ടിലെത്തുക. വീട്ടിൽ 6:00 എത്തിയാൽ പിന്നെ എങ്ങോട്ടും ഇറങ്ങില്ല, അങ്ങനെ അഥവാ കടയിൽ പോകുന്ന വീട്ടിൽ ആവശ്യത്തിന് മാത്രം.
1: അപ്പോൾ സ്കൂൾ ബസ്സാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു. ഏത് സ്കൂളിലെ ബസ്സാണ് ഇപ്പം?
0: ഇപ്പോൾ മട്ടന്നൂര് ശ്രീശങ്കര വിദ്യാപീഠം.
1: അവിടെയാണ് ഇപ്പം? ഇവിടെ കയറിയിട്ട് ഇപ്പം എത്ര കാലമായി?
0: ഇവിടെ 3-ാമത്തെ മാസം.
1: അപ്പൊ പുതിയ ഒരു ഡ്രൈവറാണ്
0: സ്കൂളിൽ, പുതിയ ഡ്രൈവറാണ്.
1: ഓക്കെ, എങ്ങനെയുണ്ട് സ്കൂളിൽ ആദ്യമായിട്ട് എത്തിയപ്പോ കുട്ടികളൊക്കെ എങ്ങനെയാണ്?
0: നല്ല കുട്ടികളും ടീച്ചേഴ്സും നല്ല ആൾക്കാരാണ്.
1: അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഈ ഒഴിവ് സമയങ്ങള് പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് ഹോബി എന്ന് പറയാൻ? സിനിമ കാണാൻ സമയം കിട്ടാറുണ്ടോ, അല്ലെങ്കിൽ വായന, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: വായന ഇല്ല, ടിവി കാണും. വീട്ടിൽ ടിവി ഉണ്ട്. ഇപ്പൊ എന്റെ കൊച്ചുമകൻ വണ്ണം വെച്ചാല് അത് ടിവി കാണാൻ സമ്മതിക്കില്ല, അവന് തന്നെ കൊച്ചു ടിവി കാണുന്നു. ഇപ്പോ 4 വയസ്സേ അവൻ ആയിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ ആ കൊച്ചു ടിവിന്റെ അത് എടുക്കും,
1: ചാനൽ എടുത്ത് വെക്കും.
0: അത് പ്രത്യേകമായിട്ട് എടുക്കണ്ടല്ലേ, അത് നമുക്ക് എനക്കറിയില്ല, എന്റെ ഭാര്യക്ക് അറിയില്ല. മകളെടുത്ത് കൊടുക്കുക, അല്ലെ മകൻ പോണം. മകൾക്ക് പിന്നെ ഡ്രൈവിങ്ങിന് സ്കൂട്ടി ഡ്രൈവിങ്ങിന്റെ ടെസ്റ്റിന് പോയിന്. അപ്പൊ ചെറുത് മോൻ ഒറ്റക്കെ വീട്ടിൽ, എന്റെ പ്രസന്റ ഭാര്യയോ, അവള് എടുത്തു കൊടുക്കണോ എടുത്തു കൊടുക്കണം പറഞ്ഞു. ഞാൻ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു അമ്മയെല്ലാം കാണിച്ചാൽ നീ എടുക്കുന്നു പറഞ്ഞിട്ട് അവൻ തന്നെ എടുത്ത്
1: സ്വന്തമായിട്ട് എടുക്കാൻ പഠിച്ചു
0: കഴിഞ്ഞു. പഠിക്കുക കഴിഞ്ഞു,
1: കാരണം അവരുടെ ജനറേഷനാണ് ഇപ്പോ അല്ലേ, അതുകൊണ്ട് അവരോട് അടികൂടാൻ നിൽക്കാറില്ല.
0: അടികൂടാൻ നിൽക്കൂല. നമ്മള് പഠിക്കേണ്ട ടൈമിൽ തന്നെ അവൻ ഈ 4 വയസ്സിലും അമ്മയോട് പറയും പഠിക്കാന്ന് പറയും. അവൻ പഠിക്കാന്ന് പറഞ്ഞ് അവന്റെ കുട്ടി റൂമിൽ പോയാലും നമ്മൾ ടിവി വെക്കൂല. ഭാര്യയും പറയും വെക്കണ്ട, പിന്നെ ഞങ്ങൾക്ക് താല്പര്യമില്ല. അന്നേരം അടുത്ത വീട്ടിലൊരു പ്രായമില്ല, രണ്ട് സ്ത്രീകളുണ്ട്, അവരെ പോയി രണ്ട് കൊച്ചിലും പറയും.
1: ഇപ്പൊ നമ്മുടെ നിരത്തുകളില് ഒരുപാട് വാഹനങ്ങളൊക്കെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, പുതുതലമുറയുടെ വാഹനങ്ങൾ. ഇപ്പൊ പണ്ടത്തെ ആ ഒരു ഡ്രൈവിംഗ് രീതിയും ഇപ്പോഴത്തെ ഒരു രീതിയും വെച്ചിട്ട് എന്താണ് പഴയകാല ഡ്രൈവർ എന്ന നിലക്ക് നിങ്ങൾ കാണുന്നത്? എങ്ങനെ
0: ഇപ്പോഴത്തെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വാഹനത്തിന്റെ കണ്ടീഷനിൽ ഇപ്പോഴത്തെ ഡ്രൈവിങ്ങിന് കുഴപ്പമൊന്നുമില്ല. നേരത്തെ

0: നേരത്തെ വാങ്ങാനാണെങ്കിൽ ഇന്ന് ഇന്ന് കുട്ടികൾക്ക് പൊട്ടുവാനോ ഈ കണ്ടീഷനിൽ പോകാനോ ആവില്ല. അന്നേരത്തെ റോഡിന്റെ അടിസ്ഥാനത്തിലും കൊണ്ടുപോകാനാവില്ല. ഇന്നത്തെ റോഡൊക്കെ എല്ലാ റോഡൊക്കെ ഷാർ റോഡല്ലേ, നല്ല വൃത്തിയിലെ റോഡല്ലേ. അന്ന് ഇത്ര ഭീതിയില്ല, മാത്രമല്ല റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. ഒരു വണ്ടി പോകാൻ പറ്റത്തില്ല, ലോഡും വണ്ടി പോകാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള സന്ദർഭമായിരുന്നു അന്ന്. പക്ഷെ ഇന്നൊക്കെ റോഡൊക്കെ നല്ല റോഡ്, കുട്ടികളൊക്കെ എല്ലാം ഡ്രൈവിങ്ങിന് ഉഷാറാകുന്നത് അതുകൊണ്ടാണ്.
1: പ്രത്യേകിച്ച് സ്പീഡ് കൂടുന്നത്.
0: ആ സ്പീഡ് കൂടുന്നത്. പിന്നെ ഇപ്പം വന്ന സ്കൂളിൽ ഞാൻ കയറിയത് മുതൽ അനുപം അവിടുന്ന് ഇവിടുന്ന് രണ്ടു സ്കൂളിലേക്ക് വിളിച്ച്. അപ്പോൾ എനിക്ക് ഈ സ്കൂൾ വന്നപ്പോൾ ഈ സ്കൂളിൽ എനിക്ക് എത്രത്തോളം നിർത്തും അവർ ആ കണ്ടീഷൻ വരെ അവിടെ തന്നെ നിൽക്കണമെന്നാണ് എനിക്ക് താല്പര്യം.
1: എല്ലാ സഹകരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും.
0: ആ ഈ 3 മാസം കൊണ്ട് അവരായിട്ട് പരിചയപ്പെട്ട ആളൊക്കെ നല്ല ടീച്ചേഴ്സ്, നല്ല ആൾക്കാരാണ്. വണ്ടി അവിടെ വെച്ചാൽ അവിടെ വീട്ടിൽ പോകും, പിന്നെ 3:30 ഒക്കെ വരിക.
1: അപ്പോ പാട്ടൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ആളാണോ?
0: പാട്ടൊക്കെ കേൾക്കാൻ താല്പര്യമില്ല.
1: എത്തരം പാട്ടുകളാണ് കൂടുതലും കേൾക്കാറ്?
0: പഴയ പാട്ടോടാണ് താല്പര്യം.
1: പഴയകാലം എന്ന് പറയുമ്പോ?
0: പഴയകാലം എന്ന് പറഞ്ഞാല്
1: നമ്മുടെ സത്യൻ അവരുടെയൊക്കെ പാട്ടുകളോട് താല്പര്യം.
0: താല്പര്യമുണ്ട്. ജയന്റെ ഒക്കെ പാട്ടാണ് താല്പര്യം. അപ്പോ മോഹൻലാലിന്റെയും പാട്ടും താല്പര്യം തന്നെ.
1: ആരാണ് ഇഷ്ടപ്പെട്ട നടൻ?
0: നടനൊക്കെ മോഹൻലാല.
1: ലാലേട്ടൻ ഫാനാണ്. അപ്പൊ ലാലേട്ടന്റെ സിനിമ ഒക്കെ വന്നാൽ കാണാൻ ശ്രമിക്കാറുണ്ടോ?
0: ഓ അന്നൊക്കെ ശ്രമിക്കാറ്. ഇപ്പൊ TV ഇറങ്ങിയ മുതൽ ആരും പോകുന്നില്ല, അതിന് മുന്നേ പോക്കുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം കൂട്ടിട്ട് പോകും.
1: തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാറുണ്ട്?
0: കാണാറുണ്ട്. എന്റെ മകനും ഞാനും വൈദ്യ അന്ന് മാലൂർ തിയേറ്റർ ഉണ്ടല്ലോ, അവരൊക്കെ സെക്കൻഡ് ഷോ സ്ഥിരമായിട്ട് കാണുന്ന ആളാ നമ്മള്. അവിടുന്ന് അത്രയും നടന്ന പേര് ടാക്കീസ്, നിങ്ങൾക്ക് ടാക്കീസ് അറിയാം? അവിടുന്ന് 1.5 കിലോമീറ്റർ ഉള്ളു. അത് കഴിഞ്ഞാൽ ടൗൺ, അവിടുന്ന് വലത്തോട്ട് അങ്ങോട്ട് കൊണ്ടുവരുന്ന റോഡിലാണ് എന്റെ പേര്.
1: അപ്പോൾ ഇത് ചേട്ടാ നമ്മുടെ വളയം എന്ന ഒരു പ്രോഗ്രാമാണ്. വളയത്തിലൂടെ ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുക, അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക, അതോടൊപ്പം ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ അതും കൂടി നമ്മൾ ഈ ഒരു പരിപാടിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ താല്പര്യമുള്ള ഇഷ്ടപ്പെട്ട പാട്ടേതാണ്?
0: സ്ഫടികത്തിൽ മോഹൻലാലിനൊപ്പം സിൽക്കി സ്മിത അഭിനയിച്ച് പാടിയ അടിപൊളി പാട്ട് വെച്ച് തരണം.
1: ഓക്കെ ചേട്ടാ, തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പാട്ട് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
0: താങ്ക് യു.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമിൽ ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള യാത്രയിൽ നമ്മോടൊപ്പം ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം.
1: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തുമോ?
2: എന്റെ പേര് രമേശ്. ഞാൻ കൂടാളിയാണ് താമസം. എനിക്ക് രണ്ട് മക്കളാണുള്ളത്, ഒരാണും ഒരു പെണ്ണും.
1: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തുമോ?
2: ആൺകുട്ടി യദുകൃഷ്ണ, MBA പഠിക്കുന്നു ബാംഗ്ലൂര്. പെൺകുട്ടി KPC ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു കഴിഞ്ഞു.
1: കൂടാളിയിൽ താമസമാക്കിയിട്ട് കുറെ നാളായോ?
2: കൂടാളി താമസമായിട്ട് 8 വർഷമായി.
1: ശരിക്കും നാട് എവിടെയാണ്?
2: ഇരിക്കൂർ.
1: ഇരിക്കൂർ. ഇരിക്കൂർ എവിടെയായിട്ടാണ്?
2: ഇരിക്കൂർ പെരുമണ്ണ്.
1: പെരുമണ്ണ്. പെരുമണ്ണ് പേര് കേട്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം അവിടുത്തെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ.
2: ആ ഉണ്ട്, ഒരു ക്ഷേത്രം ഉണ്ട് അവിടെ. ഒരു മത്സ്യ സംബന്ധമായിട്ട് ഒരു ക്ഷേത്രമുണ്ട്, മീനൂട്ട് അമ്പലം എന്ന് പറയും.
1: അതെ അതെ. ഒരുപാട് ആൾക്കാർ അല്ലെ കാണാൻ വേണ്ടിട്ട് അവിടെ വരാറുണ്ട്. ഈ ഒരു ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് എത്ര വർഷമായി?
2: ഡ്രൈവർ മേഖലയ്ക്ക് ഒരു 15 വർഷം കഴിഞ്ഞു.
1: ഈ വണ്ടി തന്നെയാണോ ആദ്യമായിട്ട് ജോലി തുടങ്ങിയത്?
2: ഞാൻ ആദ്യം ഒരു ജീപ്പിലായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കാറിലായി, പിന്നെ ഒരു നഴ്സറി.
1: നഴ്സറി എന്ന് പറയുമ്പോൾ
2: റബ്ബർ തൈ, ചെടികള്, പിന്നെ ഫലവൃക്ഷങ്ങളെല്ലാം വിൽക്കുന്ന ഒരു നഴ്സറി, നരിതൂക്കിൽ റബ്ബർ നഴ്സറി.
1: കേട്ടിട്ടുണ്ട്, നരിതൂക്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു നഴ്സറിയാണ്.
2: അതെ.
1: എന്തൊക്കെയായിരുന്നു അവിടുത്തെ പ്രധാനമായിട്ടുള്ള തൈകൾ? എന്തൊക്കെയാണ് അവിടെ പോകാറ്?
2: റബ്ബർ തൈ, പിന്നെ തെങ്ങിൻ തൈ, പിന്നെ സപ്പോട്ട, മാവ്, പ്ലാവ്, കൊടി, പിന്നെ ചെടികളും കുറെ.
1: അപ്പൊ ഇതെങ്ങനെയാണ്, നിങ്ങള് വണ്ടികളില് കസ്റ്റമർക്ക് അനുസരിച്ചിട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയായിരുന്നു?
2: ആ, എത്തിച്ചു കൊടുക്കുകയായിരുന്നു. നമ്മള് റബ്ബറിന്റെ സ്റ്റമ്പെല്ലാം അങ്ങനെ തിരുവനന്തപുരം, കാട്ടാക്കട, അങ്ങനെല്ലാം കൊണ്ടുവരും വണ്ടിയില്. പിന്നെ ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഇരിട്ടി, തന്തോട് എന്ന് പറഞ്ഞ അവിടെ ഒരു നഴ്സറി ഉണ്ടായിരുന്നു, പടിയൂർ ഉണ്ടായിരുന്നു, ഇരിക്കൂറുണ്ട്, അവിടെ നിന്നെല്ലാം ഉണ്ടാക്കും കുറെ സാധനങ്ങള്.
1: അപ്പോ ഇതൊക്കെ വഹിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ കാലത്ത് നിങ്ങളുടെ എന്താ പറയാ ഒരു വാഹനത്തെ നയിച്ചു കൊണ്ടുള്ള യാത്ര അല്ലെ?
2: അതെ.
1: അത് ജീപ്പിലായിരുന്നു അല്ലെങ്കിൽ?
2: അല്ല, നിസാൻ, ഒരു ആൾവിൻ നിസാൻ ഉണ്ട്, പിന്നെ ഒരു പിക്കപ്പ് വണ്ടി ഉണ്ട്, അതിന്റെ അകത്തെല്ലാം മാറി മാറി കൊണ്ടുപോകും.
1: പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ആ ഒരു മേഖലയിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ ഈ ഒരു വാഹനത്തിലേക്ക് വരാനുള്ള കാരണം?
2: ആ മേഖലയില് നല്ല സുഖമുള്ള മേഖലയായിരുന്നു, പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അത് പൂട്ടിക്കളഞ്ഞു. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഓട്ടോ ടാക്സി, പിന്നെ കുറച്ച് വേറെ വണ്ടിയെല്ലാം ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു.
1: എങ്ങനെയുണ്ട് ഈ ഒരു വണ്ടി കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകാനുള്ള ഒരു വരുമാനം ഇതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ?
2: വരുമാനം അങ്ങനെ ജീവിച്ചു പോവുക, അത്ര വലിയ മെച്ചൊന്നുമില്ല, അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് പോകും.
1: ഈ ഒരു ജീവിത തിരക്കി നടക്കൊക്കെ എന്തെങ്കിലൊക്കെ ഒരു ഹോബി ഉണ്ടാവല്ലോ. നമ്മളിപ്പം തൊട്ടടുത്ത വായനശാലയിൽ പോയിരിക്കുക, അല്ലെങ്കിൽ വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ സിനിമ കാണുക, അല്ലെ പാട്ട് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഹോബി എന്ന് പറയാനുണ്ടോ?
2: ഹോബി പാട്ട് കേൾക്കും, പിന്നെ വെച്ചാല് സിനിമ കാണല് കുറവാണ്, സിനിമയോട് അത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് പച്ചക്കറിയോ അത് ഇതെല്ലാം ആയിട്ട് അങ്ങനെ നമ്മൾ ആവശ്യത്തിലുള്ള പച്ചക്കറികൾ ഉണ്ടാക്കും.
1: എന്തൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യാറ്?
2: കൂടുതലായിട്ട് പച്ചമുളക്, പിന്നെ വെണ്ട, പയറുണ്ടാക്കും, പിന്നെ കോവക്ക, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിട്ട് കുറച്ചുണ്ടാക്കും.
1: അപ്പൊ നമ്മുടെ ഈ ഒരു ആവശ്യം കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് വരുന്ന സാധനങ്ങൾ നിങ്ങൾ എങ്ങനെ വിൽപ്പന നടത്തുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ?
2: അടുത്തുള്ളവർക്ക് അങ്ങനെ കുറച്ച് കൊടുക്കും, അതിനുശേഷം നമ്മൾ വിൽപ്പന നടത്തും, കുറച്ചപ്പുറം കടയിലെല്ലാം കൊണ്ട് കൊടുക്കും.
1: അപ്പൊ അതൊരു നല്ലൊരു വരുമാന മാർഗ്ഗം,
2: ചെറിയൊരു വരുമാന മാർഗം അങ്ങനെ.
1: ഇപ്പൊ നിലവില് എന്തൊക്കെയാണ് കൃഷിയായിട്ട് ചെയ്യുന്നത് വീട്ടില്?

0: കോവലുണ്ട്, പിന്നെ പച്ചമുളക്, വണ്ടിയുണ്ട്, പയറുണ്ട്.
1: അപ്പൊ ഈ ഒരു കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുണ്ട് നമ്മുടെ ഇപ്പം വീടുകളിലൊക്കെ ഒരുപാട് ആൾക്കാർ ചെറിയ ചെറിയ കൃഷികളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരോട് പറയാനുള്ളത്, ഈ ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ, ഓരോരോ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ള കൃഷി ഉണ്ടാവല്ലോ നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന, അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാവോ?
0: ഇപ്പൊ വെച്ചാൽ പച്ചമുളക് ഏത് സമയത്തും നടാൻ പറ്റും. പിന്നെ മഴക്കാലം ചെറിയൊരു വിഷമാണ് എങ്കിലും ഒരു തണൽ രൂപത്തിലുള്ള മുളകും തൈ മാറ്റി വെച്ചാൽ മതി. അധികം വെള്ളം ഇങ്ങനെ ഉറ്റാത്ത രീതിയിലുള്ള,
1: അതായത് ചോല രീതിയില് അപ്പോ ഈ ഒരു സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത്?
0: സമയം ഇങ്ങനെ വണ്ടിയും കൊണ്ട് എവിടെയും ഓട്ടം പോയി വന്ന് പിന്നെ വീട്ടിൽ തന്നെയാണ് വണ്ടി വെക്കുക. അതിനുശേഷം ഇങ്ങനെ എവിടെയും പോവാനില്ലെങ്കിൽ അപ്പാട് ഈ വിഭാഗം നോക്കും, പച്ചക്കറി വിഭാഗം.
1: കൂടുതലായിട്ട് എങ്ങനെ നിങ്ങള് വാഹനം വെക്കുന്നത്? ഇങ്ങനെ ടൗണിൽ സ്റ്റോപ്പിൽ കൊണ്ട് വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ഇപ്പൊ അധികം ആൾക്കാരും ഫോണ് വഴിയാണ്, മൊബൈൽ ഫോൺ വഴിയാണ് നമ്മുടെ ഈ ഒരു യാത്ര പാസഞ്ചറിനെയൊക്കെ കിട്ടുന്നത്?
0: അതെ അതെ.
1: അപ്പൊ അങ്ങനെ തന്നെയാണോ നിങ്ങളും?
0: അതെ, വീട്ടില് വെക്കും വണ്ടി, ഇങ്ങനെ ഫോൺ പണി ഇങ്ങനെ കിട്ടും.
1: സാധാരണ ഒരു ജോലിക്ക് ഇറങ്ങുമ്പോ എത്ര സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്?
0: അങ്ങനെ സമയമൊന്നുമില്ല, വിളിച്ചാപ്പാട് പോക്കായി. ഏത് രാത്രി ആയാലും വെളുപ്പിനായാലും വിളിച്ചാപ്പാട് പോക്കായി.
1: അപ്പോ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിനിടക്ക്, ഈ ഒരു ഡ്രൈവർ മേഖലയിലുള്ള എക്സ്പീരിയൻസിനിടക്ക് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഓർത്തെടുക്കാനുണ്ടോ?
0: മറക്കാൻ പറ്റാത്ത സംഭവങ്ങളിലുണ്ട്. നമ്മള് തിരുവനന്തപുരം പോകുന്ന സമയത്ത് നിസാനം കൊണ്ട് തിരുവനന്തപുരം പോവാ, ആ സമയത്തല്ല നമ്മൾ പോകുന്ന വഴിക്കല്ലോ ഭയങ്കര ചൂടായിരിക്കും. ഈ നമ്മൾ പാളത്തൊപ്പി വെള്ളം നനച്ചിട്ട് പാളത്തൊപ്പി തലയിലിടും പോകുമ്പോ, അപ്പോ ഞാനും എന്റെ ചെറിയ ബാലാട്ടനുണ്ട്, അപ്പോ നമ്മള് രണ്ടാളും പാളത്തൊപ്പി ഇട്ട് പോകുമ്പോ ഒരു പ്രാവശ്യം തൃശ്ശൂർന്ന് ടൗണിന്ന് ബസ് നിർത്തിയിട്ട് ബസ് ഇങ്ങനെ സ്റ്റോപ്പിന് നിർത്തിയ ആളല്ലേ എഴുന്നേറ്റ് നോക്കുന്നത്. നമ്മള് പാളത്തൊപ്പിയില്ലല്ലോ, അത് നമ്മള് ഓർക്കുന്നില്ല. ഇതെന്നോട് എഴുന്നേറ്റ് നോക്കുമ്പോ നമ്മളെയാ നോക്കുന്നത്.
1: അത് ശരി.
0: അപ്പോ അത് നമ്മളെ തലയില് പാളത്തൊപ്പിയല്ലേ,
1: കാരണം അത് ഒരു പുതിയൊരു അനുഭവമായിരിക്കും അവിടെയുള്ളവർക്കൊക്കെ. ഇതൊരു പുതിയ
0: അനുഭവമാണ്, എല്ലാവരും നോക്കുന്നത് നമുക്ക് പെട്ടെന്ന് എന്തെന്നാണ് തിരിഞ്ഞില്ല. അയ്യോ നമ്മള് തൊപ്പി എല്ലാരും നോക്കുന്നത്.
1: അത് ശരി. അപ്പൊ നിങ്ങളവിടെ വന്ന് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വെക്കുന്നത് എന്നോ? അങ്ങനെ
0: ബസ്സിലായിരുന്നു, ബസ് അവര് നിർത്തിയിട്ട് ഇങ്ങനെ നോക്കും. നമ്മളിപ്പോ ഇങ്ങനെ സൈഡ് എടുത്ത് പോക്കല്ലേ ബ്ലോക്കായ സമയത്ത്, അപ്പൊ ആളെല്ലാം ചിരിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ അതൊന്നും കാര്യമാക്കില്ല, നമ്മൾ വഴിക്ക് അങ്ങ് പോയി.
1: പക്ഷെ അവർക്കൊന്നും അറിയില്ല ഇതിന്റെ ഗുണത്തെ കുറിച്ച്.
0: ഇല്ല, നല്ല കൂളിംഗ് അല്ലേ, നല്ല ഉച്ച സമയത്താണ്, നല്ല തണുപ്പാണ് ഇതിട്ടത്.
1: അപ്പൊ ഫാമിലി ഒക്കെ ആയിട്ട് പുറത്തൊക്കെ യാത്ര ചെയ്യാനുള്ള സാഹചര്യം കിട്ടാറുണ്ടോ?
0: അത്യാവശ്യം അങ്ങനെ കിട്ടാറ് കുറവാണ്, അത്യാവശ്യം പോകും ഇങ്ങനെ.
1: ഇപ്പൊ അടുത്തെങ്ങാനും യാത്ര ചെയ്ത് എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടോ?
0: ഇപ്പൊ അടുത്തായിട്ട് നമ്മള് അങ്ങനെ യാത്രയൊന്നും പോയിട്ട്, നമ്മള് പിന്നെ ബന്ധു വീട്ടിൽ വാടിയിട്ട് അങ്ങനെ പോയതേ ഉള്ളൂ, വേറെ പുറത്തൊന്നും കാര്യമായിട്ട് പോയിട്ടില്ല. ഇപ്പൊ
1: പറഞ്ഞു പാട്ടൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു, എങ്ങനെയുള്ള പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം?
0: കൂടുതൽ താല്പര്യം പഴയ പാട്ടിനോടാണ് താല്പര്യം.
1: പഴയ പാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നസീറിന്റെയും സത്യൻ മാഷിന്റെ ഒക്കെ കാലഘട്ടത്തിലുള്ള പാട്ടുകളായിരിക്കും അല്ലേ?
0: അതെ അതെ.
1: അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പോ മനസ്സിൽ വരുന്നുണ്ടോ?
0: മനസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ ഏതാ പടം എന്ന് പറഞ്ഞാൽ, ഇത് ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം, വെറുതെ ഇരുന്നേതോ കുയിലിന്റെ പാട്ട് കേട്ട് എതിർപ്പാട്ട് പാടുവാൻ
1: മോഹം
0: മോഹം.
1: ചില്ല് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ഇത്. നമ്മുടെ പഴയ കാലത്ത് സ്കൂളുകളിൽ പഠിപ്പിച്ച ഒരു ഗാനം കൂടിയാണ് അല്ലേ? സ്കൂളിന്റെ അങ്കണത്ത് മുറ്റത്തുള്ള ആ ഒരു നെല്ലിക്ക അല്ലെ, ആ നെല്ലിക്കയെ ഒന്ന് കുലുക്കി അതിൽ നിന്ന് വീഴുന്ന ആ ഒരു നെല്ലിക്ക എടുത്ത് കഴിച്ചിട്ട് ആദ്യം കയ്പും പിന്നെ കുറച്ച് കഴിയുമ്പോ ആ മധുരവും ഒക്കെ ഓർത്തുകൊണ്ടുള്ള ഓർത്തെടുക്കുന്ന ഒരു പാട്ടാണ് അല്ലെ. അപ്പൊ ചേട്ടാ, ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്ന ഒരു പ്രോഗ്രാമാണ്. വളയത്തിൽ നമ്മുടെ ഡ്രൈവർമാരുടെ വിശേഷങ്ങളും അവരുടെ അനുഭവങ്ങളും അതോടൊപ്പം അവരാവശ്യപ്പെടുന്ന ഒരു ഗാനം പറയുകയാണെങ്കിൽ നമ്മളത് റേഡിയോയിലൂടെ വെച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ താല്പര്യമുള്ള ഏത് ഗാനമാണ്? ഈ പറഞ്ഞ ഗാനം തന്നെയാണ്?
0: ഈ പറഞ്ഞ ഗാനം തന്നെയാണ്,
1: ഒരു വട്ടം കൂടിയ
0: അല്ലേ, ഒരു വട്ടം കൂടിയ പുഴയുടെ തീരം
1: വെറുതെ ഇരിക്കുവാൻ മോഹം. ഈ ഒരു ഗാനം കേൾക്കാനാണ് ആഗ്രഹം.
0: ആഗ്രഹം.
1: ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
0: ഈ പാട്ട് എന്റെ ഇരിക്കൂറുള്ള സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എന്റെ ഫാമിലി മെമ്പേഴ്സ് അവരുകൾക്കെല്ലാം വേണ്ടി,
1: അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗാനം അല്ലേ?
0: അതെ അതെ.
1: ഏതായാലും ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. വീണ്ടും നല്ല നല്ല യാത്രകൾ അങ്ങേക്ക് സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഈ മനോഹര ഗാനം ആസ്വദിക്കാം.
0: ശരി, നമസ്കാരം.

0: ഓണം വരവായി, പൂക്കളം ഒരുങ്ങി, ഇനി നാവൽ നിറയട്ടെ നാടൻ രുചിയുടെ ഉത്സവം. ബ്രദേഴ്സ് അന്നപൂർണയ്ക്കൊപ്പം
1: ചോറ്, സാമ്പാർ, കാളൻ, അവിയൽ, കൂട്ടുകറി, ഓലൻ, കിച്ചടി, പുളിശ്ശേരി, തോരൻ, പുളിയിഞ്ചി തുടങ്ങി 25 വിഭവങ്ങളുമായി ഒരുക്കുന്ന സമൃദ്ധമായ ഓണസദ്യ.
0: 1, 3, 5 പേർക്കുള്ള ഓണസദ്യ കിറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓഫീസ്, ബാങ്ക്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കായി ബൾക്ക് ഓർഡറുകൾക്കും കാറ്ററിംഗ് ഓർഡറുകൾക്കും സൗകര്യമുണ്ട്. ബ്രദേഴ്സ് അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, മട്ടന്നൂർ. ബുക്കിംഗ് ഓഗസ്റ്റ് 20 വരെ മാത്രം. അതുകൊണ്ട് താമസിക്കേണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഫോൺ 7 7 3 6 0 4 7 6 9 6 8 1 2 9 5 6 6 6 7 7.
1: നിങ്ങളുടെ ഓണം ബ്രദേഴ്സ് അന്നപൂർണയോടൊപ്പം. രുചിയോടെ ആഘോഷിക്കാം, ഓണം ആഘോഷമാക്കാം.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: സ്തുതിയും. ഇന്ന് റേഡിയോ എറ്റു സ്കൂളിൽ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. നമുക്ക് കേൾക്കാം ഒരു സംസ്കൃതം കവിത. ആലപിക്കുന്നു ശ്രീകണ്ഠപുരം വിവേകാനന്ദ വിദ്യാമന്ദിറിലെ വിദ്യാർത്ഥിനിയായ പാർവണ.
1: നമസ്തേ. കവികുലഗുരു കാളിദാസേന വിരചിതാത് ഋതുസംഹാരനാമ ഖണ്ഡകാവ്യാത് വസന്തവർണ്ണനം നാമ കാവ്യഭാഗം അഹം അത്ര ആലപാമി. പ്രഭു.

യോദ്ധാ സമുപാഗത പ്രിയേ ദ്രുമാസ പുഷ്പ സലിലം.

ചാരുതരം വസന്തേ ഈഷത്തുഷാരൈ കൃതശീതഹർമ്യാ സുവാസിതം

കുസും ഭരാഗാരുണതൈർദുകൂലൈ നിതംബിനീനാം വിലാസിനീനാം തന്വം ശുക്

വൃക്ഷഫുല്ലം നവമല്ലികായ പ്രയാന്തി കാന്തിം പ്രമദാ ജനാനാം.

പ്രയാന്ത്യനങ്കാദുരമാനസാനാം നിതംബിനീനാം ജഘനേഷു കാഞ്ജ്യാ സപത്രലേഖേഷു വിലാസിനീനാം

ജഘനേഷു നിമ്നോ ജഘനേഷു വീണ സ്ത്രീണാമനംഗോ ബഹുധാ സ്ഥിതോദ്യ.

0: കരോതി കാമ പ്രമദാജനാനാം, കരോതി കാമ പ്രമദാജനാനാം. ധന്യവാദ.
1: ഇപ്പോൾ കേട്ട സംസ്കൃതം കവിത അവതരിപ്പിച്ചത് ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാമന്ദർ സ്കൂളിലെ പാർവണ. ഇപ്പോൾ കേൾക്കാം ഒരു കൊച്ചുപാട്ട്. അവതരിപ്പിക്കുന്നത് മുട്ടന്നൂർ സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി സാൻവിയ ദിനേശൻ.

ഇപ്പോൾ കേട്ട പാട്ട് അവതരിപ്പിച്ചത് മുട്ടന്നൂർ സ്കൂളിലെ ഒന്നാം തരം വിദ്യാർത്ഥിനി സാൻവിയ ദിനേശൻ. കവിത കേൾക്കാം. കവിത ആലപിക്കുന്നു ചിറ്റാരിപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി സൗര സുരേന്ദ്രൻ.

0: ചിറ്റാരിപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി സൗര സുരേന്ദ്രൻ അവതരിപ്പിച്ച ഒരു കവിതയാണ് കൂട്ടുകാർ ഇപ്പോൾ കേട്ടത്. ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നു മഹാലക്ഷ്മി.
1: വാക്കുരുവേ വെരുഗുരുവേ വാഴക്കൈമിൽ ഇരുഗുരുവേ നാരുതരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം. വെയിലല്ലേ ചൂടല്ലേ തണലിൽ നിൽക്കുക സുഖമല്ലേ. പോകരുത് വേഗരുത് തണലിട്ടായ മഴ.
0: മഹാലക്ഷ്മി പാടിയ ഒരു പാട്ടാണ് കൂട്ടുകാർ ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം റാണി ജയ് എച്ച് എസ് എസിലെ വിദ്യാർത്ഥി നേത്ര പ്രദീപ് ആലപിക്കുന്ന ഒരു ഗാനം.
2: നമസ്കാരം, എന്റെ പേര് നേത്ര. ഞാൻ ഇന്നിവിടെ പാടുവാൻ പോകുന്നത് ഉള്ളൂരിന്റെ ഐക്യഗാഥ എന്ന കവിതയാണ്.

0: റാണിജയ് HSS മൂന്നാം തരം വിദ്യാർത്ഥി നേത്ര പ്രദീപാണ് ഇപ്പോൾ കേട്ട ഗാനം ആലപിച്ചത്. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് കൂട്ടുകാർ റേഡിയോ ടു സ്കൂളിലൂടെ ഇന്ന് കേട്ടത്.
1: റേഡിയോ ടു സ്കൂൾ വിദ്യാർത്ഥികളിലെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കാനായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. ഇതിലേക്ക് ഇനിയും പങ്കാളികളാകാൻ താല്പര്യമുള്ള ഒട്ടേറെ വിദ്യാർത്ഥികൾ നമുക്ക് പുറത്തുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി റേഡിയോ മലബാറിൻ്റെ വാതായനം എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. റേഡിയോ ടു സ്കൂളിലേക്ക് പരിപാടികൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിക്കും എപ്പോൾ വേണമെങ്കിലും റേഡിയോ മലബാറിലെ ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാം. ഇതിൽ അവതാരകരാവാം, പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാം. അങ്ങനെ ഒട്ടേറെ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ റേഡിയോ മലബാറിലൂടെ നിങ്ങൾക്ക് സാധ്യമാണ്. അതിനുവേണ്ടി ബന്ധപ്പെടുക. പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ സ്കൂളുകൾക്കോ ക്ലബ്ബുകൾക്കോ വായനശാലകൾക്കോ എന്ന് വേണ്ട, ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് തന്നെയോ ഈ പരിപാടിയുടെ ഭാഗമാകാൻ അവസരമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0490297089896. നമ്പർ ഒരിക്കൽ കൂടി, 0490297089896.
0: ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: രാമ രാമ രാമ രാമ രാമ നാമ താരകം.
2: രാമനാമ മുഖരിതമായ കർക്കിടക മാസം പടിയിറങ്ങിയാൽ ചിങ്ങമാസമാണ്. കൃഷ്ണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമാകുന്ന ചിങ്ങമാസം.
3: കാന്തി കലർന്നോരു കാരുണ്യ പൂരിതൻ കാനേനത്തിൽ.
2: പ്രതീക്ഷകളുടെ ചിങ്ങമാസത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആലപിച്ച കൃഷ്ണഗാഥ. കൃഷ്ണകഥാമൃതം.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഓണം ഗാനോത്സവം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഓണം ഗാനോത്സവത്തിലേക്ക് സ്വാഗതം.

0: വളരെ വ്യത്യസ്തമായി കേൾക്കുന്ന പരിചിത ശബ്ദം, മലയാളത്തിന്റെ പ്രിയപ്പെട്ട പിന്നണി ഗായകൻ ബാലഗോപാലൻ തമ്പി. റേഡിയോ മലബാറിന്റെ ഓണം ഗാനോത്സവത്തിൽ അദ്ദേഹം തന്റെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നു.
1: മാന്യ ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ബാലഗോപാലൻ തമ്പി. അതുപോലെ ഈ റേഡിയോ മലബാറിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

മലയാള ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് ബാബുരാജ് സാറിനെ. അദ്ദേഹത്തിൻ്റെ എല്ലാ ഗാനങ്ങളും നല്ലതാണ്. അതിലെനിക്ക് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജയചന്ദ്രൻ സാർ പാടിയ അനുരാഗ ഗാനം പോലെ.

0: ഗാനോത്സവം.
1: ഓണം ഗാനോത്സവത്തിൽ തന്റെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട പിന്നണി ഗായകൻ ബാലഗോപാലൻ തമ്പി.
2: ദേവരാജൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, അർജുനൻ മാസ്റ്റർ, എം എസ് വിശ്വനാഥൻ, ഇങ്ങനെ ഒരു നിരയുണ്ട് നമുക്ക്. വളരെ പാണ്ഡിത്യമുള്ള ആൾക്കാർ, അവരെ പറ്റിയൊന്നും പറയാനുള്ള യോഗ്യത എന്നെ പോലൊരാൾക്കുണ്ടോ എന്ന സംശയമാണ്. എന്തായാലും നമുക്ക് പറഞ്ഞില്ലേ പറ്റൂ. എന്തായാലും ദേവരാജൻ മാസ്റ്ററിൻ്റെ ഒരു നല്ലൊരു ഗാനം പ്രേംനസീർ സാർ അഭിനയിച്ചതാണ്. അദ്ദേഹം നമുക്ക് ആ സീൻ ഓർമ്മ വരും ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ.

പാടുന്ന പുഴ എന്ന ചിത്രത്തിലെ ഹൃദയ സരസിലെ എന്ന ഗാനം എല്ലാവർക്കും എന്ന പോലെ എനിക്കും വളരെ ഈഷ്ടമാണ്. ദക്ഷിണാമൂർത്തി സ്വാമി ഈണം നൽകിയ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികൾ.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഓണം ഗാനോത്സവം.
2: ഓണം ഗാനോത്സവത്തിൽ തന്റെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട പിന്നണി ഗായകൻ ബാലഗോപാലൻ തമ്പി.
3: അർജുനൻ മാസ്റ്ററുടെ ഒരുപാട് ഗാനങ്ങൾ, എല്ലാ ഗാനങ്ങളും നമുക്ക് ഇഷ്ടമാണ്. പെട്ടെന്ന് ഓർമ്മ വരുന്നത് പിക്നിക് എന്ന സിനിമയിലെ ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയത് ചന്ദ്രക്കലമാനത്ത്.

അടുത്ത ജനറേഷനിൽ വന്ന രഘുകുമാർ, അദ്ദേഹം കോഴിക്കോടുകാരനാണ്, വളരെ നല്ല മെലഡി ചെയ്യുന്ന ആളാണ്. ജയചന്ദ്രൻ സാറിനെ കൊണ്ട് വളരെ നല്ലൊരു പാട്ട് പാടിച്ചിട്ടുണ്ട്, മൃദുലേ ഇതാ.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഓണം ഗാനോത്സവം.
1: ഓണം ഗാനോത്സവത്തിൽ തന്റെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട പിന്നണി ഗായകൻ ബാലഗോപാലൻ തമ്പി.
2: സംഗീത സംവിധായകരുടെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ എന്നെ ഹോണ്ട് ചെയ്ത, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മ്യൂസിക് ഡയറക്ടർ, എല്ലാവർക്കും അറിയാവുന്നതാണ് ജോൺസൺ. ജോൺസണും ഞാനുമായിട്ടൊക്കെ ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു. ഒരുപാട് പാട്ടുകൾ ഞാൻ അത് പാടിയിട്ടുണ്ട്, നല്ല മെലഡികൾ വന്നിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോൺസൻ്റെ ദാസ് സാറ് പാടിയ എന്തേ കണ്ണന് കറുപ്പ് നിറം, എനിക്ക് തോന്നുന്നു ഫോട്ടോഗ്രാഫർ എന്നൊരു സിനിമയിലാണത്.

ശ്രാവണചന്ദ്രിക പൂച്ചുകുടിച്ചു. പി സുശീല അമ്മ മലയാള ഗാനശാഖയിലെ ഫീമെയിൽ ശബ്ദത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗായിക. അവരുടെ ഗാനമായിരിക്കട്ടെ അടുത്തത്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanit,
1: phone 9496420880,
0: 8111933600.
1: CM Vistara,
0: CM Vistara Nilluni. ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ഓണം ഗാനോത്സവം.
1: ഓണം ഗാനോത്സവത്തിൽ തന്റെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട പിന്നണി ഗായകൻ ബാലഗോപാലൻ തമ്പി.
2: ഇന്ന് മലയാള ഗാനശാഖയിലെ ത്രിമൂർത്തികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ദാസ് സാറ്, ജയചന്ദ്രൻ സാറ്, അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ ഏറ്റവും തങ്ങി നിൽക്കുന്ന ഒരു ഗായകൻ നമുക്കുണ്ടായിരുന്നു, അദ്ദേഹം ഇന്നില്ല, ബ്രഹ്മാനന്ദൻ സാർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു മെലഡി കള്ളിച്ചൊല്ലമ്മ എന്ന സിനിമയിലെ മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു എന്ന് തുടങ്ങുന്ന ഗാനം.

ജാനകിയമ്മയെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല, അധികപ്പറ്റായി പോകും. അവരുടെ ഒരു വളരെ നല്ലൊരു ഗാനം ജോൺസന്റെ ആണെന്ന് തോന്നുന്നു, എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നൊരു ഗാനമുണ്ട്. ഈ ഗാനമൊക്കെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ക്ലൗഡ് സ്പീക്കറിൽ കേട്ടാൽ അവിടെ നിർത്തി കേട്ടിട്ടേ പോകാറുള്ളൂ. അത്രയ്ക്ക് മനോഹരമായൊരു ഗാനമാണ്.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.7 FM.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഓണം ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓണം ഗാനോത്സവത്തിൽ സംഗീത സംവിധായകൻ ദീപാങ്കുരൻ തന്റെ ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: നമസ്കാരം, ഞാൻ മ്യൂസിക് ഡയറക്ടർ ദീപാങ്കുരൻ. ഞാനിവിടെ എനിക്കിഷ്ടപ്പെട്ട ചില പാട്ടുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് കുറച്ച് ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് എൻ്റെ ലിസ്റ്റിൽ മിക്കവാറും അങ്ങനെയുള്ള പാട്ടുകളായിരിക്കും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, കണ്ണടച്ച് എനിക്ക് പറയാവുന്ന ആദ്യത്തെ പാട്ടാണ് ആദ്യമായി കണ്ട നാൾ. തൂവൽ കൊട്ടാരത്തിലെ ജോൺസൺ മാഷം. എൻ്റെ അച്ഛനാണ് ശ്രീ കൈതപ്രന്താവ നമ്പൂരി. അച്ഛനും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള, ദാസങ്ങളും ചിത്രയച്ചയും മത്സരിച്ച് പാടിയിട്ടുള്ള അതിമനോഹരമായ പാട്ട്. ആദ്യമായി കണ്ട നാൾ, അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം.

രണ്ടാമത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ട് അഭിമന്യു എന്ന ചിത്രത്തിലെ കണ്ടു ഞാൻ എന്ന പാട്ടാണ്. രവീന്ദ്രമാഷ് രീതികൗള എന്ന രാഗത്തിനെ വളരെ വ്യത്യസ്തമായിട്ട് രീതികൗളിലാണ് എന്ന് നമുക്ക് തോന്നാത്ത രീതിയിൽ അദ്ദേഹം ഒരു ലൈറ്റ് മ്യൂസിക് ഉണ്ടാക്കി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. എനിക്കത് രീതികളിലാണ് ഉണ്ടാക്കിയതെന്ന് പറയാൻ പോലും ഇഷ്ടമല്ല, കാരണം അതിലും മനോഹരമാണ് ആ പാട്ട് കണ്ടു ഞാൻ വഴികളിൽ എന്ന ഗാനം. അച്ഛനും രവീന്ദ്രമാഷും ചേർന്ന് ശ്രീ എം ജി ശ്രീനിവാസ സാർ പാടിയിട്ടുള്ള ഗാനം, അതിമനോഹര ഗാനം.

എൻ്റെ അടുത്ത ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് എങ്ങനെ ഞാൻ ഉറക്കേണ്ടു എന്ന ദേശാടനത്തിലെ ഗാനം. അച്ഛൻ തന്നെ മ്യൂസിക്കും ലിറിക്സും ചെയ്തിട്ടുള്ള പാട്ടാണ്. സുജാത ചേച്ചി വളരെ മനോഹരമായിട്ട് പാടിയിട്ടുള്ള ഒരു ഗാനം. എങ്ങനെ ഞാൻ ഉറക്കേണ്ടു എന്ന ഗാനം നിങ്ങൾക്കായിട്ട്.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: സംഗീത സംവിധായകൻ ദീപാങ്കുരന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ ഓണം ഗാനോത്സവത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: എന്റെ അടുത്ത ഇഷ്ടപ്പെട്ട ഗാനമാണ് അരികിൽ നീ. ദേവരാജ മാഷും ഓമേശ്വറും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള അതിമനോഹരമായ ഗാനം. അത് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ എന്നെ വളരെ ചിന്തിപ്പിച്ച, അതൊരു ഒരു പാഠപുസ്തകം പോലെ പഠിക്കാവുന്ന പാട്ടാണ്. ദാസങ്ങൾ ഇനി ഇതിലപ്പുറം ഭംഗിയായി പാടാൻ സാധിക്കാത്ത രീതിയിൽ അദ്ദേഹം അതിനെ പ്രസന്റ് ചെയ്തു. ആ പാട്ട് നിങ്ങൾക്കായിട്ട്.

അടുത്ത ഗാനം സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിൽ ഗിരീഷേട്ടനും വിദ്യാജിയും ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു രാത്രി കൂടി ഇടവാങ്ങവേ എന്ന ഗാനമാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില പാട്ടുകളിൽ ഒന്നാണ് ആ ഗാനം. ലിറിക്കലി ആണെങ്കിലും ശരി, മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ള നിലയിലാണെങ്കിലും ശരി, അത് ഒരു എക്സ്ട്രാ ഓർഡിനറി ഗാനമാണ്. അതും ദാസങ്ങൾ പാടിയിട്ടുള്ള ഗാനം നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: ദീപാങ്കുരന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ ഓണം ഗാനോത്സവത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അമരം എന്ന ഭരതൻ സാറിന്റെ ചിത്രത്തിലെ അഴകേ എന്ന ഗാനമാണ്. അതിലും രാഗം ബേസ്ഡ് ഒരു പാട്ട് ചെയ്യുമ്പോൾ രവീന്ദ്ര മാഷിന്റെ ഒരു പാടവം എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം അത് ദർബാരി കാനഡ എന്ന ഒരു രാഗത്തിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ദർബാരി കാനഡ സാധാരണ കുറച്ചൊരു സാഡ്നെസ് ഉള്ള ഒരു രാഗമാണ്. അതിനെ ഒരു ലവ് സോങ്ങിലേക്ക് അദ്ദേഹം വളരെ ഈസി ആയിട്ട് സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ അതൊക്കെ ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കണക്കാക്കാറ്. അച്ഛനും രവീന്ദ്ര മാഷും ചേർന്നുണ്ടാക്കിയിട്ടുള്ള അതിമനോഹരമായ ഗാനം, ദാസങ്കളും ചിത്രേച്ചയും കൂടി മനോഹരമാക്കിയിട്ടുള്ള ആ ഗാനം നമുക്ക് കേൾക്കാം.

അടുത്ത ഗാനം ശ്രീ മോഹൻ സിത്താര മോഹൻ സാറ് മോഹൻവി സാറുമായിട്ട് ചേർന്നിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു ഗാനമാണ് നീൾമിഴി പീലി എന്ന ഗാനം. അത് വല്ലാത്തൊരു നമ്മളൊരു വേറൊരു ലോകത്തേക്ക് എത്തിക്കുന്ന ഒരു മ്യൂസിക്കൽ എക്സ്ട്രാവേഗൻസ് ആണെന്നൊക്കെ പറയും പോലെ ഉള്ളൊരു ഒരു വല്ലാത്തൊരു നമുക്ക് ഉള്ളിലൊരു സന്തോഷവും അതേ സമയത്ത് ദുഃഖവും തോന്നിപ്പിക്കുന്ന ഒരു മ്യൂസിക്കാണ് അതിൻ്റെ. എനിക്ക് വളരെ പ്രിയപ്പെട്ട ആ ഗാനം നമുക്ക് കേൾക്കാം.

0: സംഗീത സംവിധായകൻ ദീപാങ്കുരിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ ഓണം ഗാനോത്സവത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അടുത്തതായിട്ട് എനിക്ക് അയലത്തെ അദ്ദേഹം എന്ന ചിത്രത്തിലെ സ്വന്തം നിഴലുമായി, അത് പെരുമ്പാവൂർ സാറാണെന്നാണ് എൻ്റെ ഓർമ്മ. പെരുമ്പാവൂർ സാറും അച്ഛനും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള അതിഗംഭീരമായ ഒരു പാട്ടാണ്. സ്വന്തം നിഴലുമായി ഞാനാടം നാടകം. അച്ഛൻ്റെ എൻ്റെ ഒരു പ്രൗഡ്ഫുൾ മൊമെൻ്റാണ് ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ എനിക്കുണ്ടാവാറുള്ളത്. അതിൻ്റെ ലിറിക്സ് വൈസും ആ സിറ്റുവേഷൻ വൈസും ഒക്കെ വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഗാനം. പെരുമ്പാവൂർ സാറിൻ്റെ അതിമനോഹരമായ മ്യൂസിക്, ദാസങ്ങളുടെ അതിമനോഹരമായ പ്രസൻറ്റേഷൻ, ശബ്ദം, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാൻ വാക്കുകളില്ല. ആ പാട്ട് നമുക്ക് കേൾക്കാം.

അടുത്ത പാട്ട് ഏതോ വാർമുകിൽ എന്ന പാട്ടാണ്. പൂക്കാലമരവായി എന്ന ചിത്രത്തിൽ അച്ഛനും ഔസേപ്പച്ചൻ സാറും, ഔസേപ്പച്ചൻ അങ്കിൾ എന്നാണ് ഞാൻ വിളിക്കുക, ഔസേപ്പച്ചനും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള അതിമനോഹരമായ, എനിക്ക് ആ രാഗത്തോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്, ശ്രീരാഗം. അതുകൊണ്ടും കൂടിയാണ്, പക്ഷേ കോമ്പോസിഷൻ വൈസും വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഏതോ വാർമുകിലിൽ. വേണുവാട്ടിൻ്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

0: സംഗീത സംവിധായകൻ ദീപാങ്കുരന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ ഓണം ഗാനോത്സവത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അടുത്തതായിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു പാട്ട് സരോവരം എന്ന ചിത്രത്തിലെ അമ്പിളിച്ചങ്ങാതി എന്ന പാട്ടാണ്. ശ്രീ എസ് പി വെങ്കടേഷ് വെങ്കടേഷ് സാറ് അച്ഛനുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു പാട്ടാണ് ദാസങ്ങളുടെ ശബ്ദം. താരായിട്ടായിട്ടും നമുക്കത് ആസ്വദിക്കാം, എന്നാൽ ഒരു പാട്ടായിട്ടും നമുക്ക് ആസ്വദിക്കാം. ഏത് രീതിയിലും വേണം നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ആസ്വദിക്കാവുന്നതാണ് ഏറ്റവും മനോഹരമായ അമ്പിളിച്ചങ്ങാതി എന്ന ഗാനം.

0: വളരെ സന്തോഷമുണ്ട് എന്നെ ഇങ്ങനൊരു ഉദ്യമം ഏൽപ്പിച്ചതിൽ. വളരെ വളരെ സന്തോഷം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ടുകൾ ഞാൻ പറഞ്ഞതാണ്. ഇനിയും എത്രയോ മനോഹരമായ ഗാനങ്ങൾ പറയാൻ അങ്ങനെ നാവിൻ്റെ തുമ്പത്തുണ്ട്. പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ പരിധിയും ഒക്കെ ഉണ്ടല്ലോ. ഏതായാലും എന്നെ വിളിച്ചതിൽ വളരെ വളരെ സന്തോഷം. അതിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമസ്കാരം.
1: ഇന്ന് ഓണം ഗാനോത്സവത്തിൽ സംഗീത സംവിധായകൻ ദീപാങ്കുരന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ഓണം ഗാനോത്സവം. ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി MG ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിത സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാക.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 5, ഹിജ്റ വർഷം 1448 റബിയുൽ അവൽ 6, ശകവർഷം 1948 ശ്രാവണം 30, 2026 ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.